0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. നമ്മുടെ ഈ ഒരു ടാഗ് ലൈൻ എല്ലാ ലിസണേഴ്സും എടുത്തു പറയാറുണ്ട്. ഹോം എന്ന് ടൈപ്പ് ചെയ്തു നാട്ടിലത്തെ വീട്ടിലെ നമ്പറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിൽ വിളിക്കുന്നവരുണ്ട്. സ്റ്റേഷനിൽ നാട്ടിൽ വിളിച്ചപ്പോൾ സ്റ്റേഷനിലേക്ക് കോള് വന്നവരുണ്ട്. സോ ഹോം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന് ഇന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. കുടുംബം, ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഭൂമിയിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സ്വർഗം തന്നെയാണ്. അതിനായിട്ട് അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നതും അത് സ്വർഗമാക്കണോ അല്ല വേറെ വല്ലതും ആക്കണോ എന്നുള്ള, ഞാൻ നെഗറ്റീവ് വേർഡ്സ് ഒന്നും രാവിലെ പറയുന്നില്ല, അതും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുടുംബം എന്ന തുല്യമായ ആ സ്വർഗത്തെ ഏറ്റവും മനോഹരമാക്കേണ്ട കടമ അത് നമ്മിൽ മാത്രം നിക്ഷിപ്തമാണ് അല്ലേ? പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഒരേ ചിന്തയായിരിക്കില്ല, ഒരേ മനസ്സുമല്ല, ഒരേ കാഴ്ചപ്പാടുമല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്താഗതിക്കൊപ്പം മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്നിടത്താണ് ഈ ക്ലാഷസും ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്നത്. വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുമ്പോൾ ഒരുപാടധികം തിരിച്ചു കിട്ടാനുണ്ടാകും എന്നുള്ളൊരു തത്വം മനസ്സിൽ കരുതുക. പിന്നെ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. കാരണം പലപ്പോഴും നമ്മൾ ഈ ചേർത്ത് പിടിക്കാൻ എന്റേത് എന്റേത് മാത്രം എന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ വാശിയും വൈരാഗ്യം വരുന്നത്. ഒരല്പം ഫ്രീഡം, ഒരു ശുദ്ധവായു എല്ലാവർക്കും ശ്വസിക്കേണ്ടതാണ്. ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുമ്പോൾ മാത്രമേ സ്നേഹത്തിന് പോലും ചിലപ്പോൾ തിളക്കമുള്ളതാകുള്ളൂ. ലെറ്റ് സ്റ്റാർട്ട് ഹിയർ ടുഡേയ്സ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നല്ല സന്തോഷം തരുന്ന ഒരു വാർത്തയിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാകും, ഈവൻ വീഡിയോസ് ഒക്കെ അതിന്റെ പലതും കണ്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിട്ട് അജ്മാൻ മാറിയിരിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ചെറിയൊരു സ്ഥലം, വളരെ വളരെ ചെറിയ, നമ്മുടെ നാടിനെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറുതായിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് സ്നേഹവും സുരക്ഷിതത്വവും കിട്ടുന്നുവെങ്കിൽ, അത് ലോകത്തിന്റെ നെറുകയിൽ വരുന്നുവെങ്കിൽ എത്ര അഭിമാനകരമായിട്ട് നമുക്ക് പറയാമല്ലേ. യു എയിലെ ഒരു അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം. അജ്മാൻ എന്നത് ഏറ്റവും സുരക്ഷിതമായ സിറ്റി, നഗരമായി മാറിയിരിക്കുന്നു. ഈ വർഷത്തെ നന്ദിയോ സെക്യൂരിറ്റി സൂചിക, അല്ലെങ്കിൽ ആ ഒരു ഒരു റേറ്റിംഗ് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിട്ട് നമ്മുടെ കൊച്ച് അജ്മാൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ ആദ്യത്തെ 6 സ്ഥാനങ്ങളും ഗൾഫ് നഗരങ്ങൾ തന്നെയാണ് കൈയടക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾക്ക് ഒരു പക്ഷേ എല്ലാം വളരെ ദേഷ്യം തോന്നും, ആളുകളുടെ പെരുമാറ്റം ഇഷ്ടാവില്ല, ഇവൻ വർത്തമാനം പോലും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് തുടങ്ങും നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങാൻ. ആ ഒരു കാറ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് പലപ്പോഴും നാട്ടിലേക്ക് വിമാനം ഇറങ്ങുന്നവർക്ക് തോന്നിയേക്കാം, എനിക്കും തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഓട്ടോയിൽ കയറുമ്പോൾ പോലും ധാർഷ്ട്യത്തോടെ അവർ സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കുന്നത് ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ള ഉണ്ടാവാം, ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ വളരെ ഡിസിപ്ലിൻഡായിട്ടൊരു വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മുടെ പരിസരങ്ങളും നമ്മുടെ സഹവർത്തിത്വവും ഒക്കെ സുരക്ഷിതമായി നമ്മൾ വീക്ഷിച്ചുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു റിസപ്ഷൻ പലപ്പോഴും കിട്ടാതെ പോകാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കൊണ്ടാണ് പുരോഗതിയിലേക്ക് കാൽവെക്കാൻ പറ്റുന്നത്. ആ ഒരു സിമ്പിൾ തത്വമാണ് ഇവിടെയും ആപ്ലിക്കബിൾ എന്ന് തോന്നിയിട്ടുണ്ട്. മാറ്റത്തിന്റെ ശക്തി അതുല്യമായി മാറുന്ന ഒരു സമയം കൂടിയാണ്. ഓരോ മാറ്റവും ഒരു പുതിയ തുടക്കത്തിന്റെയും നമ്മുടെ വളർച്ചയുടെയും പ്രതീകമായിട്ട് നമുക്ക് കാണാം. ജീവിതത്തിൽ തന്നെ നമ്മെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മാറ്റത്തിന് വഴി തുറക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താഗതിയെയും നമ്മുടെ മനോഭാവത്തെയും അത് പുതുക്കിയെടുക്കും. അപ്ഡേറ്റഡ് ആകുമെന്ന് പറയാറില്ലേ, തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേഷൻ പലപ്പോഴും നമ്മൾ മിസ് ചെയ്തു പോകും. മേ ബി നമ്മൾ നമ്മുടെ ശാസ്ത്രലോകം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ബാക്കി കാര്യങ്ങളെല്ലാം കുതിക്കുന്നുണ്ടെങ്കിലും സെൽഫ് അപ്ഡേഷൻസ് പലപ്പോഴും ബിഹേവിയറിലാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. പഴയതിനെ വിട്ട് പുതുമയെ സ്വീകരിക്കാനുള്ള ധൈര്യമാണ് മാറ്റത്തിന് ആധാരം. അത് നമ്മൾ പാലിക്കുക തന്നെ വേണം.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പലപ്പോഴും ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ മനസ്സ് ചിലപ്പോ പറഞ്ഞേക്കാം, ഓഹ് ഒന്നും ഒരുപോലെ ഒരേ റുട്ടീനിലാണല്ലോ, എപ്പോഴാ ഒരു മാറ്റം വരുന്നുണ്ടത് മനസ്സിൽ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. ഉള്ളിന്റെ ഉള്ളിലൊരു ചെറിയൊരു തീപ്പൊരി, അതണയാതെ സൂക്ഷിക്കേണ്ടത് എത്ര ആവശ്യകതയാണെന്നറിയാമോ? എസ്പെഷ്യലി ഒരു ഡേ തുടങ്ങുന്ന സമയം. ഈ രാവിലെ ഒരു മോട്ടിവേഷണൽ ഒരു ടോക്ക് അല്ലെങ്കിൽ എന്റെ ടിപ്സ് ഒക്കെ തരാൻ പറ്റുന്നത് ആക്ച്വലി ഇറ്റ്സ് ഫോർ മൈസെൽഫ് ഓൾസോ. ഞാൻ എന്നോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ്. എല്ലാവരും കേൾക്കേണ്ട ഒരു ചെറിയ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരട്ടെ. ലെറ്റ്സ് ലിസൺ ടു ദിസ്.
2: നമ്മുടെ ഉള്ളിലെ ഫയർ എന്നുള്ള സാധനം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനിപ്പോ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ലീസ്റ്റ് ബോധേഡ് ആയിരിക്കാം. ഇത് നമ്മളുടെ ഡ്രീമാണ്, നമ്മളുടെ ഫയറാണ്. അപ്പൊ അത് കെടാതെ സൂക്ഷിക്കാൻ, അത് കെടാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒരു നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആണെങ്കിലും ഒരു ഒരു ഒരു ഒരു ഒരു പൊടി തീപ്പൊരി അവിടെ വേണം. അതിനിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ അതൊക്കെ എടുത്തിട്ട് എടുത്താതെ ഇങ്ങനെ കൊണ്ടുപോകാം. ഭയങ്കര ടാസ്ക്കാണ്, ടു ബി ഓണസ്റ്റ് ഭയങ്കര ടാസ്ക്കാണ്. പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മൾ മാത്രമാണ് നമ്മളെ ഇത് എന്നുള്ളത് തീരുമാനിക്കുക. അയ്യോ എനിക്ക് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, അവരെന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്ത്, അങ്ങനൊന്നും ചിന്തിച്ചാൽ നടപ്പിലാവില്ല. അപ്പൊ നമ്മള് ഫെഡപ്പാവും, അവിടെ നിന്ന് എണീറ്റ് വരണം, ഫെഡപ്പാവ് എണീറ്റ് വരാം. ഇങ്ങനെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് എന്തിലെങ്കിലൊക്കെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്.
1: ചെറിയൊരു വാക്കുപോലും, ചെറിയൊരു നോക്കുപോലും, ഒരു നിമിഷം പോലും നമ്മുടെ ഉള്ളിൽ ആ തീപ്പൊരി കെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കേണ്ടത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. യുവർ ഹാപ്പിനെസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ, അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അത് സ്വന്തം ഹസ്ബൻഡായാലും അല്ലെങ്കിൽ വൈഫിനോടായാലും മക്കളോടായാലും കമ്മിറ്റ്മെന്റ്. നമ്മൾ സെൽഫ് ലവ് എന്നുള്ളത് ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ലേഡി ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നൊരു രാവിലെ ഒരു ഉന്മേഷം തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ലിസ്ണർ, അദ്ദേഹത്തിന് പോലും ഒരു വാക്ക്, ഒരു ചെറിയ നോക്ക്, ഇതെല്ലാം മറ്റൊരാളുടെ മനസ്സിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവണം. അതുകൊണ്ട് നാം നമ്മുടെ ചുറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുകയും പറയാനും മടിക്കാതിരിക്കുകയും വേണം. പ്രശംസിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ടു ഗിവ് അപ്രിസിയേഷൻ. ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസത്തെ നമ്മുടെ ഉണർവിനെ സ്വാധീനിക്കും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യങ്ങളാണ്. സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ, വരുന്നതെല്ലാം വരട്ടെ, പോകുന്നതെല്ലാം പോകട്ടെ. ചിരിക്കാനുള്ളത് തുറന്നു തന്നെ ചിരിക്കുക, കാത്തിരിക്കാനുള്ളത് കാത്തിരുന്നു തന്നെ കൊതി തീർക്കുക, വിട്ടുകൊടുക്കാനുള്ളത് വിട്ടുകൊടുക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക, ദ പ്രസന്റ് മൊമെന്റ് ലിവിംഗ്. അതിനെ കവച്ചു വെക്കാൻ, അതിനെ കടത്തിവെട്ടാൻ മറ്റൊന്നിനുമാകില്ല. കാരണം ഈ സമയവും കടന്നു പോകാനുള്ളതാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.
3: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ലോകകപ്പിൽ ബ്രസീൽ വീണു നോർവേ ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ പുറത്ത്. 1-2 goals ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിലേക്ക്. 1990 ശേഷം ആദ്യമായി അവസാന എട്ടിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബേർത്ത് ഉറപ്പിച്ചത്. നോർവേക്ക് വേണ്ടി 79th minute and 90th minute എർലിംഗ് ഹാലൻഡ് ഗോളുകൾ നേടിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൽറ്റി പകരക്കാരനായെത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. 5 ലോക കിരീടം നേടിയ ബ്രസീലിന്റെ നിഴൽ മാത്രമായിരുന്നു കളത്തിൽ കണ്ടത്. തുടർച്ചയായ 6th ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയ സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനം. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 goals തോറ്റതിന് പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസം നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 ഒളിമ്പിക് ടൂർണമെന്റുകളിലും പങ്കെടുത്ത താരം 2012 വെള്ളി മെഡൽ നേടുകയും 2016 ബ്രസീലിനെ സ്വർണ മെഡലിലേക്ക് നയിക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം അവസാന മിനിറ്റിലേക്ക് നീളുകയാണ്. 2-3 goals ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുകയാണ്. 10 പേരുമായാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് കളിക്കുന്നത്. അധിക സമയത്തേക്ക് നീണ്ടിരിക്കുകയാണ് കളി. 3-2 ഇംഗ്ലണ്ട്, 3-2 മെക്സിക്കോ. മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ കേരള സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ഒരുങ്ങി കേരള സർക്കാർ. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന കടുത്ത ആരോപണങ്ങൾക്കിടെ നിർണായക PSC യോഗം ഇന്ന് ചേരും. മുൻ യോഗത്തിലെ തീരുമാനപ്രകാരം ആഭ്യന്തര വിജിലൻസ് SPയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുന്നതിന് പകരം ചെയർമാൻ അത് അട്ടിമറിച്ച് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയതിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾക്കിടയിൽ കടുത്ത അമർശമുണ്ട്. തട്ടിപ്പുകാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അംഗങ്ങൾ ചെയർമാനെതിരെ പ്രതിഷേധിക്കാനാണ് നീക്കം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വീട്ട് തടങ്കലിലെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ കൊൽക്കത്തയിലെ വീടിന് മുന്നിൽ CRPFും പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വീടിന് മുന്നിലും കേന്ദ്രസേന എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കീവേഡുകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ നൽകിയ ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. അന്താരാഷ്ട്ര മാധ്യമമായ BBC സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലെ ഗുരുതര വീഴ്ച പുറത്തുവിട്ടത്. ഇൻസ്റ്റഗ്രാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദിയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ മെറ്റയ്ക്കെതിരെ കർശന നടപടിയിലേക്ക് കേന്ദ്ര IT മന്ത്രാലയം കടന്നിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 ദിവസം പിന്നിട്ടു. ജന്തർമന്ദറിലെ CJP സമരവേദിയിൽ 8 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ശരീരഭാരം 6 kg കുറഞ്ഞു. മന്ത്രി പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കും ആവർത്തിച്ചു. സമരക്കാരുടെ ശബ്ദത്തെ എത്രനാൾ അവഗണിക്കാനാകുമെന്ന് ദീപ്കയുടെ ചോദ്യം. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിൽ ഇറാൻ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിട്ടു. സുരക്ഷയുടെ ഭാഗമായി പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ മുത്തബ ഖാംനി പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. UAE ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. book.passportindia.uae.com സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7:06.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 64%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. മറ്റൊരു തിങ്കളാഴ്ച, ജൂലൈ 6, തിങ്കളാഴ്ച സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. റോഡുകളിൽ ട്രാഫിക് ഒക്കെ കുറഞ്ഞ് എനിക്ക് തോന്നുന്നു സ്കൂൾ ബസ്സുകൾ കുറച്ചുണ്ട്, കുറച്ച് സ്കൂളുകളോടെ എനിക്ക് തോന്നുന്നു അവസാനിക്കാനായിട്ടുണ്ട്. ബാക്കി എല്ലാ ട്രാഫിക്കുകളും ഒഴിഞ്ഞ് ഒരുപക്ഷെ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടെയാണ്. അപ്പം എന്താണെങ്കിലും ഇനി ഒരു വെക്കേഷൻ സമയമാണ്, കുട്ടികളൊക്കെ തന്നെ അർമാദിക്കലും കുറേയധികം ആളുകൾ നാട്ടിലേക്ക് പോകുന്ന സമയമാണ്. എന്തായാലും വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, പത്രവാർത്തയിലേക്ക് നമുക്ക് പോകാനുള്ളൊരു സമയമാണ്.
1: പോണോ? പത്രവാർത്തയിലേക്ക് വേണമെങ്കിൽ പോവാം, കാരണം ഫ്രാൻസ് ക്വാർട്ടറിൽ കടന്ന വാർത്തയൊക്കെ നല്ല
0: വാർത്തയൊക്കെ,
1: അതൊക്കെ മാത്രമേ ഈ നിലയത്തിൽ നിന്ന് സംപ്രേഷണം.
0: സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. എനിക്കൊന്ന് വേൾഡ് കപ്പിലെ കളി തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള
1: ഏറ്റവും മികച്ച മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന കേപ്പ് വേർഡേ മത്സരം. അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് കേപ്പ് വേർഡേയുടെ ആ ഗോളി നടത്തിയ സേവുകൾ, ലോകത്തില് ചാമ്പ്യന്മാരാകാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ദശലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്ക് മെസ്സിയും വസീഞ്ഞയും പോരാടുമ്പോൾ നമ്മളുടെ ഒരു ഒരു ഭൂരിഭാഗത്തിന്റെ മനസ്സ് എപ്പോഴൊക്കെയോ ആ വസീഞ്ഞോ എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞു രാജ്യത്തെ മനുഷ്യന്റെ കൂടെ നമുക്ക് അത് മെസ്സിയെ വില കുറച്ച് കാണിക്കുന്നുണ്ടല്ല. ആ മത്സരത്തിൽ ഒന്നുമല്ലാതെ വന്ന രാജ്യം വലുതായിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ചു പോകുന്നത്.
0: ആ കളിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാശ് കൊടുത്ത്
1: കണ്ടാലുണ്ടല്ലോ,
0: അത്രയും അത് അതൊക്കെയാണ് കളി എന്ന് പറയുന്നത്. ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ബ്രസീൽ ആരാധകരായ നമ്മൾ പറയും എന്ത് കളിയാണ് നിങ്ങൾ കളിച്ചത്.
1: ഞങ്ങൾ രണ്ട് ബ്രസീൽ ആരാധകരാണ് രാവിലെ ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഞങ്ങൾക്ക്, കാരണം 2002 ബ്രസീൽ അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടുന്ന ആ സമയത്ത് ഏർലി ഹാലൻഡിന്റെ പ്രായം എന്ന് പറയുന്നത് 2 വയസ്സാണ്. ഇന്ന് 26-ാമത്തെ വയസ്സിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയാണ്. ഏർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ആ പ്രതിഭയെ കുറിച്ചാണ് ഞാൻ ഓർത്തത്. അസാധാരണമായിട്ടുള്ള വേഗം, അസാധാരണമായിട്ടുള്ള ഫിനിഷിങ്, ലോകകപ്പിലെ എല്ലാ കളിയിലും ഗോൾ, ഗോൾ കിട്ടിയില്ലെങ്കിലോ അമിത നിരാശയില്ല, മിന്നൽ നീക്കങ്ങൾ നടത്തുന്നു. 6 അടിക്കാരന്റെ 7 അടി കണ്ട ഒരു ലോകകപ്പാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചീറ്റയെ പോലെ കുതിക്കുന്ന മനുഷ്യൻ ബ്രസീലിയൻ പ്രതിരോധ നിരയൊക്കെ അങ്ങോട്ട് ഹണ്ട് ചെയ്ത് വേട്ട ചെയ്ത് പോകുന്ന, പിന്നെ ലോങ് ജമ്പ് താരായിരുന്നു മുൻപ്, അതുകൊണ്ട് ഈ ചാടിയിട്ട് ആ ഒരു പരിചയം
0: തീർച്ചയായിട്ടും.
1: അങ്ങനെ ഇരട്ട ഗോൾ നേടിയിട്ട് 1-2 ഗോളുകൾക്ക് പകരക്കാരനായിട്ട് ഇറങ്ങുന്ന നെയ്മറിന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേൾഡ് കപ്പിൽ ഒരു ഗോൾ കൂടി
0: മാത്രമേ. അത് മാത്രല്ല, ബ്രസീലിന്റെ ഓരോ കളി, ഇപ്പൊ ഞാൻ നോർവേ ഒന്നും അത്ര വലിയ കളി കളിച്ചൊന്നും പറയില്ല, അതിനകത്ത് കൃത്യമായ പാസുകൾ ഹാലൻഡിന് കൊടുത്ത് ഹാലൻഡ് അത് ഗോളാക്കി, പിന്നെയും എത്ര ഒരു മിന്നൽ വേഗത്തിൽ വന്ന ഒരു സൈഡ് കിക്ക് വരെ ഹാലൻഡ് ഗോളാക്കാൻ നോക്കി.
1: രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഗോളാണ്
0: തീർച്ചയായിട്ടും. അത് അത് അവരുടെ അവര് അങ്ങനെ വലുതായിട്ട് അവർ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കളി മാത്രമേ ഉണ്ടായാലും, നമ്മള് അർജന്റീനയുടെ കളി കണ്ടോ ഒരു ഗെയ്ബേർഡേയുടെ കളി കണ്ടോ അങ്ങനൊന്നും അല്ല. പക്ഷെ ബ്രസീലിന് ഇത് എന്തു പറ്റി?
1: 32% അവർക്ക് പന്ത് കാലിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. ബ്രസീൽ 5 തവണ കപ്പെടുത്ത മുൻ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള ഏറ്റവും മികച്ച കളിക്കാരുള്ള ഏറ്റവും നല്ല പ്രതിഭാധനരുള്ള ബ്രസീലിന്റെ ഒരു നിഴൽ മാത്രം കണ്ട ഒരു കളിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിൽ.
0: തീർച്ചയായിട്ടും അത് നമ്മളെ ഭയങ്കര ഡിസപ്പോയിന്റിങ് ആക്കുന്ന രീതിയിലുള്ള, അത് ബ്രസീൽ ചോദിച്ചു ഞാൻ പറഞ്ഞ പോലെ ചോദിച്ചു മേടിച്ച പോലെ എല്ലാവർക്കും ഒരുപക്ഷെ കളി കാണാത്തവരാണെങ്കിൽ എന്റെ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നെയ്മറിനെ എപ്പോഴും ഓർക്കേണ്ടതാണ്. കാരണം അതെ, സി ബ്രസീലിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് മുതലെടുക്കാനായിട്ട് ആദ്യത്തെ എന്തായിരുന്നു ബെനാൽറ്റി കാണിച്ചത്? അതുപോലെ തന്നെ നല്ലൊരു കോർണർ എടുക്കാൻ അവർക്ക് ആളില്ല, സത്യം പറയാലോ, ഉള്ളതുമല്ല, അതാണ് അവരുടെ ഒരു പ്രശ്നം. അതേ പക്ഷേ ഈ നെയ്മർ വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ മുതലാക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഇത് ഒന്നുമില്ലാത്ത, സത്യം പറയാലോ,
1: ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളൊക്കെ പിഴച്ച ഒരു ടൂർണമെന്റ്. എന്തായാലും ഈ വിജയത്തോടെ നോർവേ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം കളി നിർത്തിവെച്ച് കാണുന്നത്, പിന്നെ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ ബ്രസീൽ ഉണ്ടാവുമ്പോൾ, നമ്മളിത് തിരിച്ചുവരുന്നാണല്ലോ ഓരോ സമയത്തും. എന്തായാലും നാടകീയത നിമിഷങ്ങൾ നിറഞ്ഞ ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. 2-ാം പകുതിയിൽ നോർവേ ആക്രമണം ശക്തമാക്കുന്നു. 80-ാം മിനിറ്റിൽ ഒരു മിന്നൽ ഹെഡറിലൂടെ ഹാലൻഡ് നോർവേ മുന്നിലെത്തിക്കുന്നു. മത്സരത്തിന്റെ നിശ്ചിത സമയം അവസാനിക്കാൻ 1 മിനിറ്റ് ബാക്കി നിൽക്കെ പെനൽറ്റി ബോക്സിൽ നിന്ന് തൊടുത്തുവിട്ട മനോഹരമായിട്ടുള്ള ഷോട്ടിലൂടെ ഹാലൻഡ് നോർവേയുടെ ലീഡ് 2-ആക്കുന്നു. ഇഞ്ചുറി ടൈമിൽ ആ ഒരു പെനൽറ്റി കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ബ്രസീൽ ഗോളൊന്നും ഇല്ലാതെ മടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോകേണ്ടി വന്നിരുന്നു. എന്തായാലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ കാനഡകളെ കുറിച്ചാണ് പറയാനുള്ളത്. മത്സരത്തിൽ ഒരുപാട് സുവർണ അവസരങ്ങൾ ലഭിച്ചു, ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. കളി തുടങ്ങിയിട്ട് 14th minute തന്നെ ബ്രസീലിന് അനുകൂലമായിട്ടുള്ള പെനൽറ്റി കിട്ടിയതാണ്. പക്ഷെ മിഡ്ഫീൽഡർ ബ്രൂണോ ഗ്യുമറസ് എടുത്ത ക്വിക്ക് നോർവേയുടെ ഗോൾ കീപ്പർ നമുക്ക് എടുത്തു പറയണം കേട്ടോ. എത്ര എണ്ണം പറഞ്ഞതാണ് അദ്ദേഹം സേവ്
0: ചെയ്തത്. ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട്
1: തർക്കിക്കലാണല്ലോ മെയിൻ.
0: അതേ ചിരിച്ചോണ്ടാണ് എന്നെ നേരിട്ടത്. ആകെ പാടം ഒരു ഗോളാണ് കിട്ടിയത്. സമയം 90th minute ആവാറാണ്.
1: പക്ഷേ ഉണ്ടല്ലോ, ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേ ഒരു ടീം. നോർവേയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ബ്രസീലിന് കുറച്ച് ചങ്കിടിപ്പുണ്ടായിരുന്നു. ഇതുവരെ നോർവേയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ നോർവേയെ നേരിടാൻ ഇറങ്ങുമ്പോൾ ബ്രസീലിനെ കാത്തിരുന്നത് ലോക ഫുട്ബോളിൽ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു റെക്കോർഡായിരുന്നു. ഫുട്ബോളിൽ ഇതുവരെ 88 teams നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേ ഒരു ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേയാണ്. ആ ഒരു ഇതിപ്പോഴും നിലനിൽക്കുകയാണ് ലോകത്ത്. മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത ഒരു അപൂർവ നേട്ടം. ആ റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ട് ക്വാർട്ടറിലേക്ക് മുന്നേറുമെന്ന് ആഞ്ചലോട്ടി കരുതിയിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 5 times നേർക്കുനേർ വന്നത്. ഇതിൽ 1 പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 3 സമനിലയിലായിരുന്നു. 2 വിജയം നോർവേ സ്വന്തമാക്കി. ഇതിൽ ഏറ്റവും വലിയ പോരാട്ടം നടന്നത് 98 ഫ്രാൻസ് ലോകകപ്പിലാണ്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേറ്റിൽ റെക്ഡാലിന്റെ അവസാന നിമിഷ പെനൽറ്റി ഗോളിനെതിരെ 1-2 നോർവേ ബ്രസീലിനെ അട്ടിമറിച്ചിരുന്നു. ഇന്ന് ആലോചിച്ചൊക്കെ അടുത്ത വേൾഡ് കപ്പിന് ബ്രസീൽ യോഗ്യത നേടുമോ? ഇപ്രാവശ്യം ടീമുകളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് മാത്രം ഭാഗ്യത്തിൽ കയറി പോന്ന ഒരു ടീമാണ് ബ്രസീൽ. അപ്പോൾ ലക്ഷോപലക്ഷം വരുന്ന ബ്രസീലിന്റെ ആ ഒരു പ്രതാപമൊക്കെ മങ്ങിപ്പോയോ? നമ്മളെപ്പോലെ എന്നും ബ്രസീലിനെ സ്നേഹിച്ചിരുന്ന ബ്രസീൽ ആരാധകരായിരുന്ന മനുഷ്യർ ഇനി ഏത് ടീമിനൊപ്പഴാണ് നിൽക്കുക?
0: അല്ല, ഇനിയിപ്പോ ലോക ഫുട്ബോളിലേക്ക് വരാൻ പോകുന്ന പേരുകളിലൊന്ന് എംബാപ്പെ, അതുപോലെ തന്നെ ഹാലൻഡ്, ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന പേരുകൾ എന്ന് പറയുന്നത്. പക്ഷേ എന്തിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ കളി എനിക്ക് തോന്നുന്നു നെയ്മറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് അദ്ദേഹം നീതി പുലർത്തിയ ആ ഒരു ഗോൾ, അതുകൊണ്ട് ഈ ലോകകപ്പ് അവസാനിക്കുക എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ഒരു പക്ഷേ ഈ നമ്മുടെ ബ്രസീലിന് പകരം കേപ് വേർഡേ ആണ് ഇവർക്കെതിരെ കളിക്കുന്നതെങ്കിൽ കേപ് വേർഡേ വിജയിച്ചേനെ ഇന്നത്തെ
1: മാച്ചിൽ.
0: സത്യം ആർക്കാണെങ്കിലും ഇപ്പൊ എനിക്കൊന്ന് നോർവേക്കെതിരെ കേപ് വേർഡേ കളിച്ചാലും വന്നിട്ട് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ഒരു പക്ഷേ ഈ നമ്മുടെ ബ്രസീലിന് പകരം കേപ് വേർഡേ ആണ് ഇവർക്കെതിരെ കളിക്കുന്നതെങ്കിൽ കേപ് വേർഡേ വിജയിച്ചേനെ ഇന്നത്തെ മാച്ചിൽ.
1: ശരിക്കും ഉറപ്പായിട്ടും വിജയിച്ചേനെ.

0: അവസാനിച്ചതോടെ വികാരാധീനനായിട്ട് കളത്തിലിരുന്നിട്ട് നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുന്ന ഒരു മനുഷ്യനെ കണ്ടു. അതിനൊടുവിലാണ് അദ്ദേഹം വിരമിക്കൽ തീരുമാനം. 34-ാമത്തെ വയസ്സിൽ ഒരു താരം വിരമിക്കുകയാണ്. പരിക്കുകളില്ലായിരുന്നെങ്കിൽ ലോക ഫുട്ബോളിന്റെ എത്ര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു നെയ്മർ. അസാധാരണമായിട്ടുള്ള കളി മികവുള്ള, നിങ്ങൾ തട്ടിയാൽ വീഴും, തൊട്ടാ വീഴും, പരിക്കിന്റെ പിടിയിലാണെന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കുന്ന നെയ്മറാണെങ്കിലും കളി മികവിൽ ഏറ്റവും മികച്ച കൂട്ടുകാരനാണ് മെസ്സിയുടെ. ഇപ്പൊ നമ്മൾ അർജന്റീനയും ബ്രസീലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞിട്ട് ഈ ലോകകപ്പിന്റെ സമയത്ത് നമ്മൾ യുദ്ധം വെട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം സി കെ വിനീതൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ പോർച്ചുഗലിനെ കുറിച്ച് എഴുതുമ്പോൾ ബ്രസീലിന്റെയും അർജന്റീനയുടെ ആരാധകർ വന്നിട്ട് ഇതിന്റെ താഴെ യുദ്ധം ചെയ്യും. ഞാൻ അർജന്റീനയുടെ ഒരു കളി നന്നായി കഴിഞ്ഞാൽ മറ്റു രണ്ടുപേരും വന്ന് ചീത്ത പറയും. അങ്ങനെയാണോ വേണ്ടത്? ലോകകപ്പിനെ നമ്മൾ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? നമ്മൾ ഏറ്റവും മികച്ച, ഇപ്പോൾ അർജന്റീനയും കേപ്പ് വേർഡേയും കളിക്കുമ്പോൾ ഏറ്റവും മികച്ച അർജന്റീനിയൻ ആരാധകർ പോലും കേപ്പ് വേർഡേയുടെ ആ ഗോളിക്കും കേപ്പ് വേർഡേ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെയും കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത് ആ കളിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ കുഞ്ഞു രാജ്യം പതുക്കെ ലോക ഫുട്ബോളിൻ്റെ വലിയ വേദിയിലേക്ക് വരുന്നതിനെ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തോറ്റവർ, ഇപ്പം നമ്മൾ ബ്രസീൽ തോറ്റാലും അവരുടെ ആരാധകർ എക്കാലവും ബ്രസീൽ ആരാധകരായിട്ട് തുടരും എന്ന് വെച്ചിട്ട് അവർ അടുത്ത ദിവസം അർജന്റീനയെ ചീത്ത വിളിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അർജന്റീന ഫൈനലിൽ എത്തുകയും ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ഒരു വീണ്ടും ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും വീണ്ടും മെസ്സിക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷിക്കുകയും ചെയ്യും. പക്ഷെ അതിനൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നഷ്ടമായിട്ടുള്ള ആ ഒരു കപ്പ് കിലിയൻ എംബാപ്പയുടെ കയ്യിലിരുന്നു കഴിഞ്ഞാലും നമ്മൾ സന്തോഷിക്കണം. ഏറ്റവും നല്ല ഫുട്ബോള് വളരട്ടെ, അതിനെ ആഘോഷമാക്കുക അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് വൈകിട്ട് തന്നെ സ്പെയിനും പോർച്ചുഗലും, അത് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്ന് കണ്ടറിയാം.
0: അതെ, 11 മണിക്ക്. അതിനിടയിൽ കഴിഞ്ഞ ഫ്രാൻസിന്റെ കളി ഉണ്ടായിരുന്നില്ലേ? ഫ്രാൻസിന്റെ കളി കണ്ടിട്ട് നമുക്ക് ആകെ ഇത് റഗ്ബി ആണോ കളിക്കുന്നത് നമുക്ക് തോന്നിപ്പോയി. പരാഗ്വേ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി ബഹളം തല്ല്, സത്യം അക്രമാസക്തമായിട്ടുള്ള ഒരു ഫുട്ബോൾ ഞാൻ കണ്ടത് ഇതിലാണ്. എംബാപ്പെ പരമാവധി പിന്നെ സംയമനം പാലിച്ചുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. എംബാപ്പിനെ പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പൂട്ട്, അനങ്ങാൻ വിടാത്തൊരു പൂട്ടലായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഫ്രാൻസ് വളരെ
1: വിചാരിച്ചത്, എന്നാൽ അവർക്ക് ഒന്നുപോലും പിടിക്കാൻ പറ്റിയില്ല. 3 ഗോളിനാണ് പരാജയപ്പെട്ടെന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്.
0: എന്തായാലും ലോകകപ്പിലെ ഇപ്പൊ ഒരു മനോഹരമായിട്ടുള്ള മത്സരം അവസാനിച്ചിട്ട് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. മുഴുവൻ സമയമായപ്പോ 3-2 മികച്ച കളിയായിരുന്നു കേട്ടോ. 10 പേരുമായിട്ടാണ് അവസാനം ഇംഗ്ലണ്ട് കളിച്ചത്. കാരണം ഒരാൾക്ക് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ 10 പേരുമായിട്ട് കളിച്ചിട്ടും മെക്സിക്കോയ്ക്ക് ഒന്ന് തിരിച്ചടിക്കാൻ വേണ്ടി പറ്റിയില്ല. അധിക സമയത്തേക്കൊന്നും പോയിട്ടില്ല, 90 മിനിറ്റും. പിന്നെ അതിന്റെ അധിക സമയം കിട്ടിയപ്പോൾ 3-2 അങ്ങനെ ഇംഗ്ലണ്ട് മെക്സിക്കോയെ തോൽപ്പിച്ചിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക്
1: കടന്നിട്ടുണ്ട്.
0: ഇനി അവർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം, ഇനിയാണ് അവസാന ഘട്ടത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം. ഇനി നല്ല പോരാട്ടം വരുന്നത്. ഇനി ആരൊക്കെ നമ്മുടെ ഇഷ്ട ടീമുകൾ ആരൊക്കെ പുറത്തേക്ക് പോകുന്നുള്ളതാണ് നമുക്ക് ചങ്കിടി. സ്പെയിൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുണ്ട്. ഫ്രാൻസ് ഉണ്ട്,
1: അതുപോലെ
0: പോർച്ചുഗൽ. ഇനി ആരെങ്കിലും കപ്പ് എടുക്കുകയും പോകും. രണ്ടു ഫുട്ബോൾ അല്ല ബ്രസീൽ ആരാധകർ രാവിലെ ഷോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ഞങ്ങൾ അത്രയ്ക്കും. ഞാൻ ഇട്ടൊന്ന് തോറ്റാലും നിങ്ങളുടെ കൂടെ രണ്ട് ജേഴ്സി മതി അല്ല, അക്ഷയ് പോലെ 2 ജേഴ്സി വെക്കണായിരുന്നു. ഒരു അർജന്റീന ഒരു ബ്രസീൽ, പക്ഷെ ഉള്ളുകൊണ്ട് അക്ഷയ് ബ്രസീലാണ്.
1: അതെന്താന്നറിയാം, അത് ഈ പറയുന്ന ഇവരുടെ കൊണ്ടല്ല, നമ്മള് തലമുറകളായിട്ട്
0: ശരിക്കും ശരിക്കും ബ്രസീലൊന്നും ഒരിക്കലും നമ്മുടെ ഇനി ഹൃദയത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ പോവില്ല. നിങ്ങൾ ഇനി ആരെന്ത് കളിയാക്കി, കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി പേടിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ ഇപ്പൊ ആരും എത്തി തുടങ്ങിയിട്ടില്ല. കുറച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, 11 മണി ആവുന്നതിന് മുമ്പ് ബാക്കിയുള്ള നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് എസ്കേപ്പ് ആവാം. ഇവിടെ ഇരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഞങ്ങളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തില് ഞങ്ങളൊരു പക്ഷേ വലിയ ഒരു ഡിപ്രഷനിലേക്ക് തള്ളിയിടാൻ പോകുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ. നിങ്ങളുടെ ഓഫീസിലും നിങ്ങൾക്ക് ഇന്ന് ഇതൊക്കെ ഫേസ് ചെയ്യാം. പക്ഷെ അപ്പൊ നിങ്ങൾ പറയേണ്ട ഒരു ക്യാപ്സൂൾ വേണേ നമ്മൾ പറയാം, ജയിച്ചാലും തോറ്റാലും ആ മഞ്ഞക്കുപ്പായക്കാരുടെ ഒപ്പം അങ്ങനെ പറഞ്ഞിട്ട് തൽക്കാലം നിങ്ങൾക്ക് കഴിച്ചലാവാൻ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് ഇന്ന് ഞങ്ങളുടെ സ്ട്രാറ്റജി, ഞങ്ങൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഫുട്ബോൾ വാർത്തകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗൾഫിലെ വാർത്തകളിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ തന്നെയാണ്. അതിലൊരു അപ്ഡേഷൻ കഴിഞ്ഞ ദിവസം ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു പുതിയ പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് എംബസിയും കോൺസുലേറ്റും. പക്ഷെ ആ പോർട്ടലിൽ പലപ്പോഴും പലർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ പലരും അയക്കുന്നുണ്ട്. book.passportindia.ua.com ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കാം. അപ്പോൾ പലരും

0: ആദ്യം സംശയം ഇതിനകത്ത് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടുന്ന ഇത് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ മാത്രമുള്ള ഒരു പോർട്ടലാണ് കേട്ടോ. നിങ്ങൾ നേരത്തെയുള്ള നമ്മുടെ ആ ഒരു പോർട്ടലിൽ കയറിയിട്ട് തന്നെ നമ്മുടെ എല്ലാ വീഡിയോയിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് വേണം നിങ്ങൾ പാസ്പോർട്ട് റിന്യൂവൽ ആയാലും പാസ്പോർട്ട് പുതിയതായാലും അപ്ലൈ ചെയ്യാൻ. അവിടെ നിന്ന് അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് ഇതിനകത്ത് അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ എംബസിയിലോ കോൺസുലേറ്റിലോ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നിങ്ങൾ പോകേണ്ടത്. പോകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള പൈസ എടുത്തിട്ട് പോവാ, ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൽ കാര്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാ ഓഫീസിലേക്ക് പോവാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നടക്കില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം പാസ്പോർട്ട് റിന്യൂവലിന് പോവാൻ. പിന്നെ പലരും ഉണ്ടല്ലോ, എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, 3 മാസം 2 മാസം ഒക്കെ ഇനിയും കാലാവധിയുള്ള ഒരുപാട് പേരുണ്ട്, അവർ തിരക്ക് പിടിച്ചിട്ട് ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടും. നിങ്ങളെക്കാളും അത്യാവശ്യക്കാർ എക്സ്പയർ ആയ ആൾക്കാരുണ്ട്, പുതിയ ജനിച്ച കുട്ടികളുണ്ട്, അവർക്ക് പാസ്പോർട്ട് വേണം. എന്താ അറിയാം, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മമാർക്ക് ഇവിടെ നോക്കാൻ ആരും ഉണ്ടാവില്ല, സ്വന്തം നാട്ടിലേക്ക് പോകണം, പ്രസവ ശുശ്രൂഷയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർക്ക് പോകണം, അതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 മാസം 3 മാസം 4 മാസം പിന്നെ വിസിറ്റ് വിസയിൽ ഇവിടെ എത്തി, പാസ്പോർട്ട് എക്സ്പയർ ആവാൻ പോയി, ജോലി കിട്ടി, ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഗൾഫ് രാജ്യത്തേക്ക് വരുമ്പോൾ പാസ്പോർട്ട് എടുത്ത് നോക്കണ്ടേ, 6 മാസം വാലിഡിറ്റി ഉണ്ടോ നോക്കണ്ടേ. പോട്ടെ നിങ്ങളുടെ ഭാഗത്തിന് ഒരു അബദ്ധം പറ്റി, ഇനിയുള്ളവർക്കാണ് ഈ ഒരു ശ്രദ്ധ, നാട്ടിൽ നിന്ന് കേൾക്കുന്നവരോട് 6 മാസം നിങ്ങളുടെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാലോ.
1: വളരെ ഈസി ആയിട്ട് നമുക്ക് 1500 രൂപ നേരത്തെ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട്
0: തത്കാലാണെങ്കിൽ 5000
1: കൊടുത്താൽ ഇവിടുത്തെ 200 ദിർഹംസ് കൊടുക്കുന്നതല്ലേ ഉള്ളൂ.
0: 450 11000 രൂപയായി
1: നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയാം അവിടെ പോയിട്ട് എളുപ്പമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയി എംബസിയിലൊക്കെ നിൽക്കുമ്പോൾ അറിയാം, ചൂടും അറിയാം, സമയം പോകുന്നതും അറിയാം. ഇതൊക്കെ അല്ല, കഴിഞ്ഞ ദിവസം മിനി പത്മ ഇത് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്, റിന്യൂ ചെയ്യാൻ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ?
0: ഇപ്പൊ നമുക്ക് ആളോടാളാണ് നമ്മളെന്ന് വെച്ചാല് കൂടുതലും കോൺസുലേറ്റ് പോയിട്ട് പരിചയം, അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ പരിചയമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസുകൾ ചിലപ്പോ ആ ഒരു പ്രിഫറൻസ്
1: കിട്ടിയിട്ടുണ്ട്.
0: പിന്നെ അവിടെ കാണുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ എന്ത് പറ്റി എന്തെങ്കിലും വന്നതൊക്കെ ചോദിക്കും നമ്മളടുത്ത്, കാരണം നമ്മൾ അറിയാം.
1: ഞാൻ ആദ്യം കോൺസുലേറ്റ് പോകുന്ന ഒരു 4-5 വർഷം മുന്നേ ആ
0: സമയം കിട്ടിയായിരുന്നു ആ
1: ഭാഗത്തോട്. ഞാൻ പറയുന്ന നമുക്കൊരു പേടിയാ കോൺസുലേറ്റിൽ, ഇത് ഇതുവഴിയാണ് എന്താണ്, അതും പാസ്പോർട്ട് റിന്യൂവൽ നിങ്ങൾ പോകുന്ന സമയത്തുണ്ടല്ലോ, അത് വേറൊരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പൊ അന്ന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രശ്നത്തിന്
0: ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് റിന്യൂവൽ ആണ്. പിന്നെ പിന്നെ അറ്റസ്റ്റേഷന്റെ ആവശ്യത്തിന് വേണ്ടി പവർ ഓഫ് അറ്റോണി, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇതിന്റെ അറ്റസ്റ്റേഷൻ വേണം ഇതിനൊക്കെ. പക്ഷെ കഴിഞ്ഞ വർഷം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒരു വലിയ സഹായം കൊടുത്തിട്ടുണ്ട്, അവരൊരു ഹെൽപ് ഡെസ്ക് എടുത്തിട്ട് അറ്റസ്റ്റേഷൻ മാത്രം കേട്ടോ, പാസ്പോർട്ട് സംബന്ധമായിട്ട് ഒന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. അറ്റസ്റ്റേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ലഭിച്ച ഒരുപാട് പേര് നമ്മളെടുത്ത് സംസാരിച്ചിരുന്നു, ക്യൂ നിൽക്കേണ്ടി വന്നു, ചൂടുണ്ടായിരുന്നു, എങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഈ ബുക്ക് ഡോട്ട് അപ്പോയിന്റ്മെന്റിന്റെ ഒരു ലിങ്ക് വന്നതോടുകൂടി കുറച്ചുകൂടെ ആളുകൾക്ക് ആ പുറത്ത് നിൽക്കുന്ന ആ ചൂടും വെയിലും, പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, പക്ഷേ നമ്മൾ പിന്നെ 15 മിനിറ്റ് മുമ്പ് മാത്രം എത്തിയാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് 11:50 അല്ലെങ്കിൽ 11:30 നമ്മൾ 11:30 അവിടെ എത്തിയാൽ മതി, എത്തി അത് അപ്പോഴേ നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. കാരണം ആ പുറത്തുള്ള ഒരു തിരക്കും ആളുകളും ബഹളമൊക്കെ കൂടിയിട്ട് ഈ ചൂടൊക്കെ ആകുമ്പോൾ എംബസിക്ക് മനസ്സിലായി അത് ശരിയല്ല, കാരണം ഇത്രയും 50 ഡിഗ്രിക്ക് ചൂടിൽ ഇങ്ങനെ പുറത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ക്യൂ നിന്ന് ഒഴിവായിട്ട് ഉള്ളിലേക്ക് വിടുന്നുണ്ട്. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ ഒരു പോക്കില്ല, അതുപോലും കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്കിംഗ് പോർട്ടൽ നല്ലതാണ്, അപ്പോയിൻമെന്റ് എടുത്തിട്ട് അവർക്ക് നേരെ അങ്ങോട്ടേക്ക് കയറിപ്പോവാം. ഇനി നവജാത ശിശുക്കൾ അതായത് ന്യൂ ബോണിന് അപ്പോയിൻമെന്റ് പോലും വേണ്ട, അവർക്ക് നേരെ പോയാൽ 9 to 11 നേരെ വോക്കിൻ ആയിട്ട് തന്നെ അവർക്കും പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ എമർജൻസി ആയിട്ട് ഇപ്പോൾ നാട്ടിലാരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റി, നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കാത്തു നിൽക്കേണ്ട, നേരെ നിങ്ങൾക്ക് ഇതേപോലെ എമർജൻസി സർവീസ് ആയിട്ട് വോക്കിൻ ആയിട്ട് ഫേസ്റ്റ് കം ഫേസ്റ്റ് സർവീസ് അത് 9 to 11 വരെ ഉള്ളൂ. ഇങ്ങനത്തെ സേവനത്തിനൊക്കെ ഇത്തിരി നേരത്തെ പോയിട്ട് അവിടെ നിൽക്കുക, കോൺസുലേറ്റിന് മുന്നിൽ ഒരു 8:30 ആ സമയമാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിലായിട്ട് നിങ്ങൾക്ക് അകത്തേക്ക് കയറാം. പിന്നെ പൈസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാർഡ് സ്വീകരിക്കാത്തത് കൊണ്ട് ഞാൻ 450 വിചാരിച്ചിട്ടാണ് പോയത്, കൃത്യം 450 ആയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. 450 8 ദിർഹം സർവീസ് ചാർജും കൂടി ഉണ്ടായിരുന്നു, തിരിച്ചുപോയി വീണ്ടും എടുക്കണം. അത് എടുക്കണമെങ്കിൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വണ്ടി കയറി ATMൽ പോയിട്ട് വേണം എടുക്കാൻ വേണ്ടി. പക്ഷെ അവിടെ അറിയുന്ന ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് കൈകാര്യം
1: ചെയ്തു.
0: അതാ പറയുന്നത് 8 വേണ്ട, ഇത് 8 കൊടുക്കുന്നത് അവര് കൊടുത്തു, അവിടെ തന്നെ ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവര് തന്നെ കൊടുത്തു. അങ്ങനെ നമുക്ക് ആ ഒരു സൗകര്യം കിട്ടി, പക്ഷെ പലർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവരോടാണ് പറയുന്നത് പരമാവധി ചില്ലറയൊക്കെ ആക്കിയിട്ട്. പിന്നെ സൈറ്റിൽ പോയ കൃത്യം നിങ്ങൾക്ക് ഓരോ സർവീസിനും പേജുള്ള പാസ്പോർട്ടിന് എത്രയാണ്, 36 പേജുള്ള പാസ്പോർട്ടിന് അറ്റസ്റ്റേഷൻ എത്രയാണ്, വിസയ്ക്ക് ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് നോക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രജിസ്ട്രേഷന് നമുക്ക് ഇപ്പോൾ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ പോയി കഴിഞ്ഞാൽ പലർക്കും സംശയം തോന്നും. നമ്മളത് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യണം, ഇമെയിൽ ഐ ഡി കൊടുക്കണം, ഒരു പാസ്വേഡ് വെച്ച് സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ലോഗിൻ ചെയ്യാൻ. അവിടെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ശരിക്കും ഒരു 10-20 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പലർക്കും സംശയം, പാസ്പോർട്ടല്ലേ, എന്തെങ്കിലും തെറ്റ് വരുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ടൈപ്പിംഗ് ഏജൻസിന് 10-40-50 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ അവരും ചെയ്തു തരും. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വേണം പോവാൻ. നല്ല രീതിയിൽ നമ്മുടെ പിന്നെ കേന്ദ്ര സർക്കാരായാലും ഇന്ത്യൻ കോൺസുലേറ്റ് ആയാലും എംബസി ആയാലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദുബായ് കോൺസുലേറ്റിൽ ഈ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗേറ്റ് നമ്പർ 2 ആണ് ചൂസ് ചെയ്യേണ്ടത്, അറ്റസ്റ്റേഷന് ഗേറ്റ് നമ്പർ 1. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ ചെല്ലാൻ. സംശയം ഉണ്ടെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ മലയാളികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്, നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സേവനം എന്താണ്, അവരും വെയിലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ദേഷ്യങ്ങളൊക്കെ വന്നേക്കാം, അതൊക്കെ നമ്മൾ പുറത്തു കൊടുക്കുക തൽക്കാലത്തെ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും പാസ്പോർട്ടിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിന്യൂ ചെയ്യാനൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെയാണോ പ്രൊസീജിയർ പറയുന്നത് അതുപോലെ തന്നെ റിന്യൂ ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. നമ്മുടെ യു എയിൽ നമുക്ക് എല്ലാവർക്കും പറയാം മിഡ് ബ്രേക്ക് ആണെന്നുള്ള ഒരു കാര്യം. ഈ മിഡ് ബ്രേക്ക് എവിടെയെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50,000 ദിർഹം ആയിരിക്കും ഫൈൻ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫയൽ സസ്പെൻഷനും, നിങ്ങളുടെ കമ്പനിയുടെ ഫയൽ സസ്പെൻഷനും ഒപ്പം ലീഗൽ ആക്ഷനും കർശനമായിട്ട് രാജ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ടുള്ള നമ്മുടെ ഡെലിവറി റൈഡേഴ്സിനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഒരു കണ്ണിച്ചോരമുള്ളവരാണെങ്കിൽ ഫോഴ്സ് ചെയ്യത്തില്ല കേട്ടോ. 12 മണിക്കത്തെ എന്തിന് 10 മണിക്കത്തെ വെയിലിൽ ഒന്ന് ഇറങ്ങി നോക്ക്, എന്താ ചൂട്. ആ ചൂടില്ല നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനോട് ഒരു വെള്ളം പോലും എടുത്തോണ്ട് വരാൻ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രമാത്രം ടഫായിട്ടുള്ള ഒരു ചൂടിലാണ് നമ്മൾ പോകുന്നത്. അടുത്തൊരു 40 ദിവസം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണതരംഗത്തിലേക്ക് തന്നെയായിരിക്കും ഗൾഫ് മേഖല പോകുന്നത്.
0: യെസ്. അപ്പൊ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇത്രയും വലിയ ഫൈൻ പറയുമ്പോൾ നമ്മുടെ യു എയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ഇത്തിഹാദ് റെയിൽ ഉണ്ട്, അതിൽ ഒരുപാട് ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മറ്റോ ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് പോവാം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിച്ചില്ലെങ്കിൽ ഇത്തിഹാദ് റെയിൽ കയറിയ പോക്കറ്റ് കീറും. 100 മുതൽ 10,000 ദിർഹം വരെ പിഴ വരുന്നുണ്ട്. സീറ്റിൽ കാൽ വെച്ചാലും ടിക്കറ്റ് ഇല്ല യാത്രയ്ക്കും 200 ദിർഹമാണ് ഫൈൻ. ആ ഫൈൻ്റെ വലിയൊരു ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൽ കാൽ വെച്ചാൽ 200, ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും മാലിന്യം എന്തെങ്കിലും വേസ്റ്റ് നമ്മൾ വലിച്ചെറിഞ്ഞാൽ 200 ദിർഹം. ട്രെയിനിലെത്തിയ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകാൻ തയ്യാറായില്ലെങ്കിലും ടിക്കറ്റ് ഇല്ലാതെ യാത്ര നടത്തിയാലും 200 ദിർഹം. ടിക്കറ്റ് നിരക്കിലെ വെട്ടിപ്പ്, ടിക്കറ്റുകളുടെ ദുരുപയോഗം, അതായത് പക്ഷികളുടെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുക, അനുമതിയില്ലാതെ റിസർവ് സീറ്റ് ഉപയോഗിക്കുക, അർഹതയില്ലാതെ കൺസെഷൻ ടിക്കറ്റുകൾ ഉപയോഗിക്കുക, റെയിൽവേ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക, ക്ലാസ് മാറി യാത്ര ചെയ്യൽ, ഇതെല്ലാം 200 ദിർഹത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ വലിയ 10,000 ദിർഹം നല്ലത്. അങ്ങനെ ആ ശിക്ഷ ഇപ്പൊ നമ്മൾ ദുബായ് മെട്രോയിലും നമുക്കറിയാം ഒരുപാട് ശിക്ഷ, പലർക്കും അറിയില്ല സ്ത്രീകളുടെ ക്യാബിനിൽ കയറിയാൽ എന്താണ് ഇതെല്ലാം. ഗോൾഡിൽ നമ്മുടെ സാധാരണ സിൽവർ വെച്ച് ഗോൾഡിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം. ഇതെല്ലാം നിയമം, ഒരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അറിയാം. ഇത്തിഹാദും അങ്ങനെ വലിയ നിയമങ്ങളുണ്ട്. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എന്തിനാണ് ഈ കാലെടുത്തിട്ട് സീറ്റിൽ വെക്കുന്നത്?
1: അത് രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിലേക്ക് എടുത്ത് കാല് വെക്കുന്നുണ്ട്, ഇരിക്കുന്ന സീറ്റെ കാല് വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഷൂസ് ഒക്കെ ഇട്ടിട്ട് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു സീറ്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒന്ന് മറ്റൊരാൾക്ക് ഇരിക്കേണ്ടതെന്ന് ഓർക്കുക. രണ്ട്, ഈ ഷൂസ് വെച്ച് ചവിട്ടുമ്പോൾ ഈ സീറ്റ് തന്നെ കീറാനായിട്ടുള്ളത് ഇത്രയും നല്ലതായിട്ട് ഇരിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മളൊരു ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. അവിടെ നമ്മുടെ വളരെ നല്ലതായിട്ട് നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലെ നമ്മൾ ഒന്നും വേണ്ട സിനിമയിലൊക്കെ തന്നെ കാണുന്നത് ഈ ഇതുപോലെയുള്ള യാത്ര വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോലുമാണ് ആളുകൾ പോകുന്നത് അല്ലേ. അത് പണ്ട് നമ്മൾ കണ്ടത് ഫ്ലൈറ്റിൽ പോകുന്ന നേരത്ത് ബ്ലേസറും സൂട്ടും ഒക്കെ ഇട്ടിട്ടാണ്
0: ആളുകൾ പോയിരുന്നത്.
1: അത് വളരെ നല്ല കാര്യം തന്നെ. ബേസിക് കാര്യങ്ങൾ, ഇത് വലിയ കാര്യമൊന്നുമില്ല, ബേസിക് കാര്യങ്ങൾ തന്നെയുള്ള.
0: കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഞാൻ ട്രെയിനിലായാലും ബസ്സിലായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടത് കുട്ടികൾ ഈ ഷൂ ഇട്ടിട്ട് നടക്കാൻ തുടങ്ങിയ കുട്ടികളായിരിക്കും അവർ ഈ സീറ്റിൽ കയറി നിന്നിട്ട് അതും ഇതും പിടിക്കുന്നത്. അത് രക്ഷിതാക്കൾ അടുത്ത ആൾക്ക് വന്നാലും ഇരിക്കേണ്ട ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതറിയില്ല, നമുക്കറിയണം, നമ്മളെ മാത്രമേ പറയുള്ളൂ. അത് കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, അവരെ നമ്മുടെ മടിയിൽ ഇരുത്തുക അല്ലെങ്കിൽ ബേബി സീറ്റിൽ ഇരുത്തുക എന്നതാണ് ചെയ്യാനുള്ളത്.
1: ഇപ്പോഴത്തെ പാരന്റ്സിന്റെ ചില കാര്യങ്ങൾ ഈ കുട്ടികൾ കാണിക്കുന്ന പല തമാശകളും ഭയങ്കര പ്രൗഡായിട്ട് കാണുന്നത് ഭയങ്കര പാരന്റ്സ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മാത്രമാണ് സുഹൃത്തെ തോന്നുന്നത്, ബാക്കി ആരും അത് പ്രൗഡല്ല. ബാക്കി എല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ്. അത് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കേണ്ടതാണ്.
0: യെസ്. ഇനി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞത്തിന്റെ ആ ഓഹരി കൈമാറ്റമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപകരണം കരാറിന് നീക്കം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയും വിദഗ്ധ സമിതിയും പരിശോധിക്കും. ഇത് വിഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് എന്റെ വീടാണെന്ന് വിചാരിക്കാം. എന്റെ വീട്ടിൽ ഞാൻ അക്ഷയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തന്നു എന്ന് വിചാരിക്കാം, രണ്ട് മുറി തന്നു എന്ന് വിചാരിക്കാം. അക്ഷയ് അതിലെ ആ ഒരു അടുക്കളയും കുറച്ച് ഭാഗം വേറൊരാക്ക് റെന്റ് ഔട്ട് ചെയ്തു എന്നോട് ചോദിക്കാതെ എങ്ങനെയുണ്ട്. ഇതാണ് ഇപ്പൊ ഈ വിഴിഞ്ഞത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ എം എസ് സി അദാനി പോർട്ട് ട്രസ്റ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ ഭൂമിയാണ്, കേരളത്തിന്റെ സ്വത്താണ്, അദാനിക്ക് നമ്മൾ പാട്ടത്തിന് കൊടുത്തേക്കാണ്. ആ അദാനി എന്ത് ചെയ്തു, മറ്റേ ആൾക്ക് മറിച്ച് വെക്കുന്ന രീതിയിലേക്ക്, അതെ, അതും എന്നോട് പറയാതെ അല്ലെ സർക്കാരോട് പറയാതെ ഇതാണ് നടന്നത്. അതിൽ വലിയ ദുരൂഹതയുണ്ട്, ചോദിക്കണ്ടല്ലേ. എന്തായാലും സർക്കാർ നിലപാട് കടുപ്പിക്കട്ടെ. ഇപ്പോ ഇതിൽ വരുന്ന വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണെന്നറിയോ, ദിവ്യ എസ് അയ്യർ ആയിരുന്നു വിഴിഞ്ഞത്തിന്റെ എം ഡി ആയിട്ടുണ്ടായിരുന്നത്. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ ദിവ്യ എസ് അയ്യർ അവിടെ നിന്ന് മാറ്റുകയാണ്. അപ്പൊ ഇതിലെല്ലാം ഇപ്പൊ ആളുകള് ആ പാർട്ടിക്കുള്ളിൽ തന്നെ ദുരൂഹത ആരോപിക്കുകയാണ്, എന്തിനവരെ മാറ്റി. കാരണം നമുക്കറിയാം ശബരിനാഥന്റെ ഭാര്യ കൂടിയാണ്, അപ്പൊ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു ഭാര്യ ആ ഒരു പദവിയിൽ അവിടെ ഇരിക്കണ്ട. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരെ മാറ്റണമെന്ന് അദാനി ആവശ്യപ്പെട്ടിട്ട് പോലും പിണറായി സർക്കാർ മാറ്റാത്ത വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ കുതിരോട്ടം പപ്പുജി, എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന പോലെയാണ് ഈ സംഭവങ്ങളുടെ ഒരു കടപ്പ്. എന്തായാലും വിഴിഞ്ഞം ഈ സർക്കാരിനെ കുറച്ച് പിടിച്ചുലക്കുന്ന ഒരു സംഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ വിഴിഞ്ഞത്തിന്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെയായിരിക്കും അത് പോകാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ എനിക്കൊന്ന് യാതാനെ വിചാരിച്ച പോലെ ഈ ഡൽഹി അന്ന് വരണമെന്ന് വിചാരിച്ചു, എന്ത് നടക്കും,
0: രാജ്യം മാറി, ഇത് കേരളമാണ്.
1: നമ്മുടെ പി എസ് സി പരീക്ഷയുടെ ഒരു ക്രമക്കേടിനെ വീണ്ടത് അന്വേഷിക്കാനായിട്ടുള്ള എന്താണ് അതിന് അപ്ഡേറ്റ്?
0: തീർച്ചയായും അത് ക്രമക്കേട് അന്വേഷിക്കാൻ ഇന്ന് പി എസ് സി ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു പിന്നെ ചർച്ചയും കാര്യങ്ങളും ഇന്ന് രാവിലെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്ഡേറ്റ് വരും. മറ്റൊരു വാർത്ത, ഈ പരസ്യങ്ങളിൽ കുട്ടികളുടെ ലൈംഗികത മെറ്റിക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. നല്ലൊരു കാര്യമാണ് കേട്ടോ, കുട്ടികളുടെ ലൈംഗികത പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ മെറ്റിക്ക് നോട്ടീസ് അയച്ച കേന്ദ്രം. ഇൻസ്റ്റഗ്രാമിൽ വന്ന പരസ്യങ്ങളുടെ കാര്യത്തിൽ 7 ദിവസത്തിനകം വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇത് ബി ബി സി ആണ് കേട്ടോ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികളുടെ ഈ നഗ്നത അല്ലെങ്കിൽ ലൈംഗികത പരസ്യമാക്കുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മെറ്റ. അപ്പൊ മെറ്റയ്ക്ക് കേന്ദ്രം നോട്ടീസ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ ഈ വിഷയത്തിൽ ചെയ്തതെന്ന്. എന്തായാലും അക്കാര്യത്തിലും ഒരു ഉത്തരം വരും
1: തീർച്ചയായിട്ടും.
0: ഇനിയുള്ളത്, ഈ പലപ്പോഴും നമ്മൾ പല പ്രയോഗങ്ങളും ഈ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ കോടാലിക്കൈ എന്നത് പാർട്ടിയുടെ നിഘണ്ടുവിലുള്ളത്. സി പി എമ്മിന്റെ അച്ചടക്ക നടപടിയിൽ പി എം ശ്രീയും വിഴിഞ്ഞവുമില്ല. നിലപാട് വ്യക്തമാക്കിയിട്ട് പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ സഖാവായിരുന്ന വ്യക്തിയാണ്, പിന്നീട് യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം എം എൽ എ ആവുകയാണ്. അദ്ദേഹം പറയുന്നത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് തെറ്റാണ് താൻ ചെയ്തത്. പുതിയ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്നതിൽ തടസ്സമില്ലെങ്കിലും അത് ഇപ്പോൾ വ്യക്തമാക്കേണ്ട കാര്യമില്ല. എന്താണ് തെറ്റ് ചെയ്തതെന്ന് സി പി എം പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാമെന്നാണ് പറയുന്നത്. അച്ചടക്ക ലംഘനം കാണിക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ സി പി എമ്മിന്റെ നിഘണ്ടുവിലെ ചില പ്രത്യേക പദാവലികളുണ്ട് കേട്ടോ. അതിങ്ങനെയൊക്കെയാണ്, പക്ഷേ കോടാലിക്കൈ, വർഗവഞ്ചകൻ, ഒറ്റുകാരൻ തുടങ്ങിയ പദാവലികൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്ന നിലയാണ് സി പി എമ്മിലുള്ളത്. വർഗവഞ്ചകൻ എന്നത് വ്യാഖ്യാനം മാത്രമാണ്. തന്റെ പേരിലുള്ള അച്ചടക്ക നടപടിയിൽ പി എം ശ്രീയോ വിഴിഞ്ഞൊന്നുമില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. പാർട്ടിക്കുള്ളിൽ രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് നടന്നത് ചോദ്യം ചെയ്യുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതുപോലെ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം ശരിയാണോ എന്ന് ഏതൊരു പാർട്ടി പ്രവർത്തകനെയും പോലെ ചിന്തിക്കുകയും പ്രതികരിക്കുകയല്ലേ ചെയ്തുള്ളൂ. അതിനാണോ കോടാലിക്കൈ, വർഗവഞ്ചകൻ എന്ന് പറയുന്ന ഈ പേരുകളൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യായമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സഖാക്കൾ പോലെ ഇതിനോട് യോജിക്കുന്നു വിചാരിക്കുന്നു.
1: പണ്ട് തൊട്ടേ വരുന്ന രാഷ്ട്രീയത്തിലെ ചില
0: പ്രയോഗങ്ങളുണ്ട് അല്ലേ.
1: നമ്മൾ പൊളിറ്റിക്കലും അൺപൊളിറ്റിക്കലും എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്കലി തന്നെ കുറേ അധികം സംഭവങ്ങളുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. ഇനി തൂഫാൻ കെയർ അമ്മമാർക്ക് ലഹരി മുക്തരായിട്ടുള്ള മക്കളെ തിരിച്ചു നൽകും, പിഴയോ ജയിലോ പരിഹാരമാകില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു വാർത്തയുണ്ട്. ശരിക്കും രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ഏറ്റവും നല്ലൊരു മിനിസ്റ്റർ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്നത്.
1: ഇതെന്താണെന്നറിയോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒരു പാർട്ടി വെച്ചല്ലേ പറയുന്നത്, പക്ഷേ ഇവർ കയറിയപ്പോ തന്നെ ഇപ്പൊ തൂഫാനായിട്ട് അതായത് ആഭ്യന്തരമന്ത്രി വരുന്നു, ഇനി ഫിനാൻസിലായിട്ട് അതാണ് മുഖ്യമന്ത്രി വരുന്നു. ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കാണും, അത് ഹെൽത്തി കോമ്പറ്റീഷൻ, ജനങ്ങൾക്ക് നല്ലതാണ് അത്. വളരെ, ഞാൻ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റും, ഇനി പി ഡബ്ല്യു ഡി വരണം, ഓരോ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വന്ന പോലെ ജനങ്ങൾക്ക് നന്മയാവുന്ന ഓരോ ഹെൽത്തി കോമ്പറ്റീഷൻസ് ഇവർ തമ്മിൽ വന്നെങ്കിൽ വളരെ ബെറ്റർ ആയിട്ട് തന്നെ പോകും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരലല്ല ഇതിന് വേണ്ടത്. കാരണം ഈ തൂഫാന്റെ കാര്യം പറഞ്ഞപ്പോൾ മുഖം നോക്കാതാണ് പല നടപടികളും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു എന്റെ കാസറ്റ് എന്ന്
0: പറയുന്നത്, എന്റെ കാസറ്റ് കോടതി കയറ്റി. ഞാൻ ഈ എന്താ പറയാ, ഇതിന്റെ തന്നെ എന്തൊരു പ്രയോഗം ഉണ്ട് കേട്ടോ, ഇതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആണെന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ വ്യക്തി തന്നെ ഇത് ചെയ്യുന്നത് ലൈവായിട്ട് ഇതാ പറയണത്. ചതിച്ചാശാനി എന്ന് പറയുമ്പോൾ നമ്മളുണ്ടല്ലോ അനാവശ്യമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുമ്പോൾ നമ്മൾ നല്ല ബോധ്യമുള്ളവരും നമ്മുടെ കൈകൾ സംശുദ്ധവുമായിരിക്കണം. നമ്മുടെ കൈകൾ ഫുൾ കറവറുണ്ടിട്ട് ഞാൻ ഫുൾ ലഹരി അടിച്ചിട്ട് ഫുൾ സെറ്റായിട്ട് ആയിട്ടാണ് ഞാൻ മറ്റൊരാൾ ലഹരി അടിക്കുന്നതിന് എക്സ്പോസ് ചെയ്യാൻ നടക്കുന്നത്. അതിൽ എന്ത് യുക്തിയാണുള്ളത്? അതാ പറഞ്ഞ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കുന്ന പറഞ്ഞ പോലെ അത് നമ്മുടെ ഈ രാജ്യത്ത് നിന്നിട്ട് ഒരു മലയാളി ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും സങ്കടമാണ്. ഇപ്പൊ കണ്ടില്ലേ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം വരുന്നത്? ഓരോ മലയാളികൾ ചെയ്യുന്ന ഓരോരോ ഇന്ത്യക്കാർ ചെയ്യുന്ന ഓരോന്നിനും നമ്മളെ പോലെ സാധാരണക്കാരാണ് അനുഭവിക്കുന്നത്.
1: അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റുകളൊക്കെ നമ്മൾ ഇപ്പോ ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ വേറൊരു ആംഗിളിലായിരിക്കും നമ്മൾ അത് കാണുന്നത്.
0: എനിക്ക് ഈ വ്യക്തി ഈ സംഭവം എന്ന് പറയുന്നത് ഈ അടുത്താണ് ഞാൻ എന്റെ കാസറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയത്. ഹനാൻ ഷായുടെ വിഷയമൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്.
1: അല്ല ഇതെന്താ പറയുക, നമ്മള് ചില സാഹചര്യങ്ങൾ എല്ലാ സാഹചര്യം പറയുന്നത് നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഈ അമ്മയോട് പറയുന്നത് അമ്മ ഇന്ന ആളുടെ വീട്ടിൽ പോവാ എന്ന് പറയുമ്പോ വീട്ടുകാർക്ക് എന്താ ഒരു ധൈര്യമാണ്, ആ നല്ല കുട്ടിയാണ് എന്താണ് അങ്ങനെ നല്ല കുട്ടി അവനായിരിക്കും ഏറ്റവും എല്ലാവരിലും അല്ല പക്ഷെ ചിലവരില് അത് അങ്ങനെയാണെന്ന് തന്നെ തെളിയിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓരോ സംഭവം.
0: ശരിക്ക് അക്ഷയ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലും അങ്ങനെ കുറെ ഉണ്ട്. നീ അവനെ കണ്ടുപിടിക്ക്, നീ അവൻ ആരുടെ കൂടെ പോണേ അവന്റെ കൂടെയാണ് എന്നാ ഓക്കെ അവനായിരിക്കും.
1: അല്ലേ അത് ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹത്തിന് ആ സമയത്ത് വന്ന കോളുകളുണ്ട്, ഇദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തു വലയങ്ങളും ഇതുപോലെ ആവണമല്ലോ അല്ലേ, ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും പേര്. കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതൊന്നും ഒന്നും അല്ല, ഒറിജിനൽ അല്ല എന്നുള്ളത് നമ്മൾക്ക് കുറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വെറും ആരൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു ഇതുപോലെയാണ്, വളരെ ജെനുവനായിട്ട് ഉണ്ടാവാം ഒരു പക്ഷേ, നമ്മളെല്ലാരും സോഷ്യൽ മീഡിയ ചെയ്യുന്നതാണ്, ഒരു 10% ഒക്കെ ജെനുവൻ ഉണ്ടാവും, ബാക്കി ഒന്നും നമുക്ക് അത്ര റിയൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
0: സത്യം അപ്പൊ സോഷ്യൽ റീലിൽ കാണുന്നതല്ല റിയൽ അല്ലേ, റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. അപ്പൊ എന്തായാലും ലഹരിക്കെതിരായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ മലയാളിയായിട്ടുള്ള ഒരാൾ നമ്മുടെ യു എയിൽ വന്നിട്ട് നമ്മുടെയൊക്കെ മാനം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ പോവുക, പിന്നെ സോഷ്യൽ മീഡിയ ലൈവ് പോകുന്നവരും ഈ മൊബൈലും ഈ നമ്മുടെ പുതിയ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ്. നിങ്ങൾ വാഷ്റൂമിൽ എവിടെ പോകുമ്പോഴും ഈ മൊബൈലായിട്ടാണ് പോകുന്നത്, ഏത് സമയത്താണ് ഇതൊന്ന് ലൈവ് പോകുന്നോ, ഏതെങ്കിലും ഒക്കെ ഒരു സൗഹൃദ സദസ്സിൽ നിന്നൊക്കെ ലൈവ് പോകുമ്പോൾ നിങ്ങളെ മാത്രമല്ല അതിൽ ഒട്ടും ബന്ധമില്ലാത്ത ഒരുപാട് പേരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക നമ്മുടെ സമൂഹ മാധ്യമങ്ങളായാലും. നമ്മൾ ഒരാളെ ചീത്ത വിളിക്കുന്നതിന് മുമ്പേ ഒരാൾക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ നാല് വിരലും നമ്മളിലേക്കാണ് എത്തുന്നത് ആ ഒരു ബോധ്യം ഉണ്ടാവും.
1: എത്രയോ പേർക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഇല്ലാതാക്കരുത്. ഇപ്പം ഈ പറയുന്ന ഞാൻ പോലും ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് എത്തിയ സോഷ്യൽ മീഡിയ വഴിയാണ്. ഒരുപാട് പേർക്ക് അവരവരുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലേക്കൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു നിരോധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് പോകുന്നത്.
0: ഈ സമൂഹ മാധ്യമങ്ങൾ കൊടുക്കുന്ന നല്ല സന്ദേശത്തിന്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, അക്ഷയ് കണ്ടിട്ടുണ്ടോ? ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഒരു അമ്മയും വേറൊരു കുട്ടി ഇറങ്ങുന്നു, ഒരു കുഞ്ഞിനെ വണ്ടിയിൽ വെച്ച് മറന്നു, ട്രെയിനിൽ വെച്ചിട്ട് മറന്നു. അതിലൊരു യാത്രക്കാരൻ ആ കുഞ്ഞിനെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി, ആ കുഞ്ഞിനെ എടുത്തിട്ട് താഴെ ഇറക്കുന്നു, ഓടി അദ്ദേഹം തിരിച്ച് അതിലേക്ക് കയറുന്നു. അത് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഒരു റീലാണ്. പെട്ടെന്നുള്ള തിരക്കിൽ അമ്മ മറന്നു കുഞ്ഞിനെ, പക്ഷേ മറക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യം. ഒരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ ആ കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ ജീവിതം റിസ്ക് ചെയ്തുകൊണ്ട് താഴെ ഇറക്കിയിട്ട് ഒരു നന്ദി വാക്കിന് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ആ മനുഷ്യൻ ആ ട്രെയിനിലേക്ക് ഓടിക്കേറി പോകുന്നൊരു കാഴ്ചയുണ്ട്. ഇതൊക്കെയാണ് റീലില് റിയൽ ആയിട്ടുള്ള ലൈഫ്.
1: നമുക്ക് ഒരുപാട് പേരെ
0: ഇൻസ്പയർ ചെയ്യാൻ പറ്റും.
1: അൺറെക്കഗ്നൈസ്ഡ് ഹീറോസ് എന്ന് പറയുന്നത് കുറെ അധികം, അവരെയൊക്കെ കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ പറ്റി മറ്റ് രാജ്യക്കാരും ചിന്തിക്കുന്നത്, അതുകൂടെ നമ്മൾ ആലോചിക്കണം. എനിവേസ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പത്രവാർത്തകളിലെ.
0: ബ്രസീൽ,
1: അതെ, ഒരുപാട് പേര് കമന്റിൽ, ഞാൻ കുറെ കമന്റ് വിട്ടുപോയിട്ടുണ്ട്. മഞ്ഞ ജേഴ്സി, മഞ്ഞ ജേഴ്സി മിനി പത്മ ഇവിടെ. ആക്ച്വലി നിങ്ങളിപ്പോ ലൈവ് വരുവാങ്കിൽ മിനി പത്മ മഞ്ഞ ജേഴ്സി ഇട്ടാണ് ഇരിക്കുന്നത്.
0: തോറ്റാലും ജയിച്ചാലും എനിക്ക് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ശുഭദിന സന്ദേശമായിട്ട് പറയാനുള്ളത് ഇത്രയാണ്. നമ്മളൊരു പരീക്ഷയ്ക്ക് തോറ്റു, നമ്മൾ ജീവിതത്തിൽ തോറ്റു, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ തള്ളിക്കളയാറുണ്ടോ? ഇല്ല, തള്ളിക്കളയരുത്. നമ്മുടെ ഓഫീസിൽ നമ്മൾ തീർത്തും പരാജയമായി, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനായി, നമ്മളെ കൂടെ നിൽക്കാൻ കുറെ കൊളീഗ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്താൻ നിനക്ക് പറ്റുവടാ, തിരിച്ചു വരും, ബൗൺസ് ബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറെ മനുഷ്യരുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ മഞ്ഞക്കുപ്പായിട്ടിരിക്കുന്നത്. കാരണം വിവാ ബ്രസീൽ, ബ്രസീൽ തിരിച്ചു വരും, തോൽവിയിലും നമ്മൾ ആ ടീമിന്റെ ഒപ്പം നിൽക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും പത്രവാർത്തകളിൽ അവസാനിച്ചേക്കാണ്. പ്രസ് ക്ലബ്ബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. സോ ഒരു ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്ന, ബാക്കി വാർത്തകളൊക്കെ തന്നെ വരുന്ന മണിക്കൂറിൽ നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. സോ ട്രെൻഡിങ് സോങ് എൻജോയ് ചെയ്യുക.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഞാനായാലും ചിന്ന സ്കൂൾ ബസ്സൊക്കെ കുറവായതുകൊണ്ട് ട്രാഫിക് കുറവാണെന്ന് പറയാൻ പറ്റുന്ന ഇവിടെ ഏതാണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാരി റോഡിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക് തന്നെയാണ് കാണുന്നത്. ഷാർജയിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് ഏകദേശം നാദുൽശുബ കഴിയണം, ഉച്ചിരുന്ന് ശാന്തമാണെങ്കിൽ സ്ലോ മൂവിങ് ട്രാഫിക്കാണ് കേട്ടോ. ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഞാൻ കാണുന്നത് ഏകദേശം മുഹൈസന വരെയാണ്. ക്യൂസേസിലൊക്കെ ആ ഒരു എൻട്രിയും കയറുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കഴിയുന്നുണ്ട്. ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അലി തേറ്റോൾ റോഡിലും. ഇത് തന്നെയാണ് അവസ്ഥ. എന്താണ് ഷെയ്ഖ് സാർ റോഡിന്റെ പ്രശ്നം? ഇത്രയും ദിവസം പ്രശ്നമില്ലാത്ത ഷെയ്ഖ് സാർ റോഡ് നമ്മുടെ റൗണ്ട് ബോട്ടിന്റെ ഇതിന്റെ ട്രേഡ് സെന്ററിന്റെ റൗണ്ട് ബോട്ടിന്റെ അവിടെ ചെറിയൊരു കൺജഷൻ ഒക്കെ കാണുന്നു. വേണ്ട, നമുക്കത് വേണ്ട. നമുക്ക് ഷെയ്ഖ് സാർ റോഡ് എപ്പോഴും നമ്മൾ ഫ്രീ ഫ്ലോ ആയിട്ടാണ് ഇടാറുള്ളത് കഴിഞ്ഞ ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട്. അൽഖൈർ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ കേട്ടോ. നമ്മുടെ റാസൽക്കൂറിന്ന് കയറി ഇങ്ങോട്ട് വരുന്ന ഒരു ആക്സിഡന്റ്, ഇവിടെ എല്ലാ പലയിടത്തും ആക്സിഡൻസ് ആണ് എന്ന് കാണുന്നത്. എന്താണേലും ഡ്രൈവ് സേഫ് എന്നുള്ളൊരു കാര്യം പറയുന്നു. എമിറേറ്റ്സ് റോഡ് ചെറിയൊരു കൺജഷൻ നമ്മുടെ ആസ് യൂഷ്വൽ ആ ഏരിയ തന്നെ. അജ്മാനും അതുപോലെ തന്നെ ഉമൽക്വൈൻ ടുവേർഡ്സ് അബുദാബി റാസൽഖൈം എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട്. ഈ ഷാർജ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
0: ട്രാഫിക് അപ്ഡേറ്റ് brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: അമ്മോളെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോളെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
2: അമ്മാണെ എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.ഇൻ.
7: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
8: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
7: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
0: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോക ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ച നെയ്മർ. ലോകകപ്പിൽ ബ്രസീൽ വീണു, നോർവേ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടും, ക്വാർട്ടർ കടന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. 1-2 രണ്ട് ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1990 ശേഷം ആദ്യമായി അവസാന എട്ടിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. നോർവേക്ക് വേണ്ടി 79 മിനിറ്റിലും 90 മിനിറ്റിലുമാണ് എർലിംഗ് ഹാലൻഡ് ഗോൾ നേടിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൽറ്റി പകരക്കാരനായി എത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. 5 ലോക കിരീടം നേടിയ ബ്രസീലിന്റെ നിഴൽ മാത്രമായിരുന്നു കഴിഞ്ഞ കളിയിൽ കണ്ടത്. തുടർച്ചയായി 6 ലോകകപ്പിലും കിരീടമില്ലാത്ത മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തി. സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസ താരം നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 ഒളിമ്പിക് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത താരം 2012 വെള്ളി മെഡൽ നേടുകയും 2016 ബ്രസീലിനെ സ്വർണ്ണ മെഡലിലേക്ക് നയിക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തോൽപ്പിച്ച ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് മെക്സിക്കോയെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ കേരള സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടത്തിയത് വലിയ ഡീലെന്നാണ് CPM ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ PSA നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ഒരുങ്ങി സർക്കാർ. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന കടുത്ത ആരോപണങ്ങൾക്കിടെ നിർണായക PSA യോഗം ഇന്ന്. മുൻ യോഗത്തിലെ തീരുമാനമനുസരിച്ച് ആഭ്യന്തര വിജിലൻസ് SPയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുന്നതിന് പകരം ചെയർമാൻ അത് അട്ടിമറിച്ച് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയതിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾക്കിടയിൽ കടുത്ത അമർശം. തട്ടിപ്പുകാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അംഗങ്ങൾ ചെയർമാനെതിരെ പ്രതിഷേധിക്കാനാണ് നീക്കം. KSRTC ബസിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. തൃശൂർ കുന്നംകുളം പോലീസ് നോട്ടീസ് ഇറക്കി. തൃശൂരിലേക്ക് പോകുന്ന KSRTC ബസിലായിരുന്നു യുവതി അതിക്രമത്തിന് ഇരയായത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ കോടതിയിലെ കേന്ദ്ര സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും പരാതി. രാജസ്ഥാൻ സ്വദേശിയുടെ നിയമനം. കോടതിയുടെ വ്യവഹാരങ്ങൾ മലയാളത്തിൽ നടക്കുന്നതിനിടെയാണ് വിജിലൻസ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ജില്ലാ കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും പരാതി ലഭിച്ചിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയുടെ ശിക്ഷാവിധി മാറ്റിവെച്ചു. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വിധി പറയൽ നീട്ടിയത്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മലക്ഷ്മിയെയും കൊന്ന കേസിലെ കുറ്റവാളിയാണ് ചെന്താമര. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്തറായ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. സംഭാവനയായി ലഭിച്ച വെള്ളി ഉരുക്കി കട്ടികളാക്കി സൂക്ഷിച്ചുവെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കുന്നു. വിവിധ രൂപങ്ങളിലുള്ള വെള്ളി ഉരുക്കിയാണ് വെള്ളി കട്ടികളാക്കി മാറ്റിയത്. ഹൈദരാബാദിലെ സർക്കാരിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വെള്ളികൾ അയച്ചത്. 1000 കിലോയിൽ താഴെ വെള്ളിയാണ് ഹൈദരാബാദിലേക്ക് അയച്ചത്. ഉരുക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം 900 കിലോ വെള്ളി ലഭിച്ചുവെന്നും ട്രസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വീട്ടു തടങ്കലിൽ എന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ കൊൽക്കത്തയിലെ വീടിനു മുന്നിൽ CRPFും പോലീസുമുണ്ട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വീട്ടിനു മുന്നിലും കേന്ദ്രസേന എത്തിയെന്നാണ് റിപ്പോർട്ട്. മമത സൌത്ത് 24 പർഗാനയിലേക്ക് പോകുന്നത് തടയാൻ നീക്കമെന്ന് TMC ആരോപിച്ചു. സൌത്ത് 24 പർഗാനയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 12-കാരിയുടെ കുടുംബത്തെ മമത സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കീവേഡുകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ നൽകിയ ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് നൽകി കേന്ദ്രം. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. അന്താരാഷ്ട്ര മാധ്യമമായ BBCയാണ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലെ ഗുരുതര വീഴ്ച പുറത്തുവിട്ടത്. ഇൻസ്റ്റഗ്രാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദിയായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ മെറ്റയ്ക്കെതിരെ കർശന നടപടിയിലേക്കാണ് കേന്ദ്ര IT മന്ത്രാലയം കടന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 ദിവസം പിന്നിട്ടു. ജന്തർമന്ദറിലെ CJP സമരവേദിയിൽ 8 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാഗ്ചുഗിന്റെ ആരോഗ്യനില മോശമായി 6 കിലോ കുറഞ്ഞു. മന്ത്രി പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP. സമരക്കാരുടെ ശബ്ദത്തെ എത്രനാൾ അവഗണിക്കാനാകുമെന്ന് അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കും ചോദിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിലാണ് രാജ്യം. വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായും അടച്ചിട്ടു. സുരക്ഷയുടെ ഭാഗമായി പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ മുത്തവ ഖാമനയെ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. UAE ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. book.passportindiauae.com എന്നതാണ് സൈറ്റ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും അന്തർവാഹിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സമുദ്ര നിരീക്ഷണത്തിനായി ഇന്ത്യ അത്യാധുനിക സെൻസർ ശൃംഖല ഒരുക്കുന്നു. കടലിനടിയിലെ നീക്കങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫൈബർ ഓപ്റ്റിക് നിരീക്ഷണ ഗ്രിഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആരംഭിച്ചു. അണ്ടർവാട്ടർ ഫൈബർ ഓപ്റ്റിക് സെൻസിംഗ് സിസ്റ്റം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി സമുദ്രത്തിനടിയിൽ സ്ഥാപിക്കുന്ന ഫൈബർ ഓപ്റ്റിക് ശൃംഖലയാണ്. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Bulletin News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

Good morning, welcome back home 92.2 of America. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ജൂലൈ 6 തിങ്കളാഴ്ച, ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മന്ത്. അതുപോലെ തന്നെ ഈ മാസത്തെ ആദ്യത്തെ തിങ്കളാഴ്ച കൂടെയാണ്. സോ ബി പോസിറ്റീവ്. അടുത്തൊരു 6 മന്ത്സിന്റെ തുടക്കം കൂടെയാണ്. ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ബിഫോർ 2026 എൻഡ് ചെയ്യുന്നതിന് മുന്നേ. ദാ എന്ന് പറഞ്ഞപ്പം അടുത്ത 6 മന്ത്സ് അങ്ങ് പോവും. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത് ചെയ്യാനുള്ളതും ചെക്ക് ലിസ്റ്റ് ഒക്കെ ടിക്ക് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള മാനസിക ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഒരു മെന്റൽ ഹെൽത്ത് കൂടെ ക്യൂർ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. എന്താണേലും ഫിഫ വളരെ തകൃതിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ നോർവേയുടെ എല്ലാ കളിയും കഴിയുന്ന സമയത്ത് അവരുടെ ഒരു റിച്വൽ എന്ന പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വീക്കിംഗ് റോ എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണ് ആക്ച്വലി ഈ വീക്കിംഗ് റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിനി വേറെ ഏതെങ്കിലും പ്രൊണൗൺസേഷനിലാണോ എന്ന് പറയാൻ അറിയില്ല. സോ എന്താണേലും കഴിഞ്ഞ ദിവസം കൂടെ ഹാലൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഡ്രമ്മ് കൊട്ടുമ്പോൾ എല്ലാവരും ഹൂ എന്ന് പറയുന്ന വീക്കിംഗ് റോ, അത് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മാത്രം അല്ല, ഇത് മെട്രോസിലും സിറ്റി സ്ക്വയേഴ്സിലും അല്ലെങ്കിൽ പല പല ഇവരെവിടൊക്കെയാണ് ഗ്യാദർ ചെയ്യുന്ന അവിടൊക്കെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയായിരുന്നേ. അപ്പോൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഏൻഷ്യൻ ടൈംസായിട്ട് വന്നേക്കുന്ന ഏതെങ്കിലും റിച്വൽസോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നേക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രഡീഷൻ ആണോ എന്നാണ് ഇതെല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ട്രഡീഷൻ അല്ല കേട്ടോ. ഇത് വളരെ റീസെൻ്റായിട്ട് ഇവർ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഈ വീക്കിംഗ് റോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ വേൾഡ് വൈഡ് ഇത് ഭയങ്കര ഫേമസ് ആയേക്കാണ്. പിന്നെ എല്ലായിടത്തും ഇവർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ കാലം മാച്ച് കാണുന്നവർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്കൊക്കെ തന്നെ ഒരാൾ ഫ്രണ്ടിലുണ്ടാവും, അവരുടെ ലീഡർ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അത് ഫ്രണ്ടിലുണ്ടാവും, അതിൻ്റെ ബാക്കിൽ എല്ലാവരും തോളോട് തോള് ചേർന്ന് എല്ലാവരും ഇരിക്കും. ഈവൻ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നവർ പോലും അങ്ങനെ തോളോട് തോള് ചേർന്നിട്ടാണ്. ഭയങ്കര രസം അത് കാണാൻ, ഒരു വള്ളം തൊഴയുന്ന പോലെയാണ് നമുക്ക് ആ അതിൻ്റെ ഒരു മോഡൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ മറ്റേ ടാപ്പ് ടാപ്പ് ഹൂ, അതാണ് അതിൻ്റെ താളമെന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ ഡ്രം അടിക്കാം, ഇല്ലെങ്കിൽ കൈ കൊട്ടാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചാൻഡ് ചെയ്യാം, അതിനുശേഷമായിരിക്കും ഈ ഹൂ വിളി വരുന്നത്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇനിയും ഒരു പക്ഷേ അത് ട്രഡീഷൻ ആയിട്ട് മാറിയേക്കാം. 2026 വേൾഡ് കപ്പിൽ ബ്രസീലിനെ തോൽപ്പിച്ച നോർവേ എന്നൊക്കെ പറയുമ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയേക്കുന്ന വൈക്കിംഗ് റോ ഇന്ന് എത്ര വർഷങ്ങളായെന്നൊക്കെ ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞേക്കാം. അപ്പോൾ എന്താണേലും ഇതാണ് സംഭവം. ഒരു വേൾഡ് കപ്പൊക്കെ വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പാകിസ്ഥാനിലെ ആ ഫുട്ബോൾ ഫാക്ടറി ബോൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്ന പല അത് ഓരോ ക്രിക്കറ്റും ഓരോ ഫുട്ബോളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ എത്ര ഇപ്പം ഈ ഫിഫ വന്ന സമയത്ത് എത്ര രാജ്യങ്ങളുടെ കാര്യമാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ നോർവേയുടെ കാര്യം നോക്കുമായിരുന്നു. നോർവേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു രാജ്യം കൂടെയാണ് ഈ നോർവേ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ പറയാം. എന്താണ് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹൂം 92.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock നല്ലൊരു കോഫിയൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടേ നല്ല അടിപൊളി സോങ് ഒക്കെ ഇങ്ങോട്ട് എൻജോയ് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുൾ സോങ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ദൃശ്യം എന്ന് പറയുന്ന മൂവിയിലെ ഇനി വരുമോ ആണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: അങ്ങനെ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ എന്താ സംഭവം?
1: ഇന്നത്തെ എന്താ സംഭവം നെയ്മറാണ്. കാരണം ഇനി നമുക്ക് നെയ്മറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ലോകവേദിയില്ല. ഞാൻ ശ്രമിച്ചു, ഇത് അവസാനിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകകപ്പ് കഴിഞ്ഞ ശേഷമുള്ള അവസാനത്തെ പ്രതികരണം. ഇവിടെയാണ് ഞാൻ തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു. 2010 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US-നുമായിട്ടുള്ള സൗഹൃദ മത്സരത്തിലൂടെയാണ് ബ്രസീലിനായിട്ട് ഇറങ്ങിയത്. അതേ വേദിയായിരുന്നു, അതേ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നെയ്മർ പറഞ്ഞതാണിത്. ഞാൻ ശ്രമിച്ചു, ഞാൻ അവസാനിപ്പിച്ചു, ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. നോർവേക്കെതിരായിട്ട് മത്സരത്തിൽ പകരക്കാരനായിട്ട് ഇറങ്ങി നെയ്മർ കളിയുടെ അവസാന മിനിറ്റിലെ പെനൽറ്റിയുടെ ഒരു ഗോൾ നേടിയെങ്കിലും ടീമിനെ രക്ഷിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അത് മാറിയില്ല. 34 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 130 മത്സരങ്ങളിൽ നിന്ന് ബ്രസീലിന് വേണ്ടിയിട്ട് 80 ഗോളുകൾ 58 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിനുള്ളത്. ക്ലബ് തലത്തിൽ നിരവധി ട്രോഫി, ഒളിമ്പിക് മെഡൽ, ബ്രസീലിന്റെ സീനിയർ ടീമിനൊപ്പം നെയ്മർ നേടിയ ഏക കിരീടം 2013 കോൺഫെഡറേഷൻ കപ്പ് മാത്രമാണ്. ഇപ്പം റൗണ്ട് ഓഫ് 16 നിന്ന് പുറത്തായതോടെ 1990 ശേഷം ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ നിന്ന് ബ്രസീൽ ഇത്രയും നേരത്തെ പുറത്താകുന്നത് ഇതാദ്യമാണ്. 2030 ബ്രസീൽ ലോകകപ്പ് കിരീടം നേടിയിട്ട് 28 വർഷം പിന്നിടും. 2002 പലരും ജനിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല കേൾക്കുന്നവരിലെ പലരും. അന്നാണ് ബ്രസീൽ അവസാനമായിട്ടൊരു ലോകകപ്പ് എടുത്തത്. അതായത് കളർ ടി വിക്ക് മുമ്പേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ കൂട്ടത്തിൽ ശരിക്കും ആ കളിയാക്കലുകളൊക്കെ അവർ അർഹിക്കുന്നുണ്ട് ഇപ്രാവശ്യം ബ്രസീൽ. കാരണം ഒരു പോരാട്ട വീര്യവും കാഴ്ചവെക്കാതെയാണ് പോയത്. പക്ഷെ ഇന്ന് നെയ്മറെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നെയ്മറിനെ വേട്ടയാടിയ ആ ഒരു അസുഖത്തെക്കുറിച്ച്, എപ്പോഴും നമ്മൾ പരുക്കുകളെക്കുറിച്ച്, പരുക്ക് തൊട്ടാതെ വീഴുന്ന നെയ്മറെ കുറിച്ച് പറയും. പക്ഷെ നെയ്മറിനെ വീഴ്ത്തിയ ആ വലിയ പരുക്ക് ഏതാണ്? ആ പരിക്കിന്റെ പേര് ജോൺസ് ഒടിവ് എന്നാണ്. അതിനൊരു പേരുണ്ട്, ജോൺസ് ഒടിവ് എന്നാണ്. ബ്രസീലിന്റെ ഫുട്ബോൾ സൂപ്പർ താരം നെയ്മറിന് ജോൺസ് ഒടിവാണെന്ന് കേട്ടിട്ട് അന്നൊക്കെ 2018 കേട്ടോ ഈ വാർത്ത വന്നത്. അന്ന് ആരാധകരൊക്കെ ഞെട്ടി, ഇതെന്താണ് ഈ ജോൺസ് ഒടിവ് എന്ന്. അതിനെക്കുറിച്ച് അന്ന് ഡോക്ടർമാരായിട്ടുള്ള ചില വിദഗ്ധർ വലിയൊരു വിശദീകരണം തന്നെ വന്നിരുന്നു. നെയ്മറിന് കാൽപാദത്തിലേറ്റ ഒടിവ് കാരണം ഏതാണ്ട് 2 മാസത്തോളം അന്ന് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺസ് ഫ്രാക്ചർ, നമ്മുടെ കാലിന്റെ വിരലുകളിൽ ചെറിയ അസ്ഥികളുള്ള കാര്യമുണ്ടല്ലോ, അവയെ ടാർസൽ അസ്ഥികൾ എന്നാണ് വിളിക്കുക. പാദത്തിൽ ഈ അസ്ഥിയോട് ചേർന്ന് കാൽ പാദത്തിലേക്ക് നീളുന്ന കുറച്ച് നീളമുള്ള 5 അസ്ഥികളുണ്ടെന്നാണ് പറയുന്നത്. മെറ്റാടാർസൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വിരലുകൾ, നമ്മുടെ കാലിന്റെ ഓരോ വിരലിനെയും കണങ്കാലുമായിട്ട് ബന്ധിപ്പിക്കുന്ന അസ്ഥികളാണ് ഇത്. ഇതിൽ ചെറുവിരലിന്റെ തുടർച്ചയായിട്ടുള്ള 5 മെറ്റാടാർസൽ അസ്ഥിയുടെ മുകൾ ഭാഗത്തായിട്ട്, നമ്മുടെ കാല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുകൾ ഭാഗത്ത് ഒരു തടിപ്പുണ്ട്, ആ ഭാഗത്തുണ്ട് ഉണ്ടാകുന്ന ഒടിവുകളെയാണ് ജോൺസ് ഒടിവുകൾ എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് അസ്ഥിയുടെ മുകളിലെ അറ്റത്ത് നിന്ന് ഏതാണ്ട് ഒരു 1.5 സെന്റിമീറ്റർ കഴിഞ്ഞുള്ള ഭാഗത്താണ് ഈ ഒടിവുണ്ടാവുക. എന്നാൽ അസ്ഥിയുടെ ഏറ്റവും അറ്റത്ത് ടെൻഡൻ വന്നു ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന ഒടിവിനെയും അതുപോലെ കാൽ അമർത്തി ചവിട്ടി നടക്കുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രെസ് ഒടിവുകളെയും പലപ്പോഴും ജോൺസ് ഒടിവെന്ന് പറഞ്ഞിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ആരാണ് ഈ ജോൺസ് അച്ചായ എന്നുള്ളൊരു ചോദ്യം വരും. പേരങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അത് ശരിക്കും ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വന്തം പേരിൽ ഒടിവുള്ള ഒരാളാകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു അസ്ഥി രോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം. റോബർട്ട് ജോൺസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിൽ നിന്നാണ് ഈ അസുഖത്തിനുള്ള പേര് വന്നത്. ബ്രിട്ടനിൽ അസ്ഥിരോഗ ചികിത്സാ മേഖലയെ ശക്തിപ്പെടുത്തിയ വ്യക്തിയുടെ എക്സ്റേ ഉപയോഗം മനസ്സിലാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചു. 1902 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഇത്തരത്തിൽ 5 മെറ്റാടാർസൽ അസ്ഥിക്ക് പരിക്കേറ്റ 6 ആളുകളുടെ കഥകൾ അദ്ദേഹം ഒരു പ്രബന്ധമായിട്ട് പുറത്തിറക്കിയിരുന്നു. ഈ 6 പേരിൽ ഒരാൾ ഈ ഡോക്ടർ ജോൺസ് തന്നെയായിരുന്നു എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന, അതായത് ഒരു ഡാൻസ് പരിപാടിക്കിടയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒടിവുണ്ടാകുന്നു, പിന്നെ അദ്ദേഹം അത് പഠിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുമ്പോൾ 6 പേരുണ്ടാകുന്നു. അങ്ങനെ അത് കണ്ടെത്തിയ ഡോക്ടർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ അസുഖം അറിയപ്പെടുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ ഈ ഒടിവ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും കാലുകൾ ആഞ്ഞ് നമ്മൾ ചവിട്ടി നടക്കുന്ന വ്യക്തികളില്ലേ, പട്ടാളക്കാരിലുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരിലുണ്ടാവും, സ്പോർട്സ് ആൾക്കാരിലാണ് ഈ ജോൺസ് ഫ്രാക്ചർ, ജോൺസ് ഒടിവ് ഉണ്ടാവുക. അസ്ഥിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ക്ഷത, ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കാൽപാദം അകത്തേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന വലിവില്ലേ, അതുകൊണ്ട് ഈ ഒടിവുണ്ടാകാം. ഇതൊക്കെയാണ് നെയ്മറിനെ സംഭവിച്ചത്. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കാലുകൾ നിലത്ത് കുത്തുമ്പോൾ ഒരു വേദന വരും, കാൽപാദത്തിന്റെ വശത്ത് മുകളിലായിട്ട് നീരും ചുവപ്പ് നിറവും വരും, തൊടുമ്പോൾ ഭയങ്കര കടുത്ത വേദനയായിരിക്കും. ഈ വേദനയൊക്കെ വെച്ചിട്ടാണ് നെയ്മർ ആ മത്സരം പൂർത്തിയാക്കിയത് എന്ന് ഓർക്കണം. അപ്പൊ എങ്ങനെയാണ് ഒടിവുണ്ടാവുക എന്നതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. ഇതിന് പ്ലാസ്റ്റർ ഇട്ടുള്ള വിശ്രമമാണ് ഏറ്റവും വലിയ ചികിത്സയായിട്ട് പറയുന്നത്. ഈ ഒടിവുകൾ ഭാവിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അസുഖം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നെയ്മർക്ക് എപ്പോഴും വലിയ വലിയ ഗ്യാപ്പുകൾ വരുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രതിഭാധനൻ എന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കരിയറിൽ 34 വയസ്സേ ആയിട്ടുള്ളൂ. ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് പെലയേക്കാൾ ഗോൾ നേടിയ വ്യക്തി എന്ന രീതിയിലും അദ്ദേഹം അറിയപ്പെടുമ്പോഴും ലോക ഫുട്ബോളിൽ ഇനിയും എത്രയോ മുകളിലെത്തണ്ട, വിരമിക്കേണ്ട ആയിട്ടില്ല. 39-ലും 40-ലും റൊണാൾഡോയും മെസ്സിയും കളിക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പിന് തീർച്ചയായിട്ടും നെയ്മർക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ഈ ജോൺസ് ഒടിവുകളടക്കം ഓരോ പരുക്കിനെയും ഓരോ കാലഘട്ടത്തിലും അതിജീവിച്ചിട്ടാണ് നെയ്മർ കടന്നു വരുന്നത്. അപ്പോൾ കളിക്കളത്തിൽ നിങ്ങൾ തൊട്ടാൽ വീഴുന്ന നെയ്മറെ, ഒരു ചെറിയ അടി കൊള്ളുമ്പോൾ പൊളയുന്ന നെയ്മറെ കാണുമ്പോൾ പലരും അത് അമിത അഭിനയമാണെന്ന് പലരും പറയാറുണ്ട്. അമിത അഭിനയമല്ല, ഈ ജോൺസ് ഒടിവിനെ നേരിട്ട് ഒരാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഇതുപോലും വലിയ പെയിൻഫുൾ ആവും. ഈ പെയിനിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ നെയ്മർ ഇത്രത്തോളം മാർക്ക് ചെയ്യപ്പെട്ട വേറൊരു കളിക്കാരനുണ്ടാവില്ല. ഇത്രത്തോളം അടിയും ചതവും ഇടിയും കിട്ടിയ മറ്റൊരു കളിക്കാരനുണ്ടാവില്ല. അതൊക്കെ ഇതായിട്ടുമാണ് പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടൊരു പെനൽറ്റിയിലൂടെ സ്വന്തം രാജ്യത്തിൻ്റെ സ്വന്തം ടീമിൻ്റെ ആ മഞ്ഞക്കുപ്പായക്കാരുടെ ദശലക്ഷം വരുന്ന ബ്രസീൽ ആരാധകരുടെ ഹൃദയത്തിലേക്ക് സമാധാനത്തിൻ്റെ ഒരു ഗോൾ അടിച്ചിട്ടാണ് നെയ്മർ വിടവാങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നെയ്മറുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം കൂടി വരുമ്പോൾ ആ മനുഷ്യൻ ആരായിരുന്നു എന്നറിയണം. മെസ്സിക്കൊപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കൊപ്പമൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട, അതിനൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ട. മെസ്സിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. മെസ്സി എവിടെയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തോളത്ത് കൈയിട്ടിട്ട് ആ സ്നേഹവും സൗഹൃദവും, അവർ ഷൂസിൻ്റെ ലേസൊക്കെ കെട്ടിക്കൊടുക്കുന്നതും ജേഴ്സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്നതും കളിതമാശ പറയുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അവർക്ക് തമ്മിലൊരു റൈവൽറി ഇല്ല, ഇതൊക്കെ നമുക്കിടയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലായാലും എവിടെ ആയാലും നല്ല രീതിയിൽ നമുക്ക് നല്ല ഫുട്ബോളുകളെ നല്ല ഭാഷയിൽ നമുക്ക് വിമർശിക്കാം, ആഘോഷമാക്കാം.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ നെയ്മർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. നമുക്ക് പലപ്പോഴും നമുക്ക് ഈ ഫുട്ബോളിൽ നമ്മൾ എന്തിനാ സ്കൂളിൽ കടിക്കുമ്പോൾ കാലിലൊരു അടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വേദന എന്തായിരിക്കും. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരാളുടെ കാര്യം നമുക്ക് പിന്നെ പറയണ്ടല്ലോ അല്ലേ. അപ്പൊ എന്താണേലും ഒരു പ്രതിഭ തന്നെയായിരുന്നു. എത്രയോ എനിക്ക് ഒരുപക്ഷെ മിനിപത്മ പറഞ്ഞ പോലെ എത്രയോ കാലങ്ങൾ ഇനിയും കളിച്ച റെക്കോർഡുകൾ ഭേദിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു കാരണം കൊണ്ട്. എന്താണല്ലോ അദ്ദേഹത്തിന്റെ എനിക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ പെനാൽറ്റിയിലെ ഗോളിയുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ള എനിക്ക് അങ്ങനെ ചിന്തിച്ചു പോയി ഞാൻ. കാരണം അദ്ദേഹം വളരെ ഈസി ആയിട്ട് അദ്ദേഹം
1: വന്നിട്ടുള്ളത് സമ്മതിക്കില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ വായിച്ചെടുക്കും ഇങ്ങനെയാണെങ്കിൽ
0: അവര് രണ്ടില് നിൽക്കുന്നു എന്നാൽ ഇവര് അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമർ ഉണ്ട്, അദ്ദേഹം അവിടെ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ദ സല്യൂട്ട് ദ പ്രിൻസ് എന്നാണ് അദ്ദേഹം.
1: കിരീടമില്ലാതെ പോകുന്ന ഒരു രാജകുമാരൻ അതാണ് നെയ്മർ എന്ന് പറയുന്നത്. നെയ്മർ പ്രിൻസ് ആണ്, പക്ഷെ അദ്ദേഹത്തിന് കിങ് ആവാൻ പറ്റില്ല. കിങ്ങിനെ കിരീടം വേണം,
0: കിങ് ആവാനുള്ള പ്രായവും
1: ഇല്ല. പ്രിൻസ് തന്നെയാണ്, പക്ഷെ ഒരു കിരീടത്തിന് കാത്തു നിൽക്കാതെ പോയി, അതാണ് നമുക്ക് സങ്കടമാവുന്നത്.
0: എന്താണേലും എന്നെന്താ സംഭവത്തിൽ നമ്മുടെ നെയ്മറിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. നല്ല എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് വർണ്ണപ്പെട്ട് എന്ന് പറയുന്ന സിനിമയിൽ. ഓക്കേല ഓക്കേല, ഇതെപ്പോ കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സിംഗപ്പൂരിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: Alright, traffic in the situation. Sheikh Mohammed bin Zayed road കുറച്ച് റിലീഫ് ലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അലിത്തിയ ടോൾ റോഡ് അതിനോട് ട്രാഫിക് കയറുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട് കേട്ടോ. അലിത്തിയ ടോൾ റോഡാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ബെറ്റർ നിങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് എടുക്കുന്നതാണെന്നല്ല. ഇഫ് യു ആർ കമ്മിങ് ഫ്രം അജ്മാൻ, ഉമ്മുൽക്കുൻ, റാസൽ ഖൈമ, ഓട്ടുവ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡാണ് ബെറ്റർ. ഇനി എമിറേറ്റ്സ് റോഡിലേക്ക് പോകുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അൽഖൈർ റോഡിലും ചെറിയ കൺജഷൻ, ആ റാസൽ കോറിലേക്ക് കയറുന്ന സ്ഥലങ്ങളിൽ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ടിന്റെ അവിടെ ഷെയ്ഖ് സയ്യിദ് റോഡിന്റെ എൻട്രിയിൽ ചെറിയൊരു കൺജഷനും കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല, വലിയ സ്ലോ മൂവിങ് ട്രാഫിക് മാത്രമാണ് അവിടെ ആ ഒരു ഏരിയയിൽ കാണുന്നത്. പിന്നെ ഷെയ്ഖ് സയ്യിദ് റോഡിൽ ഇത് ജബലലി ടുവേർഡ്സ് ജബലലിയിലേക്ക് വരുന്ന സമയത്ത് ആരെങ്കിലും അതുവഴി പോകുന്നുള്ളവരാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് പറയുക. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏരിയ നോക്കുമായിരുന്നു, ഒരു എമറാത്ത് പമ്പിൻ്റെയൊക്കെ അടുത്താണ് ഒരു 3 ആക്സിഡൻ്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും പോകുന്ന എന്താണ് അവിടെ സംഭവിച്ചത്, ആ ആക്സിഡൻ്റ് ഓവറായോ നമ്മുടെ, അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഒക്കെ എത്തുന്നതിന് മുന്നേ അങ്ങാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ, ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയയുടെ പാരലായിട്ട് പോകുന്ന ആ ഷെയ്ഖ് സയ്യിദ് റോഡ് അവിടെയാണ്. അവിടെ ഒരു 3 ആക്സിഡൻ്റ് ആയിട്ട് അവിടെ ഒരു കൺജഷൻ കാണിക്കുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ റോഡ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈവ് സേഫ്. എവിടെയെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ 0585829220 വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് അറിയിക്കാവുന്നതാണ്. ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ക് ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0 powered by Home 92.2 FM. തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
4: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡീറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
4: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ. എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, വാസൽഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's
11: 055-666-5859.
12: Home 92.2 FM. Home is a feeling. Amma, what is this? This car is going to be charged. This is going to be charged.
13: ശ്രദ്ധിക്കണം.
12: എടാ മോനെ, പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
14: അണ്ണം പേടിക്കണ്ടാ,
15: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
12: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
16: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
18: ഓൾറൈറ്റ്, കഴിഞ്ഞ ദിവസത്തെ മെന്റലിസം ഷോ, ഫാസിൽ ബഷീറിന്റെ ഷോ തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 700 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതിനകത്ത് ബാക്കി എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ആ ടിക്കറ്റ് റേറ്റ്, എനിക്കൊന്ന് 50 dirhams ആയിരുന്നു ടിക്കറ്റ് റേറ്റ്, അത് 150 കൊടുത്ത് മേടിക്കാനും ആളുകൾ റെഡിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സീറ്റില്ല. നമുക്കറിയാം അതുപോലെ ക്രൗഡഡ് ആയിരുന്നു ഷാർജയിൽ. അവിടെ വന്ന് മടങ്ങേണ്ട വന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എക്സ്ട്രീംലി സോറിയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നും, അതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്തുനിന്നും നമ്മൾ ചോദിക്കുന്നത്. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു ഫാസിൽ ബഷീറിൻ്റെ സഫാരി മോൾ ഷാർജയിൽ വെച്ചിരുന്ന നടന്നത്. എന്താണേലും ഇനിയും വരാൻ പോകുന്നത് ഇതിലേക്ക് മേലെയാണ്. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടക്കാൻ പോകുന്ന ഫോക്ലോറിലെ ആ ഒരു ആംബിയൻസ് തന്നെ മതി എന്താണ് ആ ഒരു സ്ഥലം എന്ന് നമുക്കറിയാനായിട്ട്. ഗംഭീര ഒരു ഷോ തന്നെയായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പം അതിലേക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ബുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നത്. ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ പോകരുത്, പോയാൽ കിട്ടത്തില്ല. അതുപോലെ തിരക്കാണ് ഷോയുടെ ടിക്കറ്റിനും എൻക്വയറിയും ഒക്കെ അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം തകർത്ത് നിന്നേക്കുന്ന ഒരു ഷോ തന്നെയായിരുന്നു ഫാസിൽ ബഷീറിൻ്റെ. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് പറയാം എവിടെയൊക്കെയാണ് കിട്ടുന്നത്. തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ, ക്യുസൈസിൽ കിട്ടുന്നതാണ് ടിക്കറ്റ്സ്. റെഡ് പെപ്പർ കരാമ, ചിമ്നി റെസ്റ്റോറൻറ്റ് ക്യുസൈസ്, ദേപുട്ട് സഫാരി മോൾ, വജ്ര ജുവലേഴ്സ് സഫാരി മോൾ, ഫാസ്റ്റ് ബോട്ടിക് അജ്മാൻ, തുടങ്ങിയിടത്തൊക്കെയാണ് ഈ ടിക്കറ്റ്സ് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് കൗണ്ടറിലോ അവിടെ ഒന്നും മേടിക്കാവുന്നതാണ്, പക്ഷേ ഉണ്ടെങ്കിൽ, ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കപ്പാസിറ്റിക്ക് ഉപരി പോകുന്ന ഒരു ഷോ അല്ല. സോ അതുകൊണ്ട് ഫിക്സഡ് സീറ്റ്സാണ്. വേഗം തന്നെ നിങ്ങളുടെ സീറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. എന്നാൽ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എൻജോയ്. ഹോം 92.2 FM. ലക്ഷ്യയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻറ്റിൽ 11 o'clock.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: MP Govindanada Varga Vanchaganana G Sudhagar. Namaskaram, Home 92.2 FM, Vartaglumai, Mini Padma. CPM Samstana Secretary MP Govindanadre G Sudhagaran, MLA. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ നാണമില്ലയെന്ന ജി സുധാകരന്റെ ചോദ്യം. ജി സുധാകരൻ ഇപ്പോൾ തത്സമയം സംസാരിക്കുകയാണ്. എം വി ജയരാജന്റെ പ്രസ്താവനയെ തുടർന്നാണ് പ്രതികരണം. എം വി ഗോവിന്ദന് പാർട്ടി നശിക്കട്ടെ എന്ന നിലപാടാണ്. വർഗവഞ്ചകൻ എന്തെന്ന് എം വി ഗോവിന്ദന് അറിയില്ല. യഥാർത്ഥ വർഗവഞ്ചകൻ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് നിലവിലെന്നും ജി സുധാകരൻ. സിപിഎമ്മിന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത വ്യക്തിയാണ്. വായടയ്ക്കുന്നതാണ് എം വി ഗോവിന്ദന് നല്ലതെന്നും അതിരൂക്ഷമായ പരാമർശം ജി സുധാകരൻ. എം വി ഗോവിന്ദൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും ചോദ്യം. എം വി ഗോവിന്ദൻ രാഷ്ട്രീയ വകതിരിവ് കാണിക്കണമെന്നും ജി സുധാകരൻ. മുൻ സിപിഎം നേതാവ് കൂടിയായ മന്ത്രി കൂടിയായ ജി സുധാകരന്റെ പ്രതികരണം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കേസ് അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അതിന് കഴിഞ്ഞാൽ താനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. പറയാനായി നിരവധി കാര്യങ്ങളുണ്ട്, എന്നാൽ കേസ് കോടതിയിലാണ്. പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് ഒന്നും തുടർന്ന് പറയുന്നില്ലെന്ന് ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വരണമെന്ന് മുരളീധരൻ. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. ഇക്കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെയെന്ന് കെ മുരളീധരൻ. എത്രയും പെട്ടെന്ന് തീരുമാനിച്ചാൽ പാർട്ടിക്കൊരു ഉത്തേജനമുണ്ടാകും. KPCC അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമെല്ലാം ഈ ക്യാബിനറ്റിലുണ്ട്. എല്ലാവരും ഗവൺമെന്റിന്റെ ഭാഗമായി. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രവർത്തനം നടക്കണമെങ്കിൽ പുതിയ പ്രസിഡന്റ് വരണമെന്നും കെ മുരളീധരൻ. ആറ് ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ഇന്നു മുതൽ ജൂലൈ 8 വരെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. പങ്കാളിത്തത്തിലെ പുരോഗതി അവലോകനം ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മെൽബണിൽ നടക്കും മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലൻഡ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് നോർവെ ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1990 ശേഷം ആദ്യമായി അവസാന 8 പോലും എത്താതെ ബ്രസീലിന് മടക്കം. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവെ ആദ്യമായി ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. നോർവെയ്ക്ക് വേണ്ടി 79 മിനിറ്റിലും 90 മിനിറ്റിലും എർലിംഗ് ഹാലൻഡാണ് ഗോൾ നേടിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനായി എത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. 5 ലോക കിരീടം നേടിയ ബ്രസീലിന്റെ നിഴൽ മാത്രമായിരുന്നു കളത്തിലുണ്ടായത്. തുടർച്ചയായ 6 ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകർക്ക് ദുഃഖവാർത്തയായി സൂപ്പർ താരം നെയ്മറുടെ വിരമിക്കൽ. നോർവെയ്ക്കായി പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസ താരം നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 ഒളിമ്പിക് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത താരം 2012 വെള്ളി മെഡൽ നേടുകയും 2016 ബ്രസീലിനെ സ്വർണ്ണ മെഡലിലേക്ക് നയിക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് മെക്സിക്കോയെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതിനിടെ സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷം മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടത്തിയത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്തറായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുടെ കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകും. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിലൂടെയുള്ള വിലാപയാത്ര ഇന്ന്. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിലാണ് രാജ്യം. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കൌൺസിലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യുഎഇ ഡോട്ട് കോം. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9:06 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar, Dubai.

Good morning, welcome back. Who 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ജൂലൈ 6 തിങ്കളാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വീക്കെൻഡ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അർജന്റീനയുടെ കളിയുടെ ദിവസം രാവിലെ, അപ്പോൾ നമുക്ക് എന്തായാലും കളി കാണണം, നമ്മൾക്ക് എണ്ണീറ്റിരിക്കണം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരിക്കെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് നേരെ 11:30 ആയപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് ഞങ്ങൾ ഒരു 7 ഫ്രണ്ട്സ് നേരെ ഞങ്ങൾ അൽക്വയിലേക്ക് വണ്ടി വിട്ടു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ വീഡിയോസ് കാണാൻ പറ്റും. ഞാനത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8-10 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഒരു 2000 ഷെയറൊക്കെ ആൾക്കാർ ഇങ്ങനെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽക്വ മിൽക്കി വേ സ്പോട്ട് നമുക്കറിയാം. നമുക്ക് വളരെ UAE തന്നെ ദ ഡാർക്കസ്റ്റ് സ്പോട്ട് എന്നാണ് ദ അൽക്വേനെ കൂടെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഡാർക്ക് സ്പോട്ട്സ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമുക്ക് ദുബായിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അബുദാബിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഏകദേശം അപ്പുറയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വളരെ അടിപൊളി ഒരു ഡ്രൈവാണ്. രാത്രി പോകുന്നതുകൊണ്ട് നമുക്കൊന്നും കാണത്തില്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമേ കാണുള്ളൂ. ഈ അൽക്വയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അവിടെ ഒരു ഡെസേർട്ടാണ്. അവിടെ ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻ ആൻഡ് ഔട്ട് നമുക്ക് ചെയ്തു തരുന്നതാണ്. ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഈ എത്ര ദൂരം അകത്തേക്ക് പോയെന്നറിയില്ല. പോകുന്ന വഴിക്കൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ മിൽക്കി വേ കാണാൻ. ആക്ച്വലി എൻ്റെ മറ്റ് കുറച്ച് സുഹൃത്തുക്കൾ, അവർ കാനണിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സും സോണിയുടെ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഇതുപോലെ തന്നെ അൽക്വയിൽ പോയിട്ട് അവർ കോർ ദ ഗാലക്സി നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇത് ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ നിങ്ങളിത് പോയി കാണണം, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളിത് കാശ് മുടക്കി ഇപ്പോൾ നോർവേയിലോ അല്ലെങ്കിൽ വേറെ ആംസ്റ്റർഡാമിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഫിൻലാൻഡിലൊക്കെ പോയിട്ട് നമ്മൾ ഈ എന്താ പറയുന്നത് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി ആളുകൾ പോകുന്നില്ലേ, അതുപോലെ തന്നെ ഒരു പ്രതിഭാസമാണ് ഇത്. പലർക്കും പല രാജ്യത്ത് നിന്ന് കാണുന്ന പ്രതിഭാസമാണ് അത് നമുക്ക് UAE ഉള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല എത്ര പേര് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പോയി കാണണം. അത് ഈ ഗാലക്സിയിൽ ഈ സ്റ്റാർസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അത് ഈ മൂൺ സെറ്റ് ടൈമും ഒക്കെ നോക്കിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടത്. നമ്മുടെ UAE വെതർമാൻ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും അദ്ദേഹം 12-17 അദ്ദേഹം കറക്റ്റ് വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ മൂണുള്ള ദിവസം നമ്മൾ പോകരുത്. മൂണുള്ള ദിവസം പോയി കഴിഞ്ഞാൽ നമുക്കിത് അത്രയും വിസിബിൾ ആവത്തില്ല. മൂണില്ലാത്ത ദിവസം പോകുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് ആ ഗാലക്സി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾ നേരെ ചെന്നിട്ട് ആൻഡ് വേറെ നിങ്ങൾ ടെൻ്റ് ഒന്നും എടുക്കരുത് കേട്ടോ. നിങ്ങൾ പാ എടുക്കുക, വേണം ഇച്ചോടെ ഫോമായിട്ടുള്ള അങ്ങനെ വല്ല ബെഡോ അങ്ങനെ ചെറിയ ലൈറ്റ് ബെഡോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മരുഭൂമിയിലോട്ട് നിങ്ങൾ അങ്ങോട്ട് വിരിച്ചിട്ട് മേലോട്ട് നോക്കി കിടക്കുക. എൻ്റെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല, നമുക്ക് ക്യാമറയിലാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാ ബെഡിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ എല്ലാം കൂടെ വണ്ടി എവിടെയെങ്കിലും അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലോട്ട് നോക്കി കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നക്ഷത്രങ്ങൾ, ഷൂട്ടിംഗ് സ്റ്റാർസ്, അതുപോലെ തന്നെ മൂവിങ് സ്റ്റാർസ്, ഈ സ്റ്റാറുകൾ മൂവ് ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. ഇത് നമ്മൾ സിനിമകളിലോ അല്ലെങ്കിൽ ഗ്രാഫിക്സിലൊക്കെ കണ്ടേക്കുന്ന സാധനം നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്ര സ്റ്റാർസ് ഇങ്ങനെ മൂവ്, ഞാനപ്പോൾ ആലോചിക്കരുത് ഈ പ്രകൃതിയുടെ ഒക്കെ അല്ലെങ്കിൽ സ്റ്റാർസ്, ഈ സ്റ്റാറുകൾ മൂവ് ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ. ഇത് നമ്മൾ സിനിമകളിലോ അല്ലെങ്കിൽ ഗ്രാഫിക്സിലൊക്കെ കണ്ടേക്കുന്ന സാധനം നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന

വേറെ ഏതെങ്കിലും ഡെസേർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ റോഡിലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ആ റോഡിൽ നിന്ന് 17 കിലോമീറ്റർ ഉള്ളിലേക്ക് ഡെസേർട്ടിലേക്കാണ് പോയത്. ആൻഡ് ഏത് വണ്ടിക്കും പോകാൻ പറ്റും, ഓഫ് റോഡ് വണ്ടി വേണമെന്നൊന്നുമില്ല. അവിടെ അവർ ഒരു ടാറല്ല, പക്ഷെ ടാറല്ലാതെ ഉള്ള റോഡ് പോലെ, മണ്ണിൻ്റെ റോഡ് പോലെ അവിടെ ആക്കിയിട്ടിട്ടുണ്ട്. വളരെ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് അവിടെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള സൺറൈസ്, ബ്യൂട്ടിഫുൾ സൺറൈസാണ്. പിന്നെ ഒരു കാര്യം, ടോയ്ലറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ ഒരു ചായ പോലും കിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ കരുതണം. ഇനി ടോയ്ലറ്റിലാണെങ്കിൽ തൊട്ടടുത്ത് അഡ്നോക്കിൻ്റെ പമ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് തൊട്ടടുത്ത് പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ പോകണം. അവിടെ പോയാൽ പമ്പും കാര്യങ്ങളൊക്കെ, ഇത് ഗ്യാസ് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് തിരിച്ച് വരുന്ന സമയത്ത് ലോ ക്ലൗഡ്സിൻ്റെ ഒരു പ്രതിഭാസം, ഫുള്ള് കോട ഇറങ്ങിയിട്ട് അതൊരു വേറെ തന്നെ. ഞാൻ അതിൻ്റെ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റോറീസിൽ വന്നവർക്കൊക്കെ തന്നെ ഞാൻ മിൽക്കിവിയുടെ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഞാൻ ഒരു ഫോട്ടോ ഇടാം കേട്ടോ. ഞങ്ങൾ കിടന്നുറങ്ങിയതിൻ്റെ ഒരു ദൃശ്യമാണ്, ഞങ്ങളെല്ലാം കൂടെ പായയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന അത്. പക്ഷേ ഭയങ്കര അന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമായിട്ട് തോന്നി പിറ്റേ ദിവസം. പക്ഷേ ഒരിക്കലും മറക്കാത്ത ഒരു ട്രിപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നി. യു എയിൽ എത്ര പേര് എത്ര സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നതിനകത്ത് ഭയങ്കര ഒരു അർത്ഥമുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. എന്താണേലും മസ്റ്റ് ആയിട്ട് വിസിറ്റ്. എനിക്ക് തോന്നുന്നു ഈ 17-ാം തീയതി കഴിയുന്നതോടെ ഈ സീസണിലെ മിൽക്കി വേ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ മാസം തുടങ്ങുമ്പോൾ ടിൽ മാർച്ചിലേക്കാണ് വരുന്നത്. ആൻഡ് ക്ലൈമറ്റിൻ്റെ കാര്യം, നമുക്കിവിടെ 50 ഡിഗ്രി ഉള്ള സമയത്ത് അൽക്വയിൽ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നത് 24-26 ഡിഗ്രിയിലാണ്. വളരെ പെർഫെക്റ്റ് ക്ലൈമറ്റ്. അതായത് ചെറിയൊരു തണുപ്പ് നമുക്ക് കിട്ടും, എന്നാൽ അധികം തണുപ്പല്ല. ബ്ലാങ്കറ്റ് വേണ്ട, അല്ല കൊതുകുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ്. രാവിലെ എണീറ്റപ്പോൾ 22 ഡിഗ്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും അങ്ങനെയൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു, ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഫ്രണ്ട്സൊക്കെ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 ദിർഹംസ് പോലും ആകത്തില്ല. നിങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ 100 ദിർഹംസ് പോലും ആകത്തില്ല ഈ ട്രിപ്പിന്. സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാശ് പോകും, അല്ല കാശ് ഒരുപാടാവുമെന്ന് വിചാരിച്ചിരിക്കുന്ന യാത്ര ചെയ്യുക നിങ്ങൾ മടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. നമ്മുടെ നാട്ടിലെ വിജയൻ ചേട്ടനെയും വൈഫും അവരൊരു ചായക്കടയിൽ നിന്ന് തുടങ്ങിയവരാണ് ലോകം മുഴുവൻ ചുറ്റി. ഇതൊക്കെ നമുക്ക് പോസിബിളാണ്. എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഈ സമയം പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് മാത്രമേ പറയാനുള്ളൂ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹൂം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
12: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
13: Ammane, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ടാ
13: മോനെ, പോടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
17: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമുക്ക് കുറച്ച് ഭേദം ആയിട്ടുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദിനോട്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേക്ക് കയറുന്ന നമ്മുടെ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് അവിടെ നല്ല രീതിയിൽ കഞ്ചഷൻ കൂടിയിട്ടുണ്ട്. എനിക്കൊന്നും അവിടെ ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അതിനോടൊപ്പം കരാമയിലെ ആ ഒരു ട്രാഫിക്കൂടെ അല്ലെങ്കിൽ ആ ഫ്രെയിമിൻ്റെ അതുവഴി കൂടെ വരുന്ന ആ ട്രാഫിക് സിറ്റുവേഷൻ വന്ന് അവിടെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് വേറെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡൊക്കെ ഇച്ചിരി ഫ്രീ ആയിട്ടുണ്ട്. ഷാർജ മാത്രമേ ഉള്ള ഒരു കഞ്ചഷൻ അല്ലി തേറ്റ് ഓൾ റോഡിലും കഞ്ചഷൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണേലും സ്കൂൾ ബസ് അല്ല പ്രശ്നക്കാരൻ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ മാത്രമേ ഉള്ളൂ സ്കൂൾ ബസ്സിൻ്റെ ഒരു വിഷയം. ഇതെല്ലാം 9 മണി ആയ സമയത്ത് ഇതൊക്കെ തന്നെയാണ് റോഡിലെ അവസ്ഥ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്താണേലും കഴിഞ്ഞ ദിവസം നോർവേ ജയിച്ചത് കൊണ്ട് നോർവേയുടെ കുറേ കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഞാൻ നോർവേനെ പറ്റിയിട്ട് അവരുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് പറയാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർവേ ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദ എന്താ പറയുക ടാക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പീപ്പിൾ സന്തോഷത്തോടെയാണ് ആ രാജ്യത്ത് ടാക്സ് കൊടുക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാര്യം. അപ്പം നോർവേയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് പറയുന്നതെന്ന് വെച്ചാൽ നോർവേയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ, അതായത് ഫ്രം ദ ബർത്ത് അവരുടെ ഓൾഡ് ഏജ് തൊട്ട് വരെ എന്താ പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്താണ് അവർക്ക്, ഹെൽത്ത് കെയർ ആണ് അവർക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് പല സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞ ദിവസം പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അവിടെ ഹെൽത്ത് കെയറിൻ്റെ പേരിലോ അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിൻ്റെ പേരിലോ ബ്രോക്ക് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസിന് എന്താ പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അവർക്കൊരു ഒരു എമൗണ്ട്, അവരുടെ സർവൈവലിനുള്ള എമൗണ്ടും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്നതാണ്. അപ്പം എന്താ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അഡൽഹുഡ് ആകുന്ന സമയത്ത് അവർക്ക് ബാധ്യതകളില്ലാതെയാണ് അവർ അഡൽഹുഡിലേക്ക് കയറുന്നത്. നമ്മുടെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ 24-25 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് കുറേയധികം ബാധ്യതകളോടെയാണ് നമ്മുടെ ആ ഒരു ഇതിലേക്ക് കയറുന്നത്. നമ്മളെപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ഈ നമ്മുടെ ഈ കടകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ സ്റ്റാർട്ട് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് തന്നെ സമ്പാദിക്കുന്ന പൈസ നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നിരുന്നുണ്ടെങ്കിൽ ഇത്ര നന്നായി നമ്മൾ തോന്നുന്നില്ല. പക്ഷെ അത് ഓരോ രാജ്യത്തിൻ്റെ വ്യത്യാസങ്ങളാണ്. ഇവിടെ അങ്ങനെയാണ് അഡൽഹുഡ് വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ്. അവരുടെ ജോബ് സെക്യൂരിറ്റി ആണെങ്കിലും ഇതെല്ലാം വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ അവർക്ക് വളരെ അധികം നന്നായിട്ടുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. പാരൻസിനാണെങ്കിൽ ഇപ്പം സി അതായത് ബേബീസുള്ള കുട്ടികളുള്ള പാരൻസിനാണെന്നുണ്ടെങ്കിൽ ലോങ് ഡേയ്സ് ഓഫ് പെയ്ഡ് വെക്കേഷൻ അവർക്ക് കിട്ടാറുണ്ട്. പിന്നെ കൺട്രീനെ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആണ്, സേഫ് ആണ്, നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കരമാണ്, ഫോറസ്റ്റ്, മൗണ്ടെയ്ൻസ്, ഫ്രഷ് എയർ തുടങ്ങിയേക്കുന്ന, ക്രിമിനൽ റേറ്റ് കുറേ അധികം കുറവായിട്ടുള്ള ഒരു രാജ്യം കൂടെയാണ്. എന്താ പറയുന്നത് അവിടെ ആളുകൾ ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ടാക്സസ് ഹൈയാണ്, ആൾക്കാർക്ക് കൊടുക്കാനും വളരെയധികം ഈ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത്. മറ്റൊരു ഒരു നോർവേരിയൻ വ്ളോഗർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, നോർവേയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അതായത് നോർവേയിൽ ഈ ബസ് സ്റ്റേഷനിൽ നമ്മൾ പൊതുവെ ഒരാൾ വെയിറ്റ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് ഇട്ട് വേണം മറ്റൊരാൾ ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ. നോർവേയിൽ ബസ്സിനകത്ത് ഒരാൾ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ഒരു ഇത്രയും സീറ്റ് ഉണ്ടായിട്ടും പുള്ളിക്കാരന് ഇവിടെ വന്നിരിക്കാനുള്ള തോന്നിയെന്ന് പറയുന്ന പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കാതിരിക്കുക, വേറൊരു സീറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ATM മെഷീനിൽ നിന്ന് ഒരിക്കലും അവർ ക്യാഷ് വിഡ്രോ ചെയ്യില്ല. ക്യാഷ് വിഡ്രോ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ക്രിമിനലാണ്, അദ്ദേഹം കള്ളത്തരം എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ നോർവേയിൽ ഉള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം പ്രത്യേകതകളുള്ള ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ് നോർവേ എന്ന് പറയുന്നത്. പിന്നെ വൈക്കിംഗ് എന്ന് പറയുന്ന വൈക്കിംഗ് റോഡിലൂടെ നമ്മൾ വൈക്കിംഗ് എന്ന് പറയുന്ന ആചാരത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ആചാരം അവരിപ്പോൾ ഉണ്ടാക്കിയ ആചാരമാണെങ്കിലും വൈക്കിംഗ്സ് എന്നാണ് അവരുടെ പഴമക്കാരെ പറയുന്നത്. അത് അവർ സ്പെഷ്യലി മീൻ ഫോർ ഷിപ്പ് കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഷാർക്കിനെ ഹണ്ട് ചെയ്യുന്നതിനകത്ത്, ഇതുപോലെയുള്ള പല പല കാര്യങ്ങളുമാണ് ഇവർ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ഹാലൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സ്റ്റേക്സും അതുപോലെ തന്നെ റോ ഹണിയുമാണ് അദ്ദേഹത്തിൻ്റെ ഫുഡെന്ന് പറയുന്നത്. വിചിത്രമായിട്ടുള്ള കുറേയധികം, വിചിത്രമല്ല ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ ഉള്ള ഫുഡ് ഹാബിറ്റ്സൊക്കെ തന്നെയാണ്. എന്താണേലും നോർവേയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ സാധിച്ചത് ഈ വേൾഡ് കപ്പിലൂടെ തന്നെയാണെന്ന് പറയാം, അതിനകത്ത് ഒരു സംശയവും ഇല്ല.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്, അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു, കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: കണ്ണുകളെ
4: വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
6: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 052-284-6969. Twix Mania 2.0 powered by Home 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
5: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
5: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, ദുബായ്. കോൾ 050-860-9611.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോകകപ്പിൽ നിന്ന് പുറത്തായി ബ്രസീൽ, വിറപ്പിച്ച് കീഴടങ്ങി മെക്സിക്കോ, ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. എം വി ഗോവിന്ദന CPM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യതയില്ലെന്ന് ജി സുധാകരൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വർഗവഞ്ചകൻ പരാമർശത്തിൽ എം വി ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച ജി സുധാകരൻ MLA. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയ CPM തിരുത്തണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. പാർട്ടി നശിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യതയില്ല. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗോവിന്ദൻ രാജിവെക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ എം വി ജയരാജന് ഗൂഢോദ്ദേശമുണ്ടെന്ന് TK ഗോവിന്ദൻ MLA. എം വി ഗോവിന്ദനെ കൂടുതൽ മോശമാക്കാനാണ് ഈ നീക്കത്തിലൂടെ ജയരാജൻ ശ്രമിക്കുന്നത്. ഗോവിന്ദനെ കൂടുതൽ ചെളിവാരി എറിയിക്കണമെന്നാണ് ജയരാജന്റെ ആഗ്രഹം. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. അതാണ് അനവസരത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായതെന്നും TK ഗോവിന്ദൻ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അതിന് കഴിഞ്ഞാൽ താനാണിത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വരണം. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് CPM ആരോപണം. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആസൂത്രണ ബോർഡിലെ PSA നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. മുൻ യോഗത്തിലെ തീരുമാനപ്രകാരം ആഭ്യന്തര വിജിലൻസ് SPയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുന്നതിന് പകരം ചെയർമാനെ തട്ടിമറിച്ച് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയതിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾക്കിടയിൽ കടുത്താമർശമുണ്ട്. PSA ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSA ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSRTC ബസിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. തൃശൂർ കുന്നംകുളം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തൃശൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് യുവതി അതിക്രമത്തിന് ഇരയായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്തറായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുടെ കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകും. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന കീവേഡുകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ നൽകി ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്രം. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. BBC സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലെ ഗുരുതരമായ വീഴ്ച പുറത്തുവിട്ടത്. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 ദിവസം പിന്നിട്ടു. ജന്തർ മന്ദറിലെ CJP സമരവേദിയിൽ 8 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാണ്. 6 കിലോയോളം കുറഞ്ഞു. മന്ത്രി പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP പറയുന്നു. 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് യാത്ര തിരിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്നു മുതൽ July 8 വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബീസിനൊപ്പം മെൽബണിൽ നടക്കുന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. July 10-11 പങ്കെടുക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിൽ വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിൽ രാജ്യം വ്യോമാതിർത്തി അടച്ച് ഇറാൻ. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യുഎഇ ഡോട്ട് കോം. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90 ശേഷം ആദ്യമായി അവസാന എട്ടിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. നോർവേക്ക് വേണ്ടി 79 മിനിറ്റിലും 90 മിനിറ്റിലുമാണ് എർലിംഗ് ഹാലൻഡ് ഗോൾ വല കുലുക്കിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനെത്തിയ നെയ്മർ ലക്ഷ്യത്തിൽ എത്തിച്ചു. തുടർച്ചയായി 6 ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയ സൂപ്പർ താരം നെയ്മറുടെ വിരമി. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റതിനു പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസം രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോക ഫുട്ബോളിൽ മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് മെക്സിക്കോയെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്.

0: FM News was brought to you by Dania Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 52%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner since with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

trending song of the hour.

വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഈ ടെലിഗ്രാമിന്റെ ഈ ഒരു പ്രൈവസി പോളിസി ഭയങ്കര ഒരു വിഷയമായേക്കാണ്. ആക്ച്വലി 15 ഡേയ്സിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് വീണ്ടും ഇന്ത്യ ഈ എന്താ പറയുന്ന സോഷ്യൽ മീഡിയ മിനിസ്ട്രി, നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഡയറക്ട് ചെയ്തിരിക്കുന്നത് പല കാര്യത്തിൽ. ഇപ്പോൾ OTT കോണ്ടന്റ് ആണെങ്കിലും ഈ സോഷ്യൽ ഈ എന്താ പറയുന്ന ടെലിഗ്രാമിൽ പല ഡേറ്റകളും 15 ഡേയ്സിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് വീണ്ടും ഇന്ത്യ ഈ എന്താ പറയുന്ന സോഷ്യൽ മീഡിയ മിനിസ്ട്രി, നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഡയറക്ട് ചെയ്തിരിക്കുന്നത് പല കാര്യത്തിൽ. ഇപ്പോൾ OTT കോണ്ടന്റ് ആണെങ്കിലും ഈ

2016 കാലഘട്ടത്തിൽ അന്ന് വാട്സാപ്പിന് ഇത്ര വലിയ ഒരു ഫയൽ സ്റ്റോറേജ് നമുക്ക് അയക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും വലിയ ഫയലുകൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് ഈസി ആയിട്ട് ക്വാളിറ്റി പോവാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അന്ന് വാട്സാപ്പ് ഇത്ര അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അന്ന് ടെലിഗ്രാം ആയിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷെയറബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ്. പിന്നാണ് ഈ നമ്മളൊരു കാര്യത്തെ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് പോലെ പിന്നെ ടെലിഗ്രാമിലേക്ക് അൺവാണ്ടഡ് ഫയൽസുകൾ അയക്കാനായിട്ട് തുടങ്ങി, നിയമപരമായിട്ടല്ലാത്ത ഫയൽസുകൾ അയക്കാൻ തുടങ്ങി. അന്നേരം ഇവർ ഒരു പാർഷ്യൽ ബ്ലോക്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദാ വീണ്ടും അങ്ങനെ ഒരു വിഷയം വന്നേക്കാണ്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടെലിഗ്രാമിന് ആക്ഷൻ എടുത്ത് 15 ദിവസത്തിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. എന്താണ് വ്യക്തമായിട്ട് വന്നേക്കുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലീഗൽ കണ്ടന്റ് അത് റിമൂവ് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ട് താക്കീത് കൊടുത്തേക്കാണ്. എന്താണ് സംഭവിച്ചതെന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ അറിയുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡയറക്ടർ ദ പ്ലാറ്റ്ഫോം ടു ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ടു ക്രബ് പ്രൈവസി ആൻഡ് റിമൂവ് ഇല്ലീഗൽ കണ്ടന്റ് ബീങ് ഷെയർഡ് ഓൺലൈൻ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന തലക്കെട്ട്. അപ്പം ഈ ടെലിഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഫയൽസും കാര്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് റെക്ടിഫൈ ചെയ്യുന്നിടം വരെ എനിക്ക് തോന്നും വാട്സാപ്പ് തന്നെയാണ് എൻ ടു എൻഡ് എൻക്രിപ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും വാട്സാപ്പ് തന്നെയാണ് സേഫ് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ രാവിലെ തൊട്ട് നല്ല രീതിയിലുള്ള ട്രാഫിക് ആണ്. തിങ്കളാഴ്ച ആണോ എന്ന് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ എന്താണെങ്കിലും ആ ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡും വല്ലിത്തേ ടോൾ റോഡും തന്നെ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ് നമ്മുടെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
1: വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് ഒരിക്കലും സ്വാഗതം. നിത്യ എന്നോടുണ്ട്. ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് നാളായല്ലേ
1: നിത്യ എന്നോട് വന്നിട്ട്. കുറച്ച് നാളായി ഇവിടെ ഇരുന്നത്. ആക്ച്വലി നിത്യ എന്റെ അടുത്ത് പറയായിരുന്നു, അതായത് ഒരു സ്ഥലത്ത് ലാൻഡ് റോവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട്, അതായത് ലാൻഡ് റോവർ ടാക്സി ആയിട്ട് ഓടുന്ന ഒരു സ്ഥലം എവിടെയാണ്, എന്താണ് അത്?
2: അത് എവിടെയാ വെച്ചാൽ നമുക്ക് സ്വന്തമാണ്, ഇന്ത്യയിലാണ് അങ്ങനെ ഒരു ഗ്രാമം. അത് ഇത്രയും എന്താ പറയാ, ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള വാഹനം ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലൂടെ ടാക്സി ആയിട്ട് ഓടുന്നു.
1: എവിടാണത്, എന്താണ് അങ്ങനെ ഓടാൻ കാരണം?
2: അത് എനിക്കൊന്ന്, പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലുള്ള ഒരു മലയോര ഗ്രാമമാണ് മാനേ ഭഞ്ചംഗ്.
1: ശരി, ഡാർജിലിംഗിലാണ്.
2: ആ ഡാർജിലിംഗിലാണ്. യെസ്, അവിടെയാണ് ഈ ലാൻഡ് റോവറുകൾ ടാക്സി ആയിട്ട് ഓടുന്നത്. വെറുതെ ഓടല്ല, അത് തലമുറകളായിട്ടേ അവിടെ ടാക്സി ആയിട്ട് ഓടുകയാണ് ഈ ലാൻഡ്
1: റോവേഴ്സ്.
2: അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ, വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെ ഓടിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് പറയാ,
1: ലാൻഡ് റോവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രസ്റ്റീജിയസ് വെഹിക്കിൾ തന്നെയാണ്. ഇപ്പൊ ലാൻഡ് റോവറിന്റെ ഇപ്പൊ പുതിയത് വേണമെന്നില്ല, ലാൻഡ് റോവർ ആയിക്കോട്ടെ റേഞ്ച് റോവർ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ഒരു വിന്റേജ് മോഡല് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഇപ്പം നമുക്ക് എന്താ പറയണേ, പഴയ ഒരു മമ്മൂക്കയുടെ ആ സിനിമ ഉണ്ടല്ലോ, എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല, മമ്മൂക്ക മറ്റേ നമുക്കറിയാം വളരെ അടുത്ത് മലയാള സിനിമയ്ക്ക് നമുക്ക് പോലും ആ സിനിമയ്ക്കകത്ത് ആ ലാൻഡ് റോവർ പഴയ വിന്റേജ് ലാൻഡ് റോവറിലാണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ലാസ് ഭയങ്കരമാണ്. അപ്പൊ ആ ലാൻഡ് റോവർ തന്നെ അഫോർഡബിൾ അല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്.
2: അത് എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ് രസം. അതായത് അവിടെ ഫ്രീഡം മീൻസ് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുൻപ് ബ്രിട്ടീഷേഴ്സ് ഉപയോഗിച്ചിരുന്നതാണ്. അവരവിടുന്ന് പോയപ്പോ ആക്ച്വലി അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ തലമുറകളായി ഒരുപാട് ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പിന്നെ ഒരുപാട് ഓഫീസേഴ്സ് ഒക്കെ കാണുമല്ലോ. സോ ഇതാ ഒരു വിന്റേജ് മോഡലിലുള്ള ലാൻഡ് റോവേഴ്സ് അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോ തലമുറകളായിട്ട് അവിടുത്തെ ആൾക്കാർ ആ കിട്ടിയതെല്ലാം ഇരിക്കട്ടെ എന്നാ പിന്നെ ടാക്സി ആയിട്ട് ഓടിക്കളയെന്ന് അപ്പോഴേ ആലോചിക്കേണ്ട കാര്യം. നേപ്പാൾ ആയതുകൊണ്ട് ഹിമാലയത്തിലേക്കുള്ള ഈ ദുർഘടമായ പാതകളിലൂടെ പോകാൻ ഇതുപോലൊരു പവർഫുൾ വണ്ടി വേറെ ഉണ്ടോ?
1: ഓ ശരിയാണ്, ബ്യൂട്ടിഫുൾ ഇൻഫർമേഷൻ. ആക്ച്വലി നമ്മൾ ആരും അത്രമാത്രം ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഡാർജിലിംഗിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ത്യയിലാണ് ആ ഒരു വില്ലേജിൽ ടാക്സി ആയിട്ട് ഇന്നും ലാൻഡ് റോവർ ഓടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം.
2: ആ ഗ്രാമത്തിന്റെ പേര് മറക്കണ്ട, മാനേ ഭഞ്ചംഗ്.
1: മാനേ ഭഞ്ചംഗ്, വാ അടിപൊളി. അല്ലെ, വേറെ ഇതുപോലെ ഏതെങ്കിലും നാട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വില കൂടിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വണ്ടികൾ ടാക്സി ആയിട്ട് പോകുന്നു, ഇനി നിങ്ങൾ വേറെ വിദേശ രാജ്യത്ത് പോയപ്പോ അവിടെ ഇതുപോലത്തെ വണ്ടികൾ ടാക്സി ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമന്റിൽ
2: പറയാനാണ്
1: തീർച്ചയായിട്ടും.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: ഒരു കാലത്ത് ഇവരൊരുമിച്ച്
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

You're listening to Home 92.2 FM. Home is a feeling. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നമ്മുടെ നാട്ടിലെ ആമസോണിൽ വൻ സെയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് ഇത് നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് പകുതി വിലയാണ് പലതിനും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് EOX സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നതിനകത്ത് 52,000 രൂപയാണ് കൊടുത്തേക്കുന്നത്. EOX ഓക്കോ എന്ന് പറയുന്നതിനകത്ത് 43,000, ആമോ ഇലക്ട്രിക് സ്കൂട്ടറിന് 48,000. അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് പലതും കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇലക്ട്രിക്കിൻ്റെ കാലം ഇതുകൊണ്ട് ഒരുപാട് പേരെ ഈ സ്കൂട്ടേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അധികം വേഗതയൊന്നുമില്ല. ടൗൺ ഓട്ടങ്ങൾ കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടാണ് ഈ എന്താ പറയണേ ഇലക്ട്രിക്കിൻ സ്കൂട്ടേഴ്സിൻ്റെ ഉപയോഗം വരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആമസോൺ ഇന്ത്യ വെബ്സൈറ്റിനകത്ത് നോക്കുന്ന സമയത്ത് വൻ സെയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിയും കേട്ടോ ആക്ച്വലി നാട്ടിലെ ഈ സെയിൽ. ഞാനിപ്പം മൊബൈൽ ഫോൺസ് ജസ്റ്റ് ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്യട്ടെ. മൊബൈൽ ഫോൺസ് ഐഫോൺ തന്നെ നോക്കാം നമുക്ക് ആദ്യം. ഐഫോൺ നാട്ടിലെ റേറ്റ് ഒരു മിനിറ്റ് ഇപ്പോൾ പറയാം. അതായത് ആപ്പിൾ 16E 128GB 59,000 രൂപയാണ് നാട്ടിലെ റേറ്റ് വരുന്നത്. വൺ പ്ലസ് നോട്ട് CE6 അതിന് 31,000 രൂപയാണ്. ഞാൻ തരം എന്നാണ് പറഞ്ഞത്, രൂപയാണേ, എല്ലാ രൂപയുടെ കണക്കാണ് പറയുന്നത്. വൺ പ്ലസ് നോട്ട് സിക്ക് ആണെങ്കിൽ 34,000 അങ്ങനെ എന്നുള്ള രീതിയിൽ. ഇതിന് ഇപ്പം നാട്ടിൽ ഹ്യൂജ് EMI ആണല്ലോ കൊടുക്കുന്നത്. അപ്പം ഏകദേശം 2,000 രൂപ 3,000 രൂപ എന്നുള്ള രീതിയിൽ EMI ഓപ്ഷൻസ് നാട്ടിലിപ്പോൾ ഒരുപാട് അവൈലബിൾ ആകുന്നതുകൊണ്ട് ആളുകൾ ഒരുപാട് ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇതെല്ലാം ഞാൻ ഇച്ചോടെ ഞാൻ പറയാം. അതായത് ഫോണിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ, കുറേയധികം ഞാൻ ഓഫേഴ്സിലുള്ള ഫോണുകൾ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. വൺ പ്ലസിൻ്റെ CE6 Lite 24,000 രൂപയാണ് നാട്ടിലുള്ളത്. IQ ഫോൺസുകൾ, എനിക്ക് അത്ര IQ അത്ര വലിയൊരു ഫാൻ അല്ല ഞാൻ, അതിന് 49,000. ഇനിയും റെഡ്മി ടർബോ 5 37,000, സാംസങ് ഗാലക്സി A56 35,000. സി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1,500 ദിറത്തിന് നാട്ടിൽ നല്ലൊരു ഫോൺ നമ്മുടെ വീട്ടിലുള്ള പാരൻസിനും അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോണായിട്ടോ ഒക്കെ തന്നെ നാട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന കാര്യം. റെഡ്മി 15 5G വരുന്ന 24,000 രൂപയുള്ളൂ കേട്ടോ നാട്ടിലെ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനം ആമസോണിൻ്റെ ഒരു പ്രൈം ഡേ സെൽ ഇതായതുകൊണ്ട് ഇന്ന് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിന് വൻപൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫോണുകൾ നമുക്ക് നാട്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് ആമസോണിൻ്റെ ഈ ഡീലിൽ. അല്ലെങ്കിലും നമുക്ക് വില കൂടുതലും പല കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നാട്ടിലെ ബാങ്ക്സിൻ്റെ ഒക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം നമുക്കൊരു സേവിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. SBI ഉണ്ട്, SBIയുടെ ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ട്. 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ആൻഡ് 5% എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഓൺ പ്രൈം കസ്റ്റമേഴ്സിനുണ്ട്. ആമസോൺ പേയിലാണെങ്കിൽ 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഉണ്ട്. 10% ക്യാഷ് ബാക്ക് ആമസോൺ പേ ലേറ്ററോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇത്രയും ഒരുപാട് ഡീൽസും കാര്യം 10th anniversary ഡീൽസായിട്ടാണ്, പ്രൈം ഡേയുടെ 10th anniversary ഡീൽസിലായിട്ടാണ് ഇത്രയും അധികം ഓഫേഴ്സ് കൊടുക്കുന്നത്. ഗാലക്സി S25 നമ്മുടെ അൾട്രാ നോക്കുകയാണെങ്കിൽ 84,000 രൂപയാണ് കൊടുത്തിരിക്കുക. ആപ്പിൾ 17 Pro Max 256 140,000 രൂപയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഓഫറുകൾ ഒരുപാടുണ്ട്. ഒരു ബഡ്ജറ്റഡ് ഫോൺ മേടിക്കാനുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഒരു 14 or 15 ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നോക്കട്ടെ, ഐഫോൺ 14 എത്രയാണ് നോക്കട്ടെ. ഇപ്പോൾ പറയാം, ഐഫോൺ 14 നാട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലേ ദൈവമേ, ഐഫോൺ 14 നാട്ടിൽ കാണുന്നില്ല. 15 നോക്കട്ടെ, 15 ഉണ്ടോ? 15 കൊടുത്തിട്ടില്ലേ, അവൻ 16 ആയിരിക്കും കൊടുത്തത്. പക്ഷെ നമ്മുടെ UA മാർക്കറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഐഫോൺ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു 17 തൊട്ടേ ഉള്ളൂ ഐഫോൺ കാണിക്കുന്നത്. 16 ഞാൻ ആമസോൺ നോക്കുന്ന സമയത്ത് കാണിക്കുന്നില്ല. അല്ല, ഇതെന്തോ വേറെ എന്തോ ഓപ്ഷൻ മാറിക്കിടക്കാൻ തോന്നിൻ്റെ. അല്ല, പ്രൈം ഡേ ഡീലിൽ നോക്കുന്നതാണ് കേട്ടോ. ഞാൻ പ്രൈം ഡേ ഡീലിൽ നോക്കിക്കൊണ്ടാണ്. പ്രൈം ഡേയിൽ ഈ 15, 16, 17 ഈ പറഞ്ഞ ഒന്നും തന്നെ അവിടെ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ESC അതുപോലെയുള്ള സംഭവങ്ങളാണ് പ്രൈം ഡേ ഡീൽസായിട്ട് കൊടുത്തിരിക്കുന്നത്. എനിവേസ്, എന്തായാലും ഷോപ്പിംഗ് നാട്ടിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഷോപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഡേ ഇന്നാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു.
0: You are listening to Sand Tunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 Matram, adum prati varsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: PSC പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിന് നിയമോപദേശം, വിജിലൻസ് അന്വേഷിക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. വിശദാംശങ്ങൾ തേടുന്നതിനായി ആഭ്യന്തരമന്ത്രി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. കേസ് അഴിമതി നിരോധന പരിധിയിൽ വരുമെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചത്. PSC സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നും അതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് നിയമ തടസ്സമില്ലെന്നും നിയമോപദേശമുണ്ട്. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSC ചെയർമാനോ അംഗങ്ങൾക്കോ എതിരെ നടപടിയെടുക്കാൻ സർക്കാരിനാകില്ല. അതേസമയം വരുന്ന ആക്ഷേപങ്ങളിൽ വിജിലൻസ് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്ന നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താനയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? കഴിഞ്ഞാൽ താനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ ഫേസ്ബുക്കിൽ കുറിച്ചു.

0: വർഗവഞ്ചകൻ പരാമർശത്തിൽ എം വി ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച ജി സുധാകരൻ എം എൽ എ. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദന് അറിയില്ല. തെറ്റുപറ്റിയ സി പി എം തിരുത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. പാർട്ടി നശിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യതയില്ല. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗോവിന്ദൻ രാജിവെക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ എം വി ജയരാജന് ഗൂഢോദ്ദേശമുണ്ടെന്ന് ടി കെ ഗോവിന്ദൻ എം എൽ എ. എം വി ഗോവിന്ദനെ കൂടുതൽ മോശമാക്കാനാണ് ഈ നീക്കത്തിലൂടെ ജയരാജൻ ശ്രമിക്കുന്നത്. ഗോവിന്ദനെ കൂടുതൽ ചെളിവാരിയെറിയിക്കാനാണ് ജയരാജന്റെ ആഗ്രഹം. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. അതാണ് അനവസരത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായതെന്നും ടി കെ ഗോവിന്ദൻ. മുഴുവൻ സമയ കെ പി സി സി അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് വരണമെന്ന് മന്ത്രി. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാൻ കഴിയാതെ കേരള സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും എം എസ് സി കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് സി പി എം ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്തറായു, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുടെ കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 ദിവസം പിന്നിട്ടു. ജന്തർ മന്ദറിലെ സി ജെ പിയുടെ സമരവേദിയിൽ 8 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാണ്. 6 കിലോയോളം കുറഞ്ഞു. 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്നു മുതൽ ജൂലൈ 8 വരെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ സന്ദർശിക്കും. 8 മുതൽ 10 വരെ ഓസ്ട്രേലിയൻ സന്ദർശനം. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലൻഡ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിൽ വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്ക് വിലാപയാത്ര. കനത്ത സുരക്ഷയിൽ ഇറാൻ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. സുരക്ഷയുടെ ഭാഗമായി പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ മുത്തബ ഖാംനെയി പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കൌൺസിലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യുഎ ഡോട്ട് കോം. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവെ ക്വാർട്ടർ ഫൈനലിലേക്ക്. 90-നുശേഷം ആദ്യമായി അവസാന 8-ൽ പോലും എത്താതെ ബ്രസീലിന്റെ മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ 2-ഗോൾക്കരുത്തിലാണ് നോർവെ ആദ്യമായി ക്വാർട്ടർ ബേർത്ത് ഉറപ്പിച്ചത്. തുടർച്ചയായി 6 ലോകകപ്പിലും കിരീടമില്ലാത്ത മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തി. സൂപ്പർ താരം നെയ്മറുടെ വിരമിക്കൽ. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ കടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് മെക്സിക്കോയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. അടുത്ത വാർത്ത 12 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ്, ഷാർജ, ദുബായ്, അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
6: Time check.
5: Brought to you by Ozone Cargo.
7: Good morning. ഇപ്പോൾ സമയം 11:08.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 49%.
6: Weather update.
5: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Mid Mornings with Nithya. Nithya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: தமிழ் சாமர்த்தியார் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: It's no good. Latest Sharjah Dubai traffic. ക്വിക്ക് അപ്ഡേറ്റിലേക്ക് നോക്കാം. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ റോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ ആൻഡ് ബെയ്റൂത്ത് സ്ട്രീറ്റ് എടുക്കുമ്പോൾ അത് തന്നെ വലിയ ടെൻഷൻ ഇല്ലാത്ത റൂട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അൽഇത്തിഹാദ് റോഡിലും ബെയ്റൂത്ത് സ്ട്രീറ്റിലും ട്രാഫിക് ഈസ് ഫെയിലി മോഡറേറ്റ് ടു ഫ്രീ ഫ്ലോയിങ് ആൻഡ് വാഹനങ്ങൾ പതുക്കെയാണെങ്കിലും നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ കീപ് എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡ്രൈവ് സ്മൂത്ത്ലി. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ ആൻഡ് എമിറേറ്റ്സ് റോഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ഷമ വേണ്ട ചില ഏരിയകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ എം ബി സെഡ് റോഡിലും എമിറേറ്റ്സ് റോഡിലും പ്രത്യേകിച്ച് ഷാർജ നാഷണൽ പെയിൻസ് ഭാഗത്തേക്കൊക്കെ വരുന്ന ലൈനുകളിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണപ്പെടുന്നുണ്ട്. ട്രാഫിക് ഈസ് ക്വിറ്റ് ഹെവി ഓവർ ദയർ. കയ്യിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രാ ടൈം കരുതുന്നത് എന്തായാലും നന്നായിരിക്കും. പിന്നെ ഡൗൺ ടൗൺ ദുബായ് ആൻഡ് ഷെയ്ഖ് സായിദ് റോഡ് നോക്കുമ്പോൾ ഇവിടേക്കാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡിന്റെ ചില ഭാഗങ്ങൾ ഡൗൺ ടൗൺ ബിസിനസ് ബേ എക്സിറ്റ്സിലൊക്കെ ട്രാഫിക് കംപ്ലീറ്റ്ലി ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് കാണിക്കുന്നത്. പിന്നെ ദേരാൻ ബർദുബായ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻ ജംഗ്ഷൻസിലും സ്ലോ മൂവിംഗ് ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. എവിടെയാണെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങളുടെ യാത്ര കൂടുതൽ അടിപൊളിയാക്കാൻ നല്ല നല്ല സൂപ്പർ വൈബുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ്, കീപ് സ്മൈലിംഗ് ആൻഡ് ഡ്രൈവ് സേഫ് ഗൈസ്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12th ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling. Amone, enda idu? Ee vandide AC adichu poyalla.
9: Shradhikkanna.
8: Eda mone, poyada poi. Vandide AC adichu poi.
9: Annam pedikkanna.
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് ultras.me.
0: മിഡ് മോർണിംഗ് with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പി എസ് സിയിൽ വിജിലൻസ് അന്വേഷണത്തിന് നിയമോപദേശം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാൻ കഴിയാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. PSC പരീക്ഷാക്രമക്കേടിൽ വിജിലൻസ് അന്വേഷിക്കാൻ സാധ്യത. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. PSC ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജിതിൻ ഭാസ്കർ. 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്ന് പറയുന്നു. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്നും ജിതിൻ ഭാസ്കർ. അതിനിടെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം. വർഗവഞ്ചകൻ പരാമർശത്തിൽ MP ഗോവിന്ദനെതിരെ ജി സുധാകരൻ MLA. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയ CPM തിരുത്തണമെന്നും സുധാകരൻ. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് K. മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വരണമെന്ന് മന്ത്രി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ ട്രസ്റ്റ് ചമ്പത്റായി, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുടെ കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. ആറ് ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇന്ന് മുതൽ ജൂലൈ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കും. 8 മുതൽ 10 വരെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ ന്യൂസിലൻഡ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിൽ വിലാപയാത്ര. വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. കനത്ത സുരക്ഷയിൽ ഇറാൻ. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കൌൺസിലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ book.passportindiauae.com. സേവനങ്ങൾ ആവശ്യമുള്ളവർ ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് നോർവേ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. 1990 ശേഷം ആദ്യമായി അവസാന 8 പോലും എത്താതെ ബ്രസീലിന്റെ മടക്കം. തുടർച്ചയായ 6 ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തി. സൂപ്പർ താരം നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ കടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് മെക്സിക്കോയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. വിശദവാർത്ത 1 മണിക്ക്.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
3: Good afternoon. Studio clock ഇപ്പോൾ സമയം 12:05.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: Mexico, United States, Canada.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
4: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
5: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Mid Morning with Nitya.
1: എന്താ ഇത്രയും നേരം കാണാത്തെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നല്ലേ. ഞങ്ങൾക്ക് വലിയ വിശേഷവുമായിട്ട് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ആ വിശേഷം എന്താണ് എന്നുള്ളത്
2: അതായത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇവിടെ ലൈവായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ ഇവിടെ ലൈവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈവ് ഇട്ടോ ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡിൽ ഞങ്ങൾ ലൈവ് വരികയാണ്. ആക്ച്വലി വലിയൊരു സന്തോഷം ആയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങളോടൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ. നിങ്ങളിപ്പോ വണ്ടിയിൽ പോകുന്നവരാവാം, ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നു കൊള്ളുന്നു. ആൻഡ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വലിയൊരു സമ്മാനം കിട്ടിയേക്കാണ്. അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷ പ്രകടനമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അത് മറ്റാർക്കും അല്ല, നമ്മുടെ കൂടെ ഉള്ള ആസ് എവരി 100 കഴിഞ്ഞ ദിവസം കിട്ടിയേക്കുന്നത് ആ പ്ലേ ബട്ടൺ യൂട്യൂബിൽ നിന്ന് കരസ്ഥമാക്കിയിട്ട് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. വന്ന് കയ്യിൽ കിട്ടി അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ 100K യൂട്യൂബിലാവൂ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കാട്ടിൽ ഇൻറ്റു 3 times ടഫ് ആണ്. കാരണം അത് കോണ്ടന്റ് ബേസ്ഡ് ആയിരിക്കണം, അതിന് ക്വാളിറ്റി ഉണ്ടാവണം, കൂടുതലും ഒരു ഫാമിലി ഓറിയന്റഡ് ആളുകളാണ് അത് കാണുന്നത്. ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്ത് ആസ് എൽ ഇതാ ഇവിടെ നിൽക്കുന്നു.
1: കാണുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അഭിമാനം. ഓ സോ പ്രൗഡ് ഓഫ് യു മൈ ഗോഡ്.
3: ഞാൻ ആരും പറയാതിരുന്നൊന്നുമല്ല, ഈ സാധനം വന്നത് ഡെലിവർ ചെയ്ത് നമ്മുടെ ഓഫീസിലേക്കായിരുന്നു. ഞാൻ വൈകുന്നേരത്തിൽ നമുക്കൊരു ഞാനൊരു ഓണറിൽ നമ്മുടെ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ഗ്ലാസ് ആണല്ലോ കമ്പനി. അപ്പൊ ഈ ഗ്ലാസിന്റെ അടുത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആരാണ് വരുന്നത്, എന്താണ് സംഭവിക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് ഒരു കൊറിയർ പയ്യൻ വരുന്നുണ്ട്. അപ്പൊ കൃഷ്ണ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണു കാണിക്കുന്നത്, നമ്മുടെ ഓഫീസ് പോയി കൃഷ്ണ ഇങ്ങനെ നോക്കിയിട്ട് കൃഷ്ണ അത് വാങ്ങിച്ചു വെച്ചു. ഞാനത് മറന്നുപോയി. എന്നിട്ട് ഞാൻ പോവാൻ നേരത്ത് നമ്മുടെ ഡെസ്കിൽ പോയിട്ട് ഉള്ള സാധനങ്ങളെല്ലാം വാരിക്കുട്ടി കൊടയൊക്കെ എടുത്തിട്ട് പോകാൻ ഇറങ്ങുന്ന നേരത്താണ് ഈ സാധനം അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞാൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി.
1: 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ.
3: ഞാൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഭയങ്കര സന്തോഷം. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നേടിയെടുത്തല്ല. മിനിപത്മയ്ക്ക് കുറച്ചുകൂടെ അതിനെ കുറിച്ച് പറയാൻ പറ്റും, പ്ലീസ്.
4: ഇതിന്റെ ഒരു സന്തോഷത്തില് നമ്മൾ നിൽക്കുന്നു. ആസിഫിന്റെ എനിക്ക് 100 days 100 stories എന്നൊക്കെ പറഞ്ഞ ഒരു സീരീസ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ എല്ലാരും കാണാൻ വേണ്ടിട്ടും കേൾക്കാൻ വേണ്ടിട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടതാണ്. എന്തായാലും യൂട്യൂബിൽ പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുഞ്ഞു റീൽ ഇട്ടിട്ടുണ്ടാക്കുന്ന പോലെ അല്ല, അത് ടഫാണ് ഇതുണ്ടാക്കില്ല. അങ്ങനെ ഒരു വലിയ അച്ചീവ്മെന്റ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വലിയ സന്തോഷമുണ്ട്.
1: ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിക്കാണും, അതൊന്നും നമുക്കറിയണ്ട. നമ്മുടെ ആസിഫ് കുട്ടിക്ക് അത് കിട്ടിയിരിക്കുന്നു.
4: വിൻ 1 year ആണ്
3: യൂട്യൂബ് സീരീസ് ആയിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ.
2: ശരി.
3: അല്ല സീരീസിൽ ഇപ്പം നമ്മളെല്ലാവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ കൂടുതലും നമ്മളിപ്പോ സോഷ്യൽ മീഡിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് നമുക്ക് ഇനിഷ്യൽ ട്രാക്ഷൻസ് കൂടുതൽ കിട്ടാറുള്ളതും പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെയാണ്. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ കരുതി നമുക്ക് എന്തായാലും ഇത്തരം കണ്ടന്റുകൾ, അപ്പൊ യൂട്യൂബ് കുറച്ചുകൂടെ റിലേബിൾ ആയിട്ട് വരികയാണ്. അപ്പൊ യൂട്യൂബ് കുറച്ചുകൂടെ നമുക്ക് ഈ ഷോർട്സ് ഒക്കെ ലോഞ്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഷോർട്സിലൂടെ നമുക്ക് കുറച്ചുകൂടെ ഈസിലി വൈഡർ ഓഡിയൻസിലേക്ക് എത്താമെന്നുള്ളൊരു ധാരണ വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇനിഷ്യലി ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ചെയ്യുന്ന സാധനം തന്നെ യൂട്യൂബിലേക്ക് ചെയ്തായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് ട്രാവൽസ് പിന്നെ ഓഫ് കോഴ്സ് ഇത് മെൻഷൻ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല, ചച്ചൂത പൂച്ച എന്ന് പറഞ്ഞിട്ട് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂച്ചയിട്ടാണ് ശരിക്കും
1: നമുക്ക് ചച്ചുവിനെ മറക്കാൻ പറ്റില്ല.
3: പൂച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം. പൂച്ച വെച്ചിട്ടാണ് ഇതിലെ പകുതി പരിപാടി ഒപ്പിച്ചത്. പിന്നെ ഓഫ്കോഴ്സ് ഇപ്പോ ഞാൻ ഇനിഷ്യലി ഞാനിപ്പോ റേഡിയോയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അന്ന് മുതലുണ്ട് ഞാനും അക്ഷയ ഒരുമിച്ചാണ്. നമ്മളിപ്പോ എവിടെ പല ഇപ്പം ശരിയാണ് നമ്മൾ എങ്ങോട്ട് പോയി. അപ്പം ശരിക്കും ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ ഇപ്പൊ നമ്മള് കാണുന്നൊരു രീതിയുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മളിപ്പോ ഒരുമിച്ച് വളരുന്ന ആ ഒരു സ്റ്റേജിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ എനിക്കാണെങ്കിലും അക്ഷയ്ക്കാണെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും വരുന്ന ഒരു ഇത് ഒരു ഫാമിലിയുടെ ഒരു സെലിബ്രേഷൻ കൊണ്ടാടാറുള്ളത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇറ്റ്സ് ഇതൊരിക്കലും എന്റെ മാത്രം എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം
4: ഫാമിലിയുടെ
2: എനിക്ക് എന്റെ പെയിൻ അറിയാം. ഒരു ആ ഒരു ഫോളോവർ ആവുന്നതിലും അല്ലെ എന്റെ ഒരു അച്ചീവ്മെന്റ് ആവുന്നതും നമ്മൾ സ്ഥിരമായി പതിവായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും നമുക്കൊരു ഒരു ഇത് വരുന്നത്. അത് എപ്പോഴും വേറൊരു കാര്യം, ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര സമയമെടുക്കും, അതല്ലാതെ ചെയ്തവർക്കാണെന്ന്. അതിപ്പോ ഒരു വർഷമായിട്ട് ആസിഫിന് ആ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു യൂട്യൂബിൽ അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. 100K യൂട്യൂബിൽ എന്ന് പറയുന്ന ഒരു സിൽവർ ബട്ടൺ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ എല്ലാവർക്കും അറിയേണ്ട ആസിഫിന് എത്രയാണ് കിട്ടുന്നത്, മാസം വരുമാനം, മാസം വരുമാനം എത്രയാണ് മാസം? മാല ചെറിയ
3: ഞാൻ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ട് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ കാര്യങ്ങളിൽ കുറച്ച് പിറകിലോട്ടാണ്, കാരണം അതിന് പിറകെ
5: ആവശ്യമില്ല, വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നിട്ടും
3: നമ്മള് പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന്റെ പിറകിൽ ഇരിക്കണം, കുത്തിയിരുന്ന് മെയിൽ അയക്കണം, പിന്നെ നമ്മുടെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു മടി കാരണം ചെയ്തിരുന്നത്. പക്ഷെ ലാസ്റ്റ് മന്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ഇപ്പൊ നമുക്ക് സിൽവർ ബട്ടൺ 100K ഇനി അടുത്ത് എങ്ങനെയാണ് ഗോൾഡിലേക്ക് എങ്ങനെയാണ് എന്റെ എത്ര
3: മില്യൺ
2: ഫോളോവേഴ്സ് ആണ്?
3: ആക്ച്വലി ഈ ബട്ടൺ ക്രൈറ്റീരിയക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബ്. നമ്മളിപ്പം ഈ ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ഇനിഷ്യൽ ട്രാക്ഷന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് നമ്മൾ ഇത്തരം കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ യൂട്യൂബിന്റെ ആ ഒരു ഷോർട്സ് റേഞ്ച് ഇപ്പോഴും പലപ്പോഴും മറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു സൈഡ് ഹസലായിട്ട് നമ്മൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് നേരെ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യാൻ ഒരു ഇത് കാണിച്ചാൽ മതി. പിന്നെ സർട്ടൻ ക്രൈറ്റീരിയസ് ഉണ്ട്, ഭയങ്കരമായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഭയങ്കര ചൊറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 2-3 സെക്കൻഡിന്റെ പേരിലൊക്കെ എനിക്ക് നല്ല കയറി ചില വീഡിയോസ്, ഇപ്പം 2 മില്യൺ കയറിയ വീഡിയോസിനകത്ത് കോപ്പിറൈറ്റ് അടിച്ചത് 2 സെക്കൻഡിലേക്ക് പാട്ടിട്ട് ഒരു മോട്ടിവേഷൻ ട്രാക്ക് ഇട്ട് എന്റെ പേരിലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ഹസലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റിന്റെ പുറത്ത് നമുക്ക് മോണിറ്റൈസ്ഡ് ആയിട്ട് നമുക്കൊരു ഒരു എമൗണ്ട് നമ്മൾ അറിയാതെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരിക്കും യൂട്യൂബിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്, കാരണം ഈ ഷോർട്സ് ഉള്ളത് കാരണം. പിന്നെ വലിയൊരു അപ്പൊ സർട്ടൻ ക്രൈറ്റീരിയാസ് പോലും ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു 3 മാസത്തിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ആർക്കും മോണിറ്റൈസ്ഡ് ആവാം.
2: ശരി ശരി,
4: 1000 സബ്സ്ക്രൈബേഴ്സ്
3: 3 മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസും വന്നു കഴിഞ്ഞാൽ മാത്രം മതി നിസ്സാരമായിട്ട് നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഘടകമല്ല, ഇനിഷ്യലി ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഘടകം ഉണ്ടായിരുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ട്രാക്ഷൻസ് കുറച്ചുകൂടെ ഈസി ആവും, കുറച്ചുകൂടെ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ ഭയങ്കര ആധികാരികമായിട്ട്
4: സ്വന്തം ചെയ്യാനുള്ള നമ്മളോട് നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടാക്കുമ്പോഴും പറയുന്നതാണ് എപ്പോഴും നിങ്ങൾ ഇതെടുത്ത് യൂട്യൂബിൽ നമ്മളെയും കൂടി പ്രോത്സാഹിപ്പിക്കണം, നമ്മുടെ ആ വഴി
1: അതിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ്.
4: ആ ഒരു പ്രോത്സാഹനം നന്നായിട്ട്.
1: അപ്പൊ ഞങ്ങളുടെ ആശംസകൾ
4: ആ വഴിയിൽ,
1: ഞങ്ങളുടെ ആശംസകൾ എന്ന് പറയുമ്പോൾ അടുത്തതിന് ഗോൾഡ് ബട്ടൺ കിട്ടി ഇതുപോലൊരു ഗംഭീര കേക്ക് കട്ടിംഗ് ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരുമിക്കാൻ പറ്റും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ.
2: തീർച്ചയായിട്ടും ഇത് വലിയൊരു മെസ്സേജ് തന്നെയാണ്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ അതിനൊരു വിജയമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ പലരും എല്ലാവരും സോഷ്യൽ മീഡിയയിലും കണ്ടന്റ് ക്രിയേഷനും ഒക്കെ പറയും, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലാണ് ഇന്ന് ആസിഫിന് കിട്ടിയേക്കുന്ന ആ ഒരു സിൽവർ ബട്ടൺ, അത് ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്, എവിടെയും പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഇച്ചിരി ഒരു യൂട്യൂബറിന് ഇച്ചിരി വില കുറവാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ കാണുന്ന നമ്മുടെയൊക്കെ ബന്ധുക്കാരായിട്ട് അവരാണ് നമുക്ക് ഈ വില തരാൻ പലരുടെ വിഷയം. പക്ഷെ ഇത് വെളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു സിൽവർ ബട്ടൺ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ എന്താണേലും അതിന്റെ കേക്ക് കട്ടിങ്ങിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
3: സ്കൂമാരമാകുമ്പോൾ പരിപാടി
4: ഗംഭീരമാകുന്നതാണ്.
3: അതെ അതെ, ഈ ഇതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഏറ്റെടുത്തോണ്ട് ഞാൻ ഉടനെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി.
1: എനിവേ, അങ്ങനെ ഞങ്ങൾ ആ സർപ്രൈസ് മൊമെന്റിലേക്ക് കടക്കാണ്. പക്ഷേ ഇനിയിപ്പോ എന്തോ സർപ്രൈസ്
3: ആണ് ഞങ്ങൾ. എനിക്ക് പേഴ്സണലി ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു അക്ഷയ് അറ്റ്ലീസ്റ്റ്, കാരണം ഞാൻ റേഡിയോയിലേക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിലേക്കാണെങ്കിലും, റേഡിയോ ഒന്നും ശേഷമാണ് കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. റേഡിയോയിലേക്ക് ഞാൻ വരുന്നത് തന്നെ ആദ്യമായിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്ന ഒരു റേഡിയോ പേഴ്സണാലിറ്റി അക്ഷയ് ആയിരുന്നു. അപ്പം ബി വേ കണക്ടഡ് ത്രൂ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നത്. അപ്പം മാത്രമല്ല പലതരത്തിൽ ഇപ്പോ ജീവിതത്തിന്റെ പല കയറ്റിറക്കങ്ങളിലും പലപ്പോഴും ഒരേ രീതിയിൽ ഒരേപോലത്തെ ക്രൈസിസ് കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരേ സമാന്തരമായിട്ട് ഒരേ രീതിയിൽ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് എന്താ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ടു ബി വെരി ജെനുവിൻ. അപ്പൊ ആ ഒരു ക്രൈസിസ് ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അക്ഷി സ്റ്റാർട്ടഡ് ഹിസ് ഓൺ ഓണ്ടർപ്രണർഷിപ്പ്. ഹി വെന്റ് ഓൺ ടു ലൈക്ക് ഹേ നമസ്കാരം ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ആ പരിപാടിയിലേക്ക് പുള്ളിക്കാരൻ പോയ സമയത്താണ് ഞാൻ നേരെ ഇതിലേക്ക്
1: ഹോപ്പ്ഫുള്ളി സക്സസ്. അത് നമുക്കേ പറയാൻ പറ്റും, രണ്ടും നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നത്. വെരി
4: രണ്ട് ബോയ്സ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ച് കാണല് കുറച്ച് അപൂർവമാണ്, കാരണം രണ്ടും രണ്ട് സമയത്താണ്. പക്ഷെ ഇവരെ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഓഫീസ് മൊത്തം ആ ഒരു വൈബിലേക്ക്,
1: അതുകൊണ്ടാണ് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച്
4: വല്ലപ്പോഴും ഫോട്ടോഷൂട്ടിനോ.
2: നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്ക് തോന്നില്ല, അത് രാവിലെ കേൾക്കുന്നവർക്ക് രാവിലെ എന്നെ കേൾക്കും, വൈകിട്ട് തിരിച്ചോണ്ട് ആക്സിഡന്റ്. അപ്പൊ ഒരുമിച്ചാണ് അവർ ഈ ഓഫീസ് ഉള്ളവർക്ക് മാത്രമേ എന്നാണേലും. ഇപ്പൊ ആസിഫ് പറഞ്ഞതുപോലെ തന്നെ അത് നമുക്കറിയാം എടുക്കുന്നതിന്റെ സ്ട്രഗിൾ, അത് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. യുവയിൽ വരുന്ന എവിടെ പണി എടുക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള അവസരമുണ്ട്, അത് യൂസ് ചെയ്യുക.
4: ഞാൻ ആദ്യം നമ്മുടെ ഞാൻ വേറൊരു റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ആസിഫിന്റെ ഈ ഇതൊക്കെ കാണുന്നത്. ഹൺഡ്രഡ് ഡേയ്സും അതിന് മുമ്പ് ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഇടുമ്പോഴൊക്കെ
3: ഞാൻ എനിക്ക് മിനി പത്മെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഞാനിപ്പം കാര്യം ഞാനും അക്ഷയൊക്കെ മീഡിയയിലേക്ക് എത്തിയിട്ട് ഒരു നാല് നമ്മൾ നാല് അഞ്ച് വർഷത്തിനകത്തായിരുന്നുള്ളൂ. മിനി പത്മ ഓഫ്കോഴ്സ് നിത്യ കുറെ വെട്ടനായിട്ടുള്ള ആളാണ്, പക്ഷെ എനിക്ക് നിത്യ ഒരു ബ്രേക്ക് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിനി പത്മ ഇങ്ങനെ ലൈം ലൈറ്റിൽ കത്ത് നിൽക്കാമല്ലോ കുറെ വർഷങ്ങളായിട്ട്. നമ്മളിങ്ങനെ ഭയങ്കര ആരാധനയോട് നോക്കി കാണുന്ന ആളാണ്, പത്ത് പതിനഞ്ച് വർഷമായിട്ട് മീഡിയയിലുള്ള ആളാണ്. പിന്നെ ഭയങ്കര കർശനമായിട്ട് വാർത്തകൾ ഭയങ്കര സീരിയസ് ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഇമേജ് ഇപ്പോഴാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിതേപോലെ ഇരുവരെന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് അതിന്റെ ഒരു സിനോപ്സിസും ആ ഒരു സിനിമ വന്ന വഴിയും ആ സിനിമയ്ക്ക് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതും പിന്നെ അതിന്റെ റിയൽ ലൈഫ് കണക്ഷൻസും ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ട് നമ്മുടെ അന്ന് ഞങ്ങൾ വർഷ ഹൈറ്റ്സിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അൽഷ ഭട്ടറിന്റെ ഇതിൽ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കൊണ്ട് ദിസ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗെറ്റിംഗ് എ മെസ്സേജ് ഫ്രം എ വെരിഫൈഡ് അക്കൗണ്ട്. ഐ തിങ്ക് ആ സമയത്ത് നമ്മൾ ആരും അങ്ങനെ വെരിഫിക്കേഷൻസ് വേണ്ടി, പക്ഷേ നോക്കുമ്പോൾ മിനി പത്മയുടെ ഭാഗത്തുള്ള മെസ്സേജ്, അതും നീ എന്താ ഇത്രയും പറഞ്ഞിട്ട് സുഹാസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ. See, the first time you are texting someone and our message ilathu polum bayangaramayitte sudhasine kurichu endu kondu nee parannilla enikku parayanam. That was so cool. Adeyinte pullikari enne bayangaramayitte praise cheythu, nammala bayangaramayitte motivate cheythu.
1: And ippolum illa angana anne
3: ippolum
1: ella karyangalum
3: motivation onnum illa
1: ippolum. Adu simple aanannalum nammal ippolum
3: pinnil vandu home lk varuna samayathana nammal ithrayum connected aavunnathum. Pinne allengilum pande parayunnittundallo മറ്റേ മനസ്സിലുള്ള വിഗ്രഹങ്ങള് അടുത്തറിയില്ല.
2: മറ്റേ പാട്ട് വേണം, കൺഗ്രാജുലേഷൻ. അപ്പൊ അത് ചേച്ചിക്കോട്ടെ. അപ്പൊ എന്താണേലും അല്ലെ, ഞാൻ സത്യം പറയാം, ഈ യൂട്യൂബ് എന്ന് പറയും, ഞാൻ ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഐ മീൻ എന്റെ പോഡ്കാസ്റ്റുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇട്ട് കൊടുക്കുക, അന്നേരാണ് എനിക്ക് അതിന്റെ പ്രയാസമുണ്ടല്ലോ. ഇതേത് സമയത്താണ് ഈ കോപ്പി റൈറ്റ് അടിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ ഒരു വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ യൂട്യൂബിൽ എടുക്കുന്ന ആ ഒരു കൺഗ്രാചുലേഷൻ ഞാൻ കേൾക്കുള്ളൂ.
1: ഈ ഒരു കാര്യത്തിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ഈ ഒരു സന്തോഷത്തിൽ ലൈവിലേക്ക് വന്ന് ജോയിൻ ചെയ്തില്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ആ ഒരു സ്നേഹം സന്തോഷം ഒക്കെ അറിയിക്കുന്നു. ജയ മാം പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും അല്ലേ?
2: നല്ല കേക്ക്
3: ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഈ കേക്ക് വാങ്ങി ഇവിടെ കൊണ്ട് വെക്കാന്ന് വെച്ച്
2: കഴിഞ്ഞാൽ
3: മാത്രമല്ല ചേച്ചിയുടെ ആ ഒരു ഇൻഷുറൻസ് ചേച്ചി എന്റെ അടുത്ത് മെനഞ്ഞാന്ന് ചേച്ചി അറിയുന്നത്. ചേച്ചി എടാ നീ തന്നിട്ട് എന്താ പറയാനും ചേച്ചി ബോധം എനിക്ക് പെട്ടെന്ന് തന്നെ ചേച്ചി
1: അറിഞ്ഞോളാം. ടോപ്പ് ഓഫ് ദി ഹവറിലേക്ക് പോകാം.
2: അപ്പൊ എന്താണേലും എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും. അപ്പൊ എന്തായാലും ആസിഫിന്റെ യൂട്യൂബ് ചാനൽ ആസിഫ് റാവുത്തർ എന്ന യൂട്യൂബ് ചാനൽ പോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് നല്ല കണ്ടന്റ്സ് അവിടെ കാണാനാണ്.
4: താങ്ക് യു.

ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്ത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു നെയ്മർ. മെക്സിക്കോയെ തകർത്ത ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ. പി എസ് സിയിൽ വിജിലൻസ് അന്വേഷണത്തിന് നിയമോപദേശം. ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSA കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇതു സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. കേസ് അഴിമതി നിരോധന പരിധിയിൽ വരുമെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. PSC സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നും അതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും നിയമോപദേശം. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSC ചെയർമാനോ അംഗങ്ങൾക്കോ എതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. PSC ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജിതിൻ ഭാസ്കർ. 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താനയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അതിന് കഴിഞ്ഞാൽ താനാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കർ. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. അതിനിടെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യം. വർഗവഞ്ചകൻ പരാമർശത്തിൽ MV ഗോവിന്ദനെതിരെ ജി സുധാകരൻ MLA. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയ CPM തിരുത്തണമെന്നും സുധാകരൻ. പാർട്ടി നശിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യതയില്ല. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗോവിന്ദൻ രാജിവെക്കണമെന്നും ജി സുധാകരൻ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ MV ജയരാജന് ഗൂഢോദ്ദേശമുണ്ടെന്ന് TK ഗോവിന്ദൻ MLA. MV ഗോവിന്ദനെ കൂടുതൽ മോശമാക്കാനാണ് ഈ നീക്കത്തിലൂടെ ജയരാജൻ ശ്രമിക്കുന്നത്. ഗോവിന്ദനെ കൂടുതൽ ചെളിവാരി എറിയിക്കണമെന്നാണ് ജയരാജന്റെ ആഗ്രഹം. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. അതാണ് അനവസരത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായതെന്നും TK ഗോവിന്ദൻ. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ അധ്യക്ഷൻ വരണം. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിയുടെ കാര്യത്തിൽ യോഗത്തിൽ നിർണായക തീരുമാനം. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വീട്ടു തടങ്കിൽ എന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ കൊൽക്കത്തയിലെ വീടിന് മുന്നിൽ CRPFും പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വീടിന് മുന്നിലും കേന്ദ്രസേന. മമത സൌത്ത് 24 പർഗാനയിലേക്ക് പോകുന്നത് തടയാൻ നീക്കമെന്ന് TMC ആരോപിച്ചു. സൌത്ത് 24 പർഗാനയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 12-കാരിയുടെ കുടുംബത്തെ മമത സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കീവേഡുകൾ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ നൽകിയ ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് നൽകിയ കേന്ദ്രം. 7 ദിവസത്തിനകം വിശദീകരണം നൽകണം. BBC സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലെ ഗുരുതര വീഴ്ച പുറത്തുവിട്ടത്. ഇൻസ്റ്റഗ്രാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദിയായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ മെറ്റയ്ക്കെതിരെ കർശന നടപടിയിലേക്കാണ് കേന്ദ്ര IT മന്ത്രാലയം കടന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെയുള്ള പരീക്ഷാക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം. 17-ആം ദിവസത്തിൽ ജന്തർ മന്ത്രിലെ CJP സമരവേദിയിൽ 8 ദിവസത്തിലധികമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിന്റെ ആരോഗ്യനില മോശമാകുന്നു. 6 കിലോയോളം കുറഞ്ഞു. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP. 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ഇന്നു മുതൽ ജൂലൈ 8 വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം.
8 മുതൽ 10 വരെ ഓസ്ട്രേലിയൻ സന്ദർശനം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബേസിനൊപ്പം മെൽബണിൽ നടക്കുന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിൽ വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്കാണ് വിലാപയാത്ര. കനത്ത സുരക്ഷയിൽ ഇറാൻ വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. സുരക്ഷയുടെ ഭാഗമായി പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ മുത്തബ ഖാംനി പങ്കെടുക്കില്ല. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യുഎഇ ഡോട്ട് കോം. സേവനങ്ങൾ ആവശ്യമുള്ളവർ ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. ലോകകപ്പിൽ ബ്രസീൽ പുറത്ത്. 1-2 ബ്രസീലിനെ തോൽപ്പിച്ച് നോർവെ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലെത്തി. 90 ശേഷം ആദ്യമായി അവസാന എട്ടിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവെ ആദ്യമായി ക്വാർട്ടർ ഉറപ്പിച്ചത്. നോർവെയ്ക്ക് വേണ്ടി 79-90 മിനിറ്റിലാണ് ഏർലിംഗ് ഹാലൻഡ് ഗോൾ നേടിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൽറ്റി പകരക്കാരനെത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. 5 ലോക കിരീടം നേടിയ ബ്രസീലിന്റെ നിഴൽ മാത്രമായിരുന്നു കളത്തിൽ കണ്ടത്. തുടർച്ചയായി 6th ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തി സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 തോറ്റതിന് പിന്നാലെ ഇതിഹാസം. നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2010 രാജ്യാന്തര കരിയർ ആരംഭിച്ച നെയ്മർ 4 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ബ്രസീലിന് വേണ്ടി കളിച്ചു. 2 ഒളിമ്പിക് ടൂർണമെന്റിൽ പങ്കെടുത്ത താരം 2012 വെള്ളി മെഡൽ നേടുകയും 2016 ബ്രസീലിനെ സ്വർണ്ണ മെഡലിലേക്ക് നയിക്കുകയും ചെയ്തു. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ കടന്ന ഇംഗ്ലണ്ട്. മെക്സിക്കോ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 2-3 മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങും. അടുത്ത വാർത്ത 2 മണിക്ക്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a
7: packages. Call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. Mid morning with Nitya. Evergreen പാട്ടുകൾ brought you by ഭാഷാഭായ് ബിരിയാണി. ഓതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കഥകളോർക്കടാ.
1: എന്തോർക്കടാ, നട്ടുച്ചേ എഴുന്നേക്ക്.
2: അച്ഛനാ, അപ്പൊ യക്ഷയുടെ ഞാൻ ചത്തില്ലേ?
1: പിച്ചും പേയും പറയണ്ട, വേം മോൻ കഴുകി താഴെ ഇട്ടില്ലേ? നിന്നെ കാണാൻ സരളയുടെ ബോള് വന്നിട്ടുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എസ് സി പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. കേസ് അഴിമതി നിരോധന പരിധിയിൽ വരുമെന്നാണ് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. പി എസ് സി സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നും അതുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും നിയമോപദേശം ഉണ്ട്. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായതിനാൽ പി എസ് സി ചെയർമാനോ അംഗങ്ങൾക്കോ എതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല. പി എസ് സി ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പി എസ് സി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാൻ കഴിയാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരും എന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും എം എസ് സി കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് സി പി എം ആരോപിക്കുകയാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് പ്രതി ജിതിൻ ഭാസ്കർ. 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചു എന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ജിതിന്റെ ചോദ്യം. അതിനിടെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സജീവമായി. വർഗ വഞ്ചകൻ പരാമർശത്തിൽ എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ എം എൽ എ. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയ സി പി എം തിരുത്തണമെന്നും ജി സുധാകരൻ എം എൽ എ. പാർട്ടി നശിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന സെക്രട്ടറി എം വി ഗോവിന്ദന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗോവിന്ദൻ രാജിവെക്കണമെന്നും ജി സുധാകരൻ. മുഴുവൻ സമയ കെ പി സി സി അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ കെ പി സി സി അധ്യക്ഷൻ വരണം. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കീ വേർഡുകൾ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകിയ ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് നൽകി കേന്ദ്രം. 7 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം. ചോദ്യചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 ദിവസം പിന്നിട്ടു. ജന്തർ മന്ദിറിലെ സി ജെ പിയുടെ സമരവേദിയിൽ 8 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്കിന്റെ ശരീരഭാഗം 6 കിലോയോളം കുറഞ്ഞു. മന്ത്രി പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് സി ജെ പി പറയുന്നു. 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ബുക്ക് ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ യുഎഇ ഡോട്ട് കോം എന്നതാണ് സൈറ്റ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് നോർവെ ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90 ശേഷം ആദ്യമായി അവസാന 8 പോലും എത്താതെ ബ്രസീലിന് മടക്കം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് സൂപ്പർതാരം നെയ്മർ വിരമിച്ചു. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലെത്തി ഇംഗ്ലണ്ട്. മെക്സിക്കോ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് മെക്സിക്കോയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. അടുത്ത വാർത്ത 3 മണിക്ക്.

0: Home FM News was brought to you by Daimler Group of Companies since 1982.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
1: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
2: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
6: Time check.
5: Brought to you by Ozone Cargo.
7: Good afternoon. ഇപ്പോൾ സമയം 2:06.
6: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 degrees Celsius, ഹ്യൂമിഡിറ്റി 52%.
6: Weather update.
5: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: கேருவாடா மக்களே, கேருவா.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനല്ലാതെ പിന്നെ ആര്? നമ്മുടെ ഷീബ നാട്ടിൽ പോയിക്കാണ്, വെക്കേഷനാണ്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കയറി വന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമ്മുടെ ഷീബ്സ് പറയുന്ന പോലെ കയറി വാടാ മക്കളെ, കയറി വാ എന്നൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം അത് ആളെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്നേഹനിർഭരമായ നർമ്മ സല്ലാപങ്ങൾക്കൊക്കെ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങളും കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഷീബയോടൊപ്പം ഇനി നിങ്ങൾക്ക് മലയാളീസ് ഡയൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. അറിയാലോ, പറഞ്ഞാണല്ലോ ആൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നാട്ടിലേക്കൊന്ന് പോയിക്കാണ്. അപ്പോൾ സന്തോഷമൊക്കെ എൻജോയ് ആയിട്ട്, നാട്ടിലൊന്ന് എൻജോയ് ആയിട്ട് അല്ലേ. കുറച്ച് ദിവസത്തേക്ക് പാവത്തിന് വിട്ടുകൊടുത്തൂടെ. അതുപോലെ ആൾ തിരിച്ചു വരുന്നവരെ എന്നെ കൂടി ഒന്ന് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും റെഡിയാണ്. കാരണം നിങ്ങളുടെ മെസ്സേജസിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മലയാളി ഡയലൂടെ നമുക്കത് ആസ്വദിക്കാവുന്നതാണ് ആ പാട്ടുകൾ. അപ്പം ഞാനാന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു പോവില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എസ് മെഹബൂബയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് മെഹബൂബ ആൻഡ് ഗണേഷ്, ഷീബയാണെന്ന് കരുതിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബയല്ല, നിത്യയാണ് കേട്ടോ. പിന്നെ അതുപോലെ അബ്ദുൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. വെരി ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അബ്ദുൽ. അപ്പോൾ മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ ആസിഫിന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് വന്ന മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അവർ ബേസ് വിഷസ് ടു റീച്ച് ന്യൂ ഹൊറൈസൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെസ്സേജസും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് 4 മണിവരെ പോവാം. അപ്പോൾ ടാറ്റ, ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നിങ്ങളും ആസ്വദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കുക. ആ ടൈമിൽ നമ്മുടെ മ്യൂസിക് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നതിൽ നിങ്ങളും ഇഷ്ടപ്പെടുന്ന പാട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ മലയാളി ഡായാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒൺലി ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: എന്റെ വണ്ടിയുടെ
10: കാര്യം. ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
11: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ്
12: 1982.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: 개루하라 그래. 개루하.
1: അപ്പൊ മക്കളെല്ലാം കയറി വന്നോ? നിരന്തരമായി ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ സുഖമുണ്ടോ? നിങ്ങളുടെ മെസ്സേജൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം തന്നു കേട്ടോ. ഓക്കെ, അധികം എനിക്കൊന്നും ഷീപ്സ് ഇല്ലാത്തത് കൊണ്ട് എന്നെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് തോന്നുന്നു. ചുമ്മാ അറിയാം, കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓഫ് ഓഫ് എയർ ഞാൻ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. നമ്മുടെ സന്ദീപ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പഴശ്ശിരാജിലെ ആദ്യ ഉഷ സന്ധ്യ പൂത്തത്. ഈ സമയം നമുക്ക് ആദ്യ ഉഷ സന്ധ്യ പൂക്കണോ? ഞാൻ പാട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, കാണുന്നില്ല. തപ്പ എടുത്തോണ്ടിരിക്കുക കേട്ടോ, തപ്പ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ ചെയ്യാമേ. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് എവിടെയെങ്കിലും ട്രാഫിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് എനിക്ക് അയക്കണം, മറക്കരുത്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മുടെ സലാം എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാരും മെസ്സേജ് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പോവും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തൊരു കൂവരങ്കിളി പാട്ട് കേട്ടാലോ. എസ്, ഈ പാട്ട് ഫ്രം ദ മൂവി, അയ്യോ ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. കൂവരങ്കിളി പൈതലേ കുണുക്ക് ചെമ്പകത്തേന്തരാം മുള്ളോളം. ഈ പാട്ട് ഓർമ്മയില്ലേ? അഭിനയിച്ചിരിക്കുന്നത് വിനീത് ആൻഡ് നവ്യാണ്. എസ് സിനിമയുടെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. അപ്പോൾ എല്ലാവർക്കും, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആയിട്ട് ഈ പാട്ടൊക്കെ കേട്ട്, എവർഗ്രീൻ ഹിറ്റൊക്കെ കേട്ട് നമുക്ക് വേഗം തിരികെ എത്താം.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: യെസ് ഈ ഒരു സമയത്ത് വണ്ടിയൊക്കെ എടുത്ത് റോഡിലിറങ്ങി കട്ട ബ്ലോക്കിൽ പെട്ട് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാണ്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള കടുത്ത ബ്ലോക്ക് വശങ്ങളിലേക്ക് പോവാം അല്ലേ. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് E311 പ്രത്യേകിച്ച് മുഹൈസിന 4 ഏരിയയിലേക്കൊക്കെ വരുന്ന ലൈനുകളിൽ ഇപ്പോൾ ട്രാഫിക് കംപ്ലീറ്റ്ലി ബമ്പർ ടു ബമ്പറാണ്. വാഹനങ്ങളൊരു വലിയ നിര തന്നെ കാണാം. സോ ആ റൂട്ട് എടുക്കുന്നവർ മാക്സിമം ശ്രദ്ധിച്ചോളൂ. അതുപോലെ അൽക്കിസൈസ് 2 ആൻഡ് സിലിക്കനയാസിസ് എസ്പെഷ്യലി 81 സ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഹെവി ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. വളരെ വളരെ സ്ലോ ആയിട്ടാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. പിന്നെ അൽദരാരി കൊമേഴ്സ്യൽ ഏരിയ ഷാർജയിൽ അവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതേ അവസ്ഥ തന്നെയാണ്, നല്ല ഹെവി ട്രാഫിക്കാണ്. ഒപ്പം എമിറേറ്റ്സ് ഇൻഡസ്ട്രിയൽ സിറ്റി ആൻഡ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 11 കുറച്ച് മോഡറേറ്റ് ആയിട്ടാണ്, ഫെയർലി മോഡറേറ്റ് ആണ് ഇവിടെ. എവിടെയാണെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് ആരും ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. റിലാക്സ്, ടേക്ക് എ ഡീപ് ബ്രത്ത്. നിങ്ങളുടെ ഡ്രൈവിംഗ് കൂടുതൽ ഹാപ്പിയാക്കി നല്ല പാട്ടുകളുമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: You are listening

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: അന്ന കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്. മോനെ മുന്നപ്പെട്ട ഉണ്ട കൊടുങ്ങും പാഞ്ഞ പാക്കറ്റ്, വെറുതെ തൊള്ളറക്കിയ ചള്ള പുളിയോ നോയ്ക്കോ മേപ്പെട്ട്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Kerala! Kerala!

മലയാളികൾക്ക് ആശ്വാസം. ഓണത്തിന് കേരളത്തിലേക്ക് 100 ട്രെയിനുകൾ എത്തുമെന്ന വമ്പൻ പ്രഖ്യാപനവുമായി മന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഓണത്തിന് കേരളത്തിലേക്ക് 100 ട്രെയിനുകൾ അധികമായി സർവീസ് നടത്തുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടായിരിക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് വൈകാതെ പ്രതീക്ഷിക്കാം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ചാണ് കൂടുതൽ സർവീസ്. പ്രത്യേക ട്രെയിനുകളുടെ സർവീസ്, സമയക്രമം, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി അറിയിച്ചു.

സംഘടന പിരിച്ചുവിടണമെന്ന എം എൽ എ ജി സുധാകരൻ. എ എം എം എ സംഘടനയുടെ ആവശ്യം സമൂഹത്തിന് ഇല്ല എന്നും അദ്ദേഹം. ഈ സംഘടന മറ്റ് സംഘടനകൾക്ക് കൂടി അപമാനകരമാണെന്നും ജി സുധാകരന്റെ പ്രതികരണ പ്രശ്ന പരിഹാരത്തിന് എ എം എം എയുടെ മുൻ പ്രസിഡന്റ് നടൻ മോഹൻലാൽ ഇടപെടണം. മമ്മൂട്ടിയും മുതിർന്ന നടനെന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടണം. സിനിമാ മേഖലയിൽ മോശം ഗ്രൂപ്പിസമാണ് നടക്കുന്നതെന്ന പരാമർശമാണ് ജി സുധാകരൻ എം എൽ എ നടത്തിയത്. താരസംഘടന പിരിച്ചുവിടണമെന്ന് എം എൽ എ ജി സുധാകരൻ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാൻ കഴിയാതെ. കേരള സർക്കാർ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും എം എസ് സി കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് സി പി എം ആരോപിക്കുന്നു. പി എസ് സി പരീക്ഷാക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. പി എസ് സി ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പി എസ് സി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജിതിൻ ഭാസ്കർ. 200 പേർക്ക് താൻ കാഫിർ സ്ക്രീൻഷോട്ട് അയച്ചുവെന്നാണ് പറയുന്നത്. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ? 10 പേർക്കെങ്കിലും അയച്ചു എന്ന് തെളിയിക്കാൻ കഴിയുമോ? അതിന് കഴിഞ്ഞാൽ താനാണിതെന്ന് ചെയ്തതെന്ന് ഉറപ്പിച്ചോളൂ എന്നും ജിതിൻ ഭാസ്കറിന്റെ പ്രതികരണം. അതിന്റെ ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സജീവമാകുന്നു. വർഗവഞ്ചകൻ പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ എം എൽ എ. വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയ സി പി എം തിരുത്തണമെന്നും സുധാകരൻ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ എം വി ജയരാജന് ഗൂഢോദ്ദേശമുണ്ടെന്ന് ടി കെ ഗോവിന്ദൻ എം എൽ എ. എം വി ഗോവിന്ദനെ കൂടുതൽ മോശമാക്കാനാണ് ഈ നീക്കത്തിലൂടെ ജയരാജൻ ശ്രമിക്കുന്നത്. ഗോവിന്ദനെ കൂടുതൽ ചെളിവാരി എറിയിക്കണമെന്ന് ജയരാജന് ആഗ്രഹമുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന അതാണ്. അനവസരത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായതെന്നും ടി കെ ഗോവിന്ദൻ എം എൽ എ. മുഴുവൻ സമയ കെ പി സി സി അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ അധ്യക്ഷൻ വേണം. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ കീവേഡുകൾ ഉപയോഗിച്ച പരസ്യങ്ങൾ നൽകി ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് നൽകി കേന്ദ്രം. 7 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബി ബി സി ആണ് ഗുരുതരമായ ഈ വീഴ്ച പുറത്തുവിട്ടത്. 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിനായി പ്രധാനമന്ത്രി യാത്ര തിരിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. ഇന്നു മുതൽ ജൂലൈ 8 വരെ ഇന്തോനേഷ്യൻ സന്ദർശനം, 8 മുതൽ 10 വരെ ഓസ്ട്രേലിയ, ജൂലൈ 10-11 തീയതികളിൽ ന്യൂസിലാന്റ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിനെ തോൽപ്പിച്ച് നോർവേ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നത്. 90 ശേഷം ആദ്യമായി അവസാന എട്ടിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ കടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. അടുത്ത വാർത്ത 4 മണിക്ക്.

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजाह दुबई अबू धाबी एंड अलेन सिंस 1982.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം,
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 84%.
4: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Qué duro, qué duro.
1: വെൽക്കം ബാക്ക് ടു മി അയ്യോ മലയാളിടാ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു കേട്ടോ. എൻ്റെ ആവേശം കൂടി കഴിഞ്ഞാൽ അപ്പോൾ വേറെ പ്രോഗ്രാമിൻ്റെ എൻ്റെ സ്വന്തം പ്രോഗ്രാമിൻ്റെ പേര് വരുമെന്ന് എനിക്കറിയായിരുന്നു. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാണ്. മക്കളേ മക്കളേ, അയ്യോ ഞാൻ ഇവിടുത്തെ മെസ്സേജസ് ഒക്കെ കണ്ട് ചിരിച്ച് മണ്ണ് കപ്പി. ആ വേറൊന്നുമല്ല, ഞാൻ മുഹമ്മദ് റാഫി, ഒരു പാട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, മിനി പത്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. പിന്നെന്താണ്, ആ നിത്യ സുഖാണോ, ഭക്ഷണം കഴിച്ചോ, കൊള്ളാം. ഈ മെസ്സേജ് മിനി കണ്ടു കഴിഞ്ഞാൽ കിട്ടൂട്ടാ, ഉറപ്പ. ഓക്കെ, കുട്ടി ഷാർജയിൽ നിന്നും ഷീബ, അവിടെ എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീബ നാട്ടിലാണ്, ഷീബയ്ക്ക് സുഖമാണ്. ഇത് നിത്യയാണ്, ഷീബയല്ല, ആള് എന്താ വെക്കേഷന് വേണ്ടി നാട്ടിൽ പോയിക്കാണ്, തിരിച്ചു വരും ഉടനെ കേട്ടോ. ദെൻ സന്തോഷിന്റെ മെസ്സേജ് കണ്ടിട്ടാണ് എൻ്റെ കിളി പോയത്. ഷീബ ചേച്ചിയെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വേണ്ടേ, കയറി വരാം, ഞാൻ ഇവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുകയല്ലേ. പിന്നെ നമ്മുടെ നിത്യ എന്ത് പറ്റി എൻ്റെ അന്വേഷണം പറയണം. നിത്യയ്ക്കൊന്നും പറ്റിയിട്ടില്ല, നിത്യ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഷീബയുടെ ശബ്ദമല്ലെന്ന് ഏത് ആൾക്കാർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ശബ്ദം രണ്ട് രണ്ടല്ലേ, പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ഷീബ്സ് നാട്ടിൽ പോയിട്ടോ സന്തോഷേ. പിന്നെ അതുപോലെ നമസ്കാരം പറഞ്ഞുകൊണ്ട് വേറൊരു സുഹൃത്ത് പേര് അയച്ചിട്ടില്ല. പിന്നെ ആ അതുപോലെ തന്നെ ഗണേഷും, ഗണേഷിനും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഇത് ഷീബയല്ല നിത്യയാണെന്നുള്ളത്. രണ്ടു ദിവസം അവധി കഴിഞ്ഞ് വന്നപ്പോൾ കിളി പോയോന്ന്. എൻ്റെ കിളിയല്ല, നിങ്ങളുടെ കിളിയാണ് പോയത്, ഞാൻ നിത്യയാണ്. അതുമാത്രമല്ല, ഷീബ്സ് നാട്ടിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിത്യയായിരിക്കും ഷോ ചെയ്യുന്നത്, വേറെ ആരും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം മിനി പത്മ ന്യൂസൊക്കെ വായിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് തരുന്ന മിനി പത്മേനെ ഈ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ആ അടുത്ത മണിക്കൂർ 4 to 5 കൃത്യമായിട്ട് രാഷ്ട്രീയ ചർച്ചകളൊക്കെ വിശകലനം ചെയ്ത് നിങ്ങളുടെ കൂടെ കൃത്യമായിട്ട് രാവിലെ മുതൽ വാർത്ത വായിക്കുന്ന പാവത്തിന് ഈ 2 മണിക്കൂർ ഷോ ചെയ്യാൻ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയല്ലോ. അയ്യോ ഞാനിവിടെ ഇല്ലേ, ഞാനല്ലാതെ പിന്നെ ആര്. ഓക്കെ, എന്തായാലും ട്രെൻഡിങ് സോങ് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഇഷ്ടം വിചാരിച്ച് വന്ന മെസ്സേജുകളും കോൾസും എല്ലാം പരിഗണിച്ച് അടുത്ത ട്രെൻഡിങ് സോങ്ങും ഇനി വരുന്ന പാട്ടുകളും എല്ലാം ഞാൻ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita!
8: അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുമ്പോഴാണ് പലരും അറിയുന്നത് നമ്മുടെ ഷീറ്റ്സ് നാട്ടിൽ പോയി എന്നുള്ള കാര്യം. നമ്മുടെ ഗണേഷ് പറഞ്ഞിട്ടുള്ളത് വെൽക്കം നിത്യ, പ്രോഗ്രാം തീരാറായി, ഇപ്പോഴാണ് എനിക്ക് എന്തായാലും വെൽക്കം കിട്ടുക. താങ്ക് യു സോ മച്ച്. അപ്പൊ അടിപൊളി ഒരു വെക്കേഷന് നമ്മുടെ ഷീറ്റ്സിന് നേർന്നിട്ടുണ്ട്. അതുപോലെ യെസ് സന്തോഷ് പച്ചാട്ടൻ ഇപ്പോഴാണ് കേട്ടോ കാര്യം മനസ്സിലായത്. അത്രയൊക്കെ ഉള്ളൂ, എന്തായാലും എല്ലാവരും ഒന്ന് അറിഞ്ഞ് ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്കപ്പോൾ അപ്പോഴേക്കും അടുത്ത തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയം. ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നല്ലൊരു ദിവസമാണെന്ന് നമ്മുടെ ആസിഫിനെ സംബന്ധിച്ച്, ആസിഫിന്റെ കാര്യം പറയാൻ വന്നപ്പോൾ ഒരു ചുമ. ഓക്കെ, എന്തായാലും ആസിഫിനെ സംബന്ധിച്ച് പുള്ളി നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയം. ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നല്ലൊരു ദിവസമാണെന്ന് നമ്മുടെ ആസിഫിനെ സംബന്ധിച്ച്, ആസിഫിന്റെ കാര്യം പറയാൻ വന്നു.

0: ായിരുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിവേ, സന്തോഷ നിമിഷങ്ങൾ നടക്കട്ടെ. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. നിങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കട്ടെ. നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇനിയും പോസ്റ്റ് ചെയ്യൂ. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം തന്നെ തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം തിരികെ എത്താം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
3: യെസ്, ഇപ്പോൾ നമ്മുടെ ഷാർജ ദുബായ് ബോർഡർ ഏരിയയിലേക്ക് നമുക്ക് ആദ്യം പോവാം. അൽനാദ ഷാർജ ഭാഗത്തും അതുപോലെ അൽമംസാർ ഭാഗത്തേക്കുള്ള കണക്ടിംഗ് റോഡുകളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ D60 ബേറൂ സ്ട്രീറ്റിലേക്ക് പോയാൽ എയർപോർട്ട് ടണലിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന നമ്മുടെ പ്രധാന റൂട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വഴി പ്ലാൻ ഉള്ളവരാണെങ്കിൽ അതിൽ കുറച്ച് എക്സ്ട്രാ ടൈം കരുതണം, കാരണം അവിടെയും ട്രാഫിക് ഇപ്പോൾ ക്വീറ്റ് ഹെവിയാണ്. അതുപോലെ ഈ ദുബായിലേക്ക് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഹബായിട്ടുള്ള അൽജദ ഫേരിയയിലും അതുപോലെ തന്നെ മോൾ ഓഫ് ദി എമിറേറ്റ്സ് ഒക്കെയുള്ള അൽബർഷ സെഷനിലൊക്കെ കനത്ത ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂട്ടിലോടൊക്കെ വാഹനങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം. അതുപോലെ അൽ ഇത്തിഹാസ് സ്ട്രീറ്റ് ആൻഡ് അൽ ഖലീജ് സ്ട്രീറ്റ് റോഡ് നോക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ശ്വാസം വിടാൻ പറ്റിയ വലിയ ടെൻഷൻ ഇല്ലാത്ത റൂട്ടുകളാണെന്ന് പറയാം നമുക്ക്, കാരണം ഫെയർലി മോഡറേറ്റ് ആണ്. വാഹനങ്ങൾ പതുക്കെയാണെങ്കിലും തടസ്സമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ കൂളായിട്ട് വാഹനങ്ങളൊക്കെ ഓടിക്കുക, നിങ്ങളുടെ യാത്ര കൂടുതൽ വൈബ് ഉള്ളതാക്കാൻ നല്ല സൂപ്പർ പാട്ടുകളായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.in.

0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളിഡ വിത്ത് ഷീബ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

എം പി ഗോവിന്ദനെതിരെ ജി സുധാകരൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSE കമ്പനിയുമായി നടന്നത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രചരണവും പ്രക്ഷോഭവും ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള നീക്കം. PSC ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ സ്ക്രീൻഷോട്ട് അയച്ചു എന്ന് പറയുന്നു. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെ ഉണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്ന ജിതിന്റെ വെല്ലുവിളി. വർഗവഞ്ചകൻ പരാമർശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ജി സുധാകരൻ. MLA വർഗമെന്തെന്നോ വർഗവഞ്ചന എന്തെന്നോ ഗോവിന്ദന് അറിയില്ല. തെറ്റുപറ്റിയ CPM തിരുത്തണമെന്ന് ജി സുധാകരൻ MLA. അയോധ്യ സ്വർണക്കൊള്ള യോഗത്തിൽ പങ്കെടുക്കാതെ VHP നേതാവ് ചമ്പത്രായ്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ബജ്രംഗ് ദൾ ബഗ്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയിലേക്കും അന്വേഷണം നീളുന്നു. VHP രാജ്യാന്തര ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത മന്ത്രി കെ മുരളീധരൻ. പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ അധ്യക്ഷൻ വേണം. സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വം ഉണ്ടാകണമെന്നും മന്ത്രി. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം തുടരുന്നു. ജന്തർമന്ദറിലെ CJP സമരവേദിയിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കും CJP നേതാവ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ സമരം തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. ഇന്നു മുതൽ ജൂലൈ 8 വരെ പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മെൽബണിൽ നടക്കുന്ന 3rd ഇന്ത്യ ഓസീസ് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ടെഹ്റാനിൽ വിലാപയാത്ര. ഇമാം ഹുസൈൻ സ്ക്വയറിൽ നിന്ന് ആസാദി സ്ക്വയറിലേക്കായിരുന്നു വിലാപയാത്ര. കനത്ത സുരക്ഷയിൽ ഇറാൻ വ്യോമാതിർത്തി ഇന്ന് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. യുഎയിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കൌൺസിലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ book.passportindiauae.com. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ പുറത്തൊന്നിനെതിരെ 2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90 ശേഷം ആദ്യമായി അവസാന 8 പോലും എത്താതെ ബ്രസീലിന്റെ മടക്കം. ബ്രസീൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയ സൂപ്പർ താരം നെയ്മറുടെ വിരമിക്കൽ പ്രഖ്യാപനം. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ബ്രസീൽ എന്ന വലിയ തോണി മുങ്ങിപ്പോയ ഒരു ദിവസത്തിൽ നമ്മൾ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. തുടർച്ചയായിട്ടുള്ള 6-ാം ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നെയ്മർ അങ്ങനെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുന്നു. നോർവേ ആദ്യമായിട്ട് ക്വാർട്ടറിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. ഇന്ന് പോർച്ചുഗലിന്റെ മത്സരം, സ്പെയിൻ പോർച്ചുഗൽ മത്സരം നടക്കുമ്പോൾ ആരായിരിക്കും വിജയി? ലോകകപ്പിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്നത്? വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്?
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
1: വെരി ഗുഡ് ഈവനിംഗ്. ആരാണ്?
2: രാജീവ് ആണ്.
1: രാജീവ്, എന്തൊക്കെയാണ് വിശേഷം? രാജീവ് ബ്രസീൽ ഫാൻ ആയിരുന്നല്ലോ അല്ലേ?
2: അല്ല, അർജന്റീന ഫാനാണ്.
1: അപ്പൊ നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ ഇന്ന്.
2: അതാണ്
1: കറക്റ്റ്. ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമിക്ക് എപ്പോഴും അങ്ങനെ ആവാനെ പറ്റൂ.
2: ശരിക്കും ബ്രസീല് തോറ്റ് പുറത്താകുമ്പോ നമുക്കിതൊരു വിഷമം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ബ്രസീൽ ഫാൻസിന് എത്രത്തോളം വിഷമുണ്ടാകും.
1: പക്ഷേ ഇതിലും പിന്നെ അത്ഭുതങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നോ? നിലവിലെ ബ്രസീൽ ഒരു ക്വാർട്ടർ കടക്കുമെന്നോ സെമി വരെ എത്തുമെന്നോ കിരീടം നേടുമെന്നോ എന്ന്?
2: അത് ബ്രസീലിന് തുടക്കം മുതലേ ബ്രസീല്
1: പാളിച്ചകളല്ലേ,
2: പോരായിരുന്നു, പുറയിലായിരുന്നു. പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ നെയ്മറൊക്കെ കളിക്കാൻ ഇറങ്ങി, ഒന്നുകൂടി ടീം മെച്ചപ്പെട്ടു.
1: പക്ഷെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ നെയ്മർ അത്ര നേരം അങ്ങനെ പുറത്തിരുത്തിയത് ആഞ്ചലോട്ടിയുടെ തന്ത്രം ശരിയായിരുന്നോ?
2: ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം മുതൽ ഇറക്കണമായിരുന്നു, കാരണം പുള്ളിയുടെ അവസാന ലോകകപ്പാണ്. ഇനി പുള്ളിക്ക് അവസരം വിരമിച്ചല്ലോ.
1: അതെ, 34 വയസ്സിൽ അദ്ദേഹം വിരമിക്കുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്.
2: അറിയില്ല, പുള്ളി എന്നും പരിക്കാണല്ലോ, അങ്ങനെ പ്രശ്നം തന്നെ. പുള്ളി ഫിസിക്കലി എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോ
1: തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പരിക്കുകൾ വേട്ടയാടി ഒരു വേറൊരു ഫുട്ബോൾ താരം ഉണ്ടോന്ന് വെച്ചുകഴിഞ്ഞാൽ സംശയമായിരിക്കും അല്ലേ?
2: അതായത് ഇപ്പൊ അവർ നമ്മളെ നമ്മളെക്കാളും

0: കളിക്കാറുണ്ട്.
1: അപ്പൊ
0: തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. എങ്കിലും ഭയങ്കര വിഷമം തോന്നി, സത്യം. അർജന്റീന ഫാനാണെങ്കിലും ബ്രസീൽ തോറ്റ് പുറത്താകുമ്പോ.
1: നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ആവാനേ പറ്റൂ രാജീവ്, അല്ലേ? നമുക്കിപ്പോ അർജന്റീന പുറത്തായാലും ഇതേ സങ്കടം ഉണ്ടാവണം.
0: രണ്ടാമത്തെ ഗോൾ കൂടി വീണപ്പോഴേ ടീം മൊത്തം തകർന്നു. പിന്നെ കാണായിരുന്നു ആ ഗ്രൗണ്ടിൽ മൊത്തം ആ ഒരു അമർഷം, എന്താ പറയാ, ഒരു സങ്കടവും.
1: പക്ഷെ ഹാലൻഡിന്റെ ആ രണ്ടാമത്തെ ഗോൾ ഒരു ഒന്നൊന്നര ഗോളായിരുന്നു, അല്ലേ? യെസ്, എന്തൊരു ഒരു മനോഹരമായിട്ടുള്ള ശക്തമായിട്ടുള്ള
0: ഒരു പ്രകടനം ആളന്റെ നടത്തിയില്ലെങ്കിലും അവസാനത്തെ രണ്ടോ ഗോളോട് കൂടി പുള്ളി
1: മതിയല്ലോ.
0: പിന്നെ ബ്രസീലിന് പറ്റിയത് പറഞ്ഞത് ബ്രസീലിന് ആ പെനാൽറ്റി മിസ്സാക്കിയത് ഒരു, അല്ലെങ്കിൽ പെനാൽറ്റിയിൽ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ
1: ബ്രസീലിന്
0: ഡോമിനേറ്റ് ചെയ്യാമായിരുന്നു.
1: അതെ, അവസരങ്ങൾ കിട്ടിയിട്ടും കളിച്ചാൽ മാത്രം പോരെ, കളിക്കണമല്ലോ ജയിക്കണമെങ്കിൽ, അല്ലേ?
0: അതെ അതെ അതെ. അല്ല, ആ ഗോൾ വീണതാണെങ്കിൽ അവർക്ക് പിന്നെ സമ്മർദ്ദത്തിലാവും, നോർവേ സമ്മർദ്ദത്തിലായേനെ
1: ശരിക്കും
0: ജയിക്കാനുള്ള ഒരു അവസരം കിട്ടിയേനെ. എന്തായാലും കഴിഞ്ഞു, ചരിത്രമായി.
1: അതെ, ഇന്ന് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുമ്പോ
0: പോർച്ചുഗലും സ്പെയിനും ശക്തമായ മത്സരമായിരിക്കും ഉണ്ടാവുക. പറയാൻ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റും.
1: ശരിക്കും നമുക്ക് നെഞ്ചിടിപ്പ് ഏറുന്ന CR7 കിരീടം നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലേ?
0: ഫൈനലിനെ വെല്ലുന്നൊരു പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്.
1: ശരിക്കും
0: കണ്ടറിയാം.
1: എന്നാലും
0: റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നിട്ടില്ല, അറിയില്ല. റൊണാൾഡോ ഗോൾ അടിക്കുന്ന ഗോൾ പോസ്റ്റിന് നടക്കുന്ന.
1: എന്തായാലും കളിയുടെ തുടക്കത്തിൽ ഗോൾ അടിക്കുന്ന ആദ്യ രണ്ട് ഗോൾ അടിച്ചിട്ട് ശക്തമായിട്ട് വരികയാണെങ്കിൽ അവർ വിജയിക്കും. അതെ, പക്ഷെ അതിലേക്ക് എത്തണോ, അല്ലേ? പന്ത് എത്തിച്ചു കൊടുക്കണം, അല്ലേ? യെസ്, രാജീവ് സന്തോഷം കേട്ടോ. ഇംഗ്ലണ്ടിന്റെയും കളി കണ്ടിരുന്നല്ലോ, അല്ലേ? മെക്സിക്കോ, അതും ഒരു ഉശിരം പോരാട്ടം തന്നെയായിരുന്നു, അല്ലേ? യെസ്, എന്തായാലും സന്തോഷം രാജീവേ. അതാണ്, ഇനി അങ്ങോട്ട് കടുത്ത മത്സരങ്ങളാണ്. സന്തോഷം, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. അങ്ങനെ കരുത്തരെന്ന് നമ്മൾ വിശേഷിപ്പിച്ച 5 ലോക കിരീടം സ്വന്തമായിട്ടുണ്ടായിരുന്ന 6 ലോകകപ്പിനെത്തിയ കാനറികൾ അങ്ങനെ തിരിച്ചു പോയിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: വെരി ഗുഡ് ഈവനിങ്. ആരാണ്?
2: രാജേഷാണ്.
1: രാജേഷ് ദുബായിൽ നിന്ന്. നാട്ടിൽ എവിടെയാണ് രാജേഷ്? മണ്ണാർക്കാടുകാരൻ. ആരുടെ ഫാനാണ്?
2: നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കിട്ടുന്ന ഫാൻ.
1: അതെ, അല്ലേ? അപ്പൊ ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും? സ്പെയിൻ പോർച്ചുഗൽ. അതെ, അത് അതിലൊരു ഒരു മര്യാദയുണ്ട്, അല്ലേ? ഒരു നന്മയുണ്ട്. അതെ, അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. CR7 കയ്യിൽ
2: കത്തിരിക്കട്ടെ.
1: അത് ശരി, അത് ശരി. അപ്പൊ ഇന്ന് ഇന്ന് ബ്രസീൽ പുറത്തായതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കളിച്ചില്ല, പുറത്തായി, അല്ലേ? പാടില്ലായിരുന്നു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അവരും കൂടി ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലേ കളി ഉണ്ടായത്?
2: എന്താണ്, പിന്നെ നെയ്മറിനെ കുറച്ച് മുമ്പേ ഇറക്കേണ്ടിയിരുന്നു.
1: എന്നാലും ഒരു ലോകകപ്പിന്റെ ഒരു അവസാന പോരാട്ടം വരെ ബ്രസീൽ ഇല്ലാത്ത കാണുമ്പോ ഒരു വിഷമമുണ്ട്, അല്ലേ? അപ്പൊ പോർച്ചുഗൽ സ്പെയിനിൽ ആരാണ് ഇന്ന്? സ്പെയിൻ ആണോ പോർച്ചുഗൽ ആണോ? താങ്കൾ CR7 ആളാണെങ്കിലും ശക്തരുടെ പോരാട്ടമായിരിക്കും, അല്ലേ? സ്പെയിൻ ജയിക്കാനാണ് സാധ്യത. ക്രൂഷ്യൽ ആയിട്ടുള്ള ഗെയിം വരുമ്പോ എപ്പോഴും സ്പെയിൻ ഒന്നിക്കാറുണ്ട്, അവര് വലിയ ശക്തരാവാറുണ്ട്, അല്ലേ? നോക്കാം നമുക്ക്. എന്തായാലും CR7 കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം നിക്കാം. താങ്ക് യു, താങ്ക് യു രാജേഷ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? അഷ്കർ പട്ടാമ്പിയിൽ നിന്ന്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ അഷ്കർ?
3: അഷ്കർ,
1: ഏതാണ് ടീം? അത് ശരി, ഇടയ്ക്ക് രാഷ്ട്രീയം. ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചാലോ? ബ്രസീലിനെ കുറിച്ച് സംസാരിക്കണം, അതുപോലെ ഇംഗ്ലണ്ടിന്റെ, മെക്സിക്കോ കീഴ്പ്പെടുത്തിയ ഇംഗ്ലണ്ടുണ്ട്. ഇന്ന് വരാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം പോർച്ചുഗൽ സ്പെയിൻ, മൂന്നിനെ കുറിച്ചും പറയൂ.
3: ബ്രസീൽ ഫാനാണ്. ശരിക്കും 2005 വരെ ആ ഒരു സമയത്തൊക്കെ ബ്രസീലിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ആ ഒരു സമയത്ത് കളി അറിയാലോ.
1: അതായത് ആ ആ കിരീടം കിട്ടിയതിനു ശേഷം പിന്നെ വന്നിട്ടില്ല, അല്ലേ? 2002 ശേഷം
3: ആ ഒരു കാലഘട്ടത്തിൽ കളി ശ്രദ്ധിച്ചു തുടങ്ങിയതാ ഫുട്ബോളിന്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, നമുക്ക് അറിയാലോ ബ്രസീൽ എന്തായിരുന്നു.
1: ശരിക്കും
3: അന്ന് മുതൽ ഇന്ന് വരെ നമ്മള് ബ്രസീലിന്റെ കൂടെ തന്നെ നിന്ന്.
1: റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റോബർട്ടോ കാർലോസ്, അല്ലേ?
3: ടീമായിരുന്നു അന്ന്. അതെ അതെ, ആ ഒരു കാലഘട്ടം മുതലേ ബ്രസീലിനെ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നതാണ്.
1: ആ പ്രതാപം മങ്ങിയോ അഷ്കർ?
3: ഓരോ സമയമാണ് ടീമൊക്കെ തിരിച്ചു വരും, നല്ല നല്ല രീതിയിൽ വരും. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ ഫുട്ബോളിന്റെ പ്രതിഭകൾ വളർന്നു വരുമല്ലോ.
1: അപ്പൊ നെയ്മറെന്ന കളിക്കാരനെ താങ്കൾ എങ്ങനെയാണ്, പരിക്ക് ഇത്രത്തോളം വേട്ടയാടിയ മറ്റൊരു കളിക്കാരനില്ല?
3: അതെ, പരിക്ക് വേട്ടയാടി. സത്യത്തിൽ നെയ്മറിന്റെ സ്കില്ലും കാര്യങ്ങളും നെയ്മർ കുറച്ചും കൂടെ ഒക്കെ ഒരു ഹൈ ലെവലിലേക്ക് എത്തുന്ന ആളായിരുന്നു.
1: ദേശീയ ടീമിന് വേണ്ടി അത് പുറത്തെടുക്കണായിരുന്നു അല്ലേ?
3: അതെ അതെ, കുറച്ചും കൂടെ ഒക്കെ നല്ല, എന്താ ചെയ്യാ, അത് ഒരു ഭാഗ്യക്കേട് കൂടെ ഉണ്ട് എന്റെ കൂടെ.
1: യെസ്, എന്തായാലും പോർച്ചുഗൽ സ്പെയിൻ,
3: ഒരു ക്രിക്കറ്റിൽ ഒരു ഓസ്ട്രേലിയ ടീമിനെ നമുക്ക് അറിയായിരുന്നു, ഭയങ്കര ഒരു ഓസ്ട്രേലിയൻ ടീം.
1: അയ്യോ, മൈറ്റി ഓസ്ട്രേലിയൻ.
3: ഓസ്ട്രേലിയ ഇപ്പൊ അത്ര ഓസ്ട്രേലിയ അത്ര ടീം ശക്തല്ല.
1: ശരിക്കും സച്ചിനൊക്കെ കളിക്കുന്ന കാലത്ത് ഒരു ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു അല്ലേ?
3: അതുപോലെ അതുപോലെയാണ് ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ടീം വളർന്നു വരും. തീർച്ചയായിട്ടും തിരിച്ചും മടങ്ങി വരും ബ്രസീൽ. നല്ല നല്ല ടീം, നല്ല വളക്കൂറുള്ള മണ്ണാണ് ഫുട്ബോളിന്.
1: ഇൻഷാല്ലാ, അങ്ങനെ നല്ല നല്ല വാക്കുകൾ കേൾക്കട്ടെ. ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന ബ്രസീൽ ഫാൻസിന്, ഞാനടക്കമുള്ളവർക്ക് സന്തോഷം പകരുന്ന വാക്കുകളാണ് ഇതൊക്കെ.
3: തീർച്ചയായിട്ടും ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. അവിടെ ഓരോ പ്രതിഭകളും ഫുട്ബോളിന്റെ ഇതാക്കി വളരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നല്ല നല്ല പ്ലേയേഴ്സ് ഇനിയും ഉണ്ടാവും.
1: പോർച്ചുഗൽ പോർച്ചുഗൽ സ്പെയിനും കൂടി പറഞ്ഞാലോ ഒന്ന്.
3: പോർച്ചുഗൽ സ്പെയിനും ഞാനും അത് സ്പെയിനെ വിജയിക്കുന്നതാണ് ഞാൻ കരുതുന്നത്.
1: ഇപ്പൊ CR7 ഒരു കപ്പ് ഇനിയും ഒരു അകലെയാണ് അല്ലേ? ഇനി ഒരു വേൾഡ് കപ്പിന് അധികം ഉണ്ടാവില്ല.
3: CR7 കപ്പിനെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ടീമിന്റെ ഒരു ഒത്തിണക്കം ഒരു കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. നല്ല നല്ലൊരു കോർഡിനേഷൻ ഇല്ലായ്മ, അപ്പൊ അതൊക്കെ ചിലപ്പോ വില്ലനാവാൻ സാധ്യതയുണ്ടെന്ന്.
1: ഇംഗ്ലണ്ട് മെക്സിക്കോ പോരാട്ടവും ഇന്ന് പുലർച്ചെ നടന്നത് വളരെ നല്ലൊരു മത്സരമായിരുന്നു അല്ലേ?
3: നല്ല മത്സരമായിരുന്നു, നല്ല മത്സരമായിരുന്നു.
1: യെസ്, എന്തായാലും ഈ കിരീടം ബാക്ക് ടു ഹോം ആണോ?
3: എല്ലാ ടീമും നല്ല നല്ല മത്സരം തന്നെ.
1: ശരിക്കും ശരിക്കും, എന്തിനാണ് നമ്മുടെ അർജന്റീന കേപ്പ് വേർഡ് മത്സരം നടന്നപ്പോ അർജന്റീനയെ ഒന്ന് വിറപ്പിച്ചല്ലോ അല്ലേ കേപ്പ് വേർഡ്?
3: തീർച്ചയായിട്ടും നല്ല മത്സരമായിരുന്നു അത്. ശരിക്കും മറ്റേ ബ്രസീലിന്റെ അറ്റാക്കിംഗ് ഭയങ്കര അറ്റാക്കിംഗ് ആണ് ബ്രസീലിന്റെ, പക്ഷെ മിഡിലും എന്തോ ഡിഫൻസിലും ഒക്കെ ചെറിയ
1: പാളിച്ച വന്നിട്ടുണ്ട്. യെസ്,
3: നല്ല നല്ല അറ്റാക്ക് ആണ്. വിനീഷ്യസിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ ഒന്നും ബ്രസീലിന്
1: ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല അല്ലേ? യെസ്,
3: ഉപയോഗിക്കാൻ കഴിയ എന്തോരം അറ്റാക്കിംഗ് ആയിരുന്നു ബ്രസീലിന്റെ. ബ്രസീലിന് ഒരു ഗോളോ രണ്ട് ഗോളോ ഇടിച്ച് കിട്ടിയിട്ട് പ്രശ്നമൊന്നുമില്ല, മടക്കാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള അറ്റാക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്തോ ആ ഒരു ഇതിൽ തന്നെ വീണ്ടും രണ്ടാമത്തെ ഗോളും വീണതിൽ പിന്നെ ടൈം ഇല്ലാത്തൊരു കൂടുതലായി പ്രശ്നം.
1: അതെ, സമ്മർദ്ദമായി പ്രഷറിലേക്ക് പോയി.
3: ഒരു പ്രഷറിലേക്ക് പോയി. അതിനെ നല്ല കളി നോർവേയും കളിപ്പും ചെയ്തു. ഹാളണ്ടിനെ തീർച്ചയായിട്ടും അവർ നന്നായിട്ട് ഉപയോഗിച്ചു. നല്ല ലോങ് ബോളുകളും അത്യാവശ്യത്തിന്റെ ഹൈറ്റ് ഒക്കെ നല്ല കൃത്യമായി.
1: ശരിക്കും അതെ, അതേ ഒരു ലോങ് ജമ്പ് താരവും കൂടി ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം എന്താ പറയാ, സഹായകരമായി അല്ലേ?
3: അതൊക്കെ സഹായമായി. അവരുടെ മറ്റേ നല്ല നല്ല ഇതായി. മറ്റേ വിനീഷ്യസിനെ കറക്റ്റ് അവര് പൂട്ടും ചെയ്തു.
1: അതെ അതെ, എംബാപ്പേനെ പൂട്ടിയ പോലെ ഫ്രാൻസിന്റെ മത്സരത്തിൽ അല്ലേ?
3: അതെ അതെ അതെ, നന്നായിട്ട് ചെയ്ത്. ബ്രസീലിന്റെ ഒരു പ്ലേ മേക്കറിന്റെ ഒരു കുറവ്, ബ്രസീലിന്റെ ഒരു
1: നല്ല
3: ഒരു പ്ലേ മേക്കറിന്റെ ഒരു കുറവ് തോന്നുന്നുണ്ട്. കളിയിൽ എന്തൊക്കെ കുറെ മിസ്പാസുകൾ, സെൻട്രൽ ഇതിന്റെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്.
1: ശരിക്കും താങ്കൾ പറഞ്ഞ ഒരു പ്ലേ മേക്കർ ആണല്ലോ വേണ്ടിയിരുന്നത് ബ്രസീലിന്, അത് അവർക്ക് ഇല്ലാണ്ട് പോയി.
3: നമ്മള് ഒരു പ്ലേ മേക്കർ കറക്റ്റ് ആയിട്ട്, നെയ്മർ കുറച്ചും കൂടെ നേരത്തേക്ക് ഇറങ്ങി, ആ ഒരു നെയ്മറിനും കറക്റ്റ് നല്ല ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം കുറെ പരിക്കുകളും പുറത്തിരുന്നിട്ട് ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നെയ്മർ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമായിരുന്നു.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പരിചയ സമ്പന്നതയും കളി മികവും ഒക്കെ ബ്രസീലിന് തുണയാവുമായിരുന്നു പരിക്ക് അങ്ങനെ അലട്ടി. അഷ്കർ, സന്തോഷം കേട്ടോ, ഇടയ്ക്ക് വിളിക്കണേ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-922-0. ഇന്ന് ബ്രസീലിന്റെ പരാജയം, കാനറികൾ മടങ്ങിപ്പോവുകയാണ്, നെയ്മർ വിരമിച്ചിരിക്കുകയാണ്, ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. പോർച്ചുഗൽ സ്പെയിൻ മനോഹരമായിട്ടുള്ള മത്സരത്തിന്, കരുത്തന്മാരുടെ മത്സരത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആരാണിത്? മുരളി, ദുബായിൽ നിന്ന്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുമ്പ് വിളിക്കാറുണ്ടായിരുന്നോ? അത് ശരി. എവിടെയാണ് നാട് മുരളി? പാലക്കാട് അല്ലേ? പറയോ, ബ്രസീൽ ഫാൻ ആണോ അതോ ഏതെങ്കിലും രാജ്യത്തിനെ? അർജന്റീനിയൻ ഫാൻ ആണ്. ഓക്കെ, ഞാൻ സത്യസന്ധമായിട്ട് ഒന്ന് ചോദിക്കട്ടെ ശ്രീ മുരളി, ഈ ബ്രസീൽ തോൽക്കുമ്പോ അർജന്റീനക്കാർ സന്തോഷിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ശരിക്കും ഒരു നല്ല ഫുട്ബോൾ ആരാധകർ അങ്ങനെ ചെയ്യോ?
4: ഇല്ല, അത് അങ്ങനെ ഒരു ഇതില്ല. അത് പിന്നെ നമ്മളൊരു എന്താ പറയാ, എന്തിനൊരു
1: ഫാൻ ഫൈറ്റ് ആണ് ആവശ്യമേ
4: ഉള്ളൂ. അല്ലാണ്ട് ശരിക്കും ബ്രസീൽ തോൽക്കണമെന്ന് അർജന്റീനക്കും ഇല്ല. കാരണം അവര് മാച്ചാ കാണണ്ട, അർജന്റീന ബ്രസീൽ മാച്ചാണ് എല്ലാവർക്കും ഇഷ്ടം.
1: ശരിക്കും
4: പിന്നെ ബ്രസീൽ പോയത് വലിയ സങ്കടമാണ്. പക്ഷേ ആദ്യമേ എനിക്ക് തോന്നിയത് ബ്രസീലിന്റെ കളി കുറച്ച് മോശമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കോച്ചിന് ഒരു കുറച്ച് കോച്ചിനും അതിന്റെ ഒരു പാർട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു ഇറക്കിയതും ആ പെനാൾട്ടി ഒക്കെ എടുക്കാൻ കൊടുത്ത ആ ഒരു ഇതും എത്രയോ നല്ല ആൾക്കാരുണ്ടായിട്ടും ഈ ബ്രൂണോ എന്ന് പറയുന്ന പുതിയ
1: ആൾക്കാർ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും.
4: അതെ അതെ തീർച്ചയായും.
1: ഒപ്പം നെയ്മർ ഇറക്കാൻ വൈകിയത് അതിന്റെ പരിക്ക് കാരണം,
4: നെയ്മറിന് പരിക്കുള്ളത് കൊണ്ട് നെയ്മറിനെ ഇറക്കിയാല് അവര് വേണ്ടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുൻപോട്ട് പോകുമ്പോ അപ്പൊ ഉപയോഗിക്കാന്ന് വിചാരിച്ചില്ലെന്ന് തോന്നുന്നു.
1: ശരിക്കും പക്ഷേ കൗശൽ മത്സരമായിട്ട് കാണണായിരുന്നു അല്ലേ? നോർവേയാണ് നോർവെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെ ബ്രസീലിനോട് തോറ്റിട്ടില്ല, സമനില്ല, രണ്ട്
4: വിജയമൊക്കെ. പിന്നെ ആ ഒരു പെനാൾട്ടി മിസ് ചെയ്ത് വലിയൊരു എഫക്റ്റ് ആയി ആ ടീമിനെ ബാധിച്ചു. അതൊരു അത് ശരിക്കും അതൊരു ഭയങ്കര.
1: പിന്നെ രണ്ട് ഗോള് വീണതോടുകൂടി സമയമില്ലായ്മ എല്ലാം കൂടി ചേർന്നപ്പോഴേക്ക് പോയി.
4: തീർച്ചയായും
1: പ്രതീക്ഷയുടെ ഒരു അമിത ഭാരം ശരിക്കും ബ്രസീലിന് മേലുണ്ടായിരുന്നു അല്ലേ?
4: അതെ, പൊതുവെ ഒരു കുറേ ചെറിയ വീക്ക് ടീമിന് വീക്ക് ഉണ്ടായിരുന്നു, ഒരു കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത് ഇന്നലത്തോടുകൂടി ഫുൾ എന്താ പറയാ,
1: പോർച്ചുഗൽ സ്പെയിനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്.
4: അതിനെങ്ങനെയാണ്? അതൊരു മാച്ച് തന്നെയാണ്. സ്പെയിൻ ഒരു 90% സ്പെയിൻ ജയിക്കുന്നതാണ്.
1: അതെ, പോർച്ചുഗലിന് സാധ്യത കുറവാണ് അല്ലെ? സാധ്യത ഈ കടമ്പ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോർച്ചുഗലിന് കപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
4: കപ്പൊന്നും കുറച്ചു കിട്ടില്ല. കപ്പൊരു 95 മോളിലും ചാൻസ് ഫ്രാൻസ് കൊണ്ടുവന്നാണ് എന്റെ കാര്യം.
1: വളരെ കൃത്യമാണ്, നല്ല നല്ലൊരു അവലോകനം തന്നെയാണ്. കൃത്യമായിട്ട് കളിയെ വിലയിരുത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിലും.
4: പിന്നെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാരും അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് പറഞ്ഞപ്പോ യൂറോ മറ്റേ ആഫ്രിക്കൻ ടീംസിന്റെ കളികളൊക്കെ എല്ലാ കളികളും കാണുമ്പോ
1: മികച്ച
4: ഫുട്ബോൾ ഇവരൊന്നും ഒന്നുമല്ല ശരിക്ക്. അർജന്റീനയും ബ്രസീലും
1: അമിതമായിട്ട് വാഴ്ത്തി പാടുന്ന ഒരു ടീമുകളാണ് നമ്മുടെ.
4: എനിക്ക് തോന്നി ഞാൻ ഉൾപ്പെടെ അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ശരിക്കും മറ്റേ ആഫ്രിക്കൻ ടീമുകളുടെ കളികൾ കാണുമ്പോ
1: ശരിക്കും
4: എന്താ അവര് നല്ല കളി അവരെയാണ് ഇവരെക്കാളെല്ലാം എനിക്ക് തോന്നി അങ്ങനെയാണ്.
1: അല്ല തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിന് ശരിവെക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളല്ലേ നമ്മുടെ മുന്നിൽ കണ്ടത്. താങ്ക് യു സോ മച്ച്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. നാളെ നല്ല വാർത്ത സ്പെയിൻ ആരാധകർക്കോ പോർച്ചുഗൽ ആരാധകർക്കോ ആർക്ക് അനുകൂലമാകുമെന്ന് അറിയില്ല. CR7 ഒരു കപ്പ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഗുഡ് ഈവനിങ്
1: അശ്വിൻ. കുറച്ച് ദിവസമായില്ല നമ്മൾ കേട്ടിട്ട്. അശ്വിൻ ഇന്ന് വലിയ സങ്കടത്തിലാണ്, ബ്രസീൽ തോറ്റുപോയി. ഞാൻ എന്റെ സങ്കടം പറഞ്ഞത് കേട്ടോ. അല്ല, അവർ ഇതിൽ കൂടുതൽ മുന്നോട്ട് എത്തുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത്ര ഒരു നല്ല ടീമും ആയിരുന്നില്ല, നല്ല കളിയും ആയിരുന്നില്ല.
5: അതെ അതെ, ഈ നോർവെയാണ് ഒരുപടി മുന്നിൽ നിന്നത്. അവരുടെ ഒരു കായിക ക്ഷമതയും അവരുടെ ഒരു അത്ര ബ്രസീൽ അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ല,
1: പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല. കണക്കിലെ കളികളും ഒക്കെ പിന്നെ എതിരായിരുന്നു ബ്രസീലിന് അല്ലേ?
5: അതെ അതെ, നോർവേ നന്നായിട്ട് കളിച്ചു, ബ്രസീലും മോശമാക്കിയില്ല. പക്ഷെ ഈ വിനീഷ്യസ് ജൂനിയറിന് ഒരു കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ അവിടെ ആളില്ലാണ്ട് പോയി, അതിന്റെ ഒരു കുറവാണ് അവർക്ക് വന്നത്. അല്ലാതെ അവര് മോശം കളി കളിച്ചതല്ല, നന്നായിട്ട് തന്നെ കളിച്ചു. അതെ,
1: അപ്പൊ കളിച്ചു, നന്നായിട്ട് കളിച്ചു എന്ന അഭിപ്രായം ഉണ്ട് അല്ലേ?
5: അതെ അതെ.
1: പക്ഷെ ഈ ഒരു കളി ഈ ക്വാർട്ടറിൽ പോലും കടക്കാതെ പോകേണ്ടവരാണോ ബ്രസീൽ?
5: അതെ അതെ, ഒരു സെമി വരെയെങ്കിലും പോകേണ്ടതായിരുന്നു.
1: നെയ്മറിന്റെ വിരമിക്കൽ കൂടി നമ്മൾ ഇത്ര നേരത്തെ 34 വയസ്സിൽ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു.
5: അതെ അതെ,
1: ഇനി ആ മഞ്ഞ കുപ്പായത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, പരിക്ക് ഒരുപാടുണ്ട്.
5: അതെ അതെ അതെ, അദ്ദേഹത്തിന് അതിൽ കൂടുതൽ സമയം കളിക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം
1: ഇറക്കാതിരുന്നത്. അതെ, ഇറക്കാതിരുന്നത് അല്ലേ. ഇനി ഇന്ന് പോർച്ചുഗൽ സ്പെയിൻ വരുമ്പോ എങ്ങനെയാണ്?
5: സ്പെയിൻ ആണ് നല്ല ഒത്തിണക്കത്തോടെ കളിക്കുന്നത്. പക്ഷെ ഈ പോർച്ചുഗലിന്റെ ഒരു പ്രശ്നം, കഴിഞ്ഞ വേൾഡ് കപ്പില് അർജന്റീന പ്ലേയേഴ്സ് മെസ്സിക്ക് വേണ്ടിയിട്ട് കളിച്ചൊരു കളിയുണ്ട് കപ്പെടുക്കാൻ വേണ്ടി. ആ ഒരു ഒത്തിണക്കം പോർച്ചുഗലിലില്ല.
1: യെസ്, ആ ഒരു ഒത്തിണക്കം ഈ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ അവർ കൊണ്ടുവരികയാണെങ്കിൽ ആരെയും വിറപ്പിക്കാം.
5: അതെ അതെ, അവരത് എടുത്താൽ അവർക്കാണ് സാധ്യത, അല്ലെങ്കിൽ സ്പെയിൻ
1: കൊണ്ടുപോകും. അശ്വിൻ, ഇതുവരെ കണ്ടതിൽ ഏറ്റവും അധികം താങ്കളെ ത്രസിപ്പിച്ച ഒരു മത്സരം ഏതാണ്? ഒരു വിരുന്നായിരുന്നു അല്ലെ, നമ്മുടെ മുന്നിൽ ഒരു ഫുട്ബോൾ വിരുന്നായിരുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ സ്വന്തം മെസ്സി, മറ്റു ഭാഗത്ത് വസീഞ്ഞോ എന്ന് പറഞ്ഞ ആ ഒരു വൻമറ ഇങ്ങനെ കോട്ട കാക്കുന്നതിൽ ഒരു ഡസൻ ഗോളുകളൊക്കെ എങ്ങനെയാണ് തട്ടി മാറ്റുന്നത്?
5: അതെ, ഒരു അമാനുഷ മനുഷ്യനെ പോലെയാണ്,
1: ശരിക്കും അഴകുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ ഏത് കാലത്തും നമുക്ക് പറയാൻ പറ്റും വേൾഡ് കപ്പിൽ ഈ അടുത്ത് കണ്ടതിൽ നിങ്ങൾ ഏറ്റവും മനസ്സിൽ താലോലിക്കുന്ന ഒരു മത്സരം.
5: എല്ലാ കാലത്തും ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു ഗെയിമാണ്.
1: ശരിക്കും ശരിക്കും
5: പാഠപുസ്തകമാണ്.
1: കറക്റ്റ്, അതെ, അതൊരു വലിയ പാഠപുസ്തകമാണ്.
5: എന്തായാലും ഒരു പക്ഷെ അർജന്റീനയില് ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം,
1: അങ്ങനെയും പറയാം.
5: അതെ,
1: അപ്പൊ ഇംഗ്ലണ്ടിന്റെ മത്സരം കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക്. ഇംഗ്ലണ്ട് കണ്ടിരുന്നോ, മെക്സിക്കോ ഇംഗ്ലണ്ട്?
5: ആ കണ്ടിരുന്നു കണ്ടിരുന്നു. ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പ് എടുക്കാൻ സാധ്യതയുള്ള ടീമാണ്.
1: പത്ത് പേരുമായിട്ട് കളിച്ചിട്ടാണ് അവർ അവസാനം കയറി പോകുന്നത് അല്ലേ?
5: അതെ അതെ അതെ, ഫ്രാൻസും ഇംഗ്ലണ്ടും കട്ടൊക്കെയാണ് നിൽക്കുന്നത്.
1: എന്തായാലും ഫ്രാൻസ് കിരീടം ഉയർത്തുന്നുള്ള ഒരു തോന്നലുണ്ടോ?
5: അത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല ഫോമിലാണ്, നല്ല ഉത്തരണക്കത്തോടെയാണ് കളിക്കുന്നത്.
1: യെസ്, വളരെ സന്തോഷം അശ്വിൻ, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം ഷമീർ, സുഖായിരിക്കുന്നോ? സങ്കടമേ ഉള്ളൂ, സങ്കടം തീരുന്നില്ല. ഇന്ന് പുലർച്ചെ തുടങ്ങിയ സങ്കടം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും ഈ വാർത്തയും നമ്മുടെ ഫീഡിൽ വരുന്നത് മുഴുവനും ബ്രസീലാണ്.
6: അതാണ് ടീമിനെ തളർത്തിയത് എനിക്ക് തോന്നുന്നു. ആ കിട്ടിയത് ഗോളായി മാറിയില്ല എന്നുള്ളത് ആ ടീമിനെ ശരിക്കും ബാധിച്ചത്. പിന്നെ പറഞ്ഞ ഡിഫൻസിലും മധ്യനിരയിലും ഒരു ശക്തമായ പണ്ടത്തെ രോഗത്തെ കാലാവസ്ഥ ഉണ്ടായ കാലത്ത് അവര് ആ ടീം മൊത്തം അതിന് ഒരു മതിലുമായിട്ട് തോന്നിയായിരുന്നു. അങ്ങനൊരു തുടങ്ങുന്ന ഒരു കളിക്കാരനൊന്നും ബ്രസീലിൽ ഉണ്ടാവണില്ല.
1: പ്രതാപകാലം ബ്രസീലിന്റെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഒരു പുതിയ തലമുറയിലേക്ക് വരട്ടെ അടുത്ത ഫുട്ബോൾ വേൾഡ് കപ്പ് ആവുമ്പോഴത്തേക്കും. ഷമീറെ, സംസാരം മുറിഞ്ഞു പോവാണ് കേട്ടോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പറ്റുമ്പോ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ മുഹമ്മദ് റാഫിയാണ്.
1: മുഹമ്മദ് റാഫി, അങ്ങനെ ഒരു പ്ലെയറും ഉണ്ടല്ലോ നമുക്ക് അല്ലേ? റാഫിച്ചാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്.
7: ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടോ നിത്യ, നിത്യക്ക്.
1: ആഹാ, മിനി പത്മോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് കാളാണോ? ഞാനിവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. വിഷമുണ്ട് സുഹൃത്തെ, കാരണം ഫുട്ബോൾ കണ്ട കാലം തൊട്ട് ബ്രസീലിന്റെ ഫാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിലും 2002 ശേഷം ഇതുവരെ ആ ടീം ഒരു വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റാതെ. 5 വേൾഡ് കപ്പ് ഉണ്ട്, കിരീടമുണ്ട് നമ്മുടെ കയ്യിലെ, ഒരു വിരലിൽ എണ്ണാവുന്ന വിരലിൽ അത്രയും കിരീടമുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതിയ കുട്ടികൾക്ക് മുന്നിൽ ബ്രസീലിന്റെ ഒരു കിരീടം കാണിക്കാൻ നമുക്ക് ഇല്ലല്ലോ, അതൊരു സങ്കടം തന്നെയാണ്. അതെ, സത്യത്തെ അംഗീകരിക്കുന്നു നമ്മള്. അത്ര തന്നെ,
6: കഴിഞ്ഞ കളിയിൽ തന്നെ അത്ര ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടിയിട്ട് പോലും മടിക്കാതെ ഒരു പെനാൽറ്റി പോലും രാജ്യം കളഞ്ഞല്ലോ.
1: അതെ,
6: അതുപോലെ മറ്റേ ജൂനിയർ
1: വിനീഷ്യസ് ജൂനിയർ
6: ആൾക്ക് അതുപോലെ നല്ലൊരു ഗോള് അടിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളും അത് മിസ്സാക്കി കളഞ്ഞാണ്. ആകെ ഗോളി മാത്രം ഉണ്ടായിരുന്നു ആ
1: പ്രതിയിൽ. കൊന്തമുനയാണ് വിനീഷ്യസ് ജൂനിയർ, പക്ഷെ അദ്ദേഹത്തിന് പന്ത് എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ പന്ത് കൃത്യമായിട്ട് കൊടുക്കുന്നതിലോ അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ട് ആ ടീമൊന്നും കിട്ടുന്നില്ല. വിനീഷ്യസ് ജൂനിയർ ഏറ്റവും നല്ല പ്ലെയർ ആണ് ഈ കാലഘട്ടത്തിലെ ബ്രസീലിന്റെ ഏറ്റവും നല്ല പ്ലെയർ ആണ്.
6: അതെ അതെ, അപ്പൊ പക്ഷെ അത് ശരിക്കും അത് അർഹിച്ച വിജയം
1: അത്രയല്ലാണ് എന്റെ കൃത്യമായിട്ടുള്ള അവലോകനം. ഇനി പോർച്ചുഗൽ സ്പെയിൻ ആണ്, ആരായിരിക്കും?
6: അത് സ്പെയിൻ തന്നെ കൊണ്ടുപോകാൻ ചാൻസ് ഒന്നും, കാരണം ഈ പറഞ്ഞ മാതിരി പോർച്ചുഗലും അത്ര വലിയ ബ്രസീലുമായിട്ട് തന്നെ ഉള്ള ഇതാണ്. നെയ്മറും ക്രിസ്ത്യാനോമാരും അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പക്ഷെ ടീമായിട്ട് വരുമ്പോ ശരിക്കും അത് സ്പെയിനെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളൂ.
1: വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണ്ട അല്ലേ?
6: ഇല്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല.
1: അങ്ങനെ നെയ്മർക്കൊപ്പം CR7 കപ്പില്ലാത്ത ഒരു മടക്കം ആവുകയാണ് ഈ വേൾഡ് കപ്പിൽ.
6: അങ്ങനെയാണ്,
1: പക്ഷെ വേൾഡ് കപ്പാണ്, ഞാനൊരു അത്ഭുതങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. CR7 കയ്യിൽ ആ കപ്പ് ഇരിക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരു ആഗ്രഹം.
6: എന്തായാലും
1: രണ്ടാമത്തെ കളിയിൽ അല്ലെങ്കിൽ അടുത്ത കളിയിൽ അവരൊന്ന് സെറ്റായി വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു മത്സരം സ്പെയിനെതിരെ കടുത്ത മത്സരമായിരിക്കും. ശരിക്കും കരുത്തന്മാരുടെ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഏറ്റവും കരുത്തത് സ്പെയിൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. മുഹമ്മദ് റാഫിയാണ് വിളിച്ചത്, എവിടെയാണ് നാടെന്ന് ചോദിക്കാൻ മറന്നുപോയി. നമസ്കാരം, ആരാണ്?
8: ഹലോ.
1: ഹലോ, ഫിറോസ്. എന്തൊക്കെയാണ് വിശേഷം? ഷാർജ എന്നാണ് വിളിക്കുന്നത്. എവിടെയാണ് നാട് ഫിറോസ്? മലപ്പുറം തിരൂര്. ഫിറോസ് മുമ്പ് വിളിച്ചിരുന്നു അല്ലേ? അത് ശരി. ബ്രസീലിന്റെ ഒരു ഒരു പരാജയം, നെയ്മറുടെ വിടവാങ്ങൽ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം എല്ലാം കൂടി പറഞ്ഞോളൂ.
8: അല്ല, നെയ്മറിന്റെ വിടവാങ്ങലും ബ്രസീലിന്റെ തോൽവിയും നമ്മൾ കുറച്ച് വ്യക്തമുണ്ടെങ്കിലും ഞാൻ അർജന്റീന ഫാനാണ്.
1: അതെ, അത് ഉറപ്പാണെന്ന് തോന്നി. അല്ല അതങ്ങനെയാണെന്ന് തോന്നി. അങ്ങനെ ആ അതെന്താണ്, അതൊക്കെ ഒരു യൂഷ്വൽ ഒരു സാധാരണ ഒരു സംഭവം അല്ലേ, ബ്രസീൽ അല്ലേ തോക്കുവല്ലോ, നെയ്മർ അല്ലേ വിരമിക്കുമല്ലോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായി. പക്ഷെ കളിക്കണ്ടേ അല്ലേ, അത് ശരി. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഫ്രാൻസ് പിന്നെ ഫാൻസിന്റെ ഒരു വലിയ ഒരു ഫൈറ്റ് ആ രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, നന്നായിട്ട് കളിച്ചില്ല തോറ്റു അത്രേ ഉള്ളൂ അല്ലേ. എന്തായാലും പോർച്ചുഗൽ സ്പെയിനിൽ ആരായിരിക്കും, സ്പെയിൻ തന്നെ ജയിക്കോ? ഒരു അട്ടിമറി നടക്കോ?
6: അതിപ്പോ പറഞ്ഞ പോലെ പോർച്ചുഗലിന് ഇത്രയും അഭിപ്രായമുള്ളതാണ്.
1: പക്ഷെ സി ആർ സെവൻ ഒരു പിന്തുണ കൊടുത്താ ടീം ഒറ്റക്കെട്ടായിട്ട് കളിക്കട്ടെ അല്ലേ. യെസ്, താങ്ക് യു സോ മച്ച് ഫിറോസ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
9: ഹലോ,
1: ആരാണ്? എനിക്ക് കേൾക്കുന്നില്ലല്ലോ, ആരാണ്?
9: ഹലോ,
1: ആ ഇപ്പൊ കേൾക്കാലോ, ആരാണ്?
9: എന്റെ പേര് ദീപക്.
1: ദീപക്, സുഖായിരിക്കുന്നോ? ദീപക്കെ അതാണ് ദീപക്കെ, നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ. അപ്പോ
9: ശരിക്കും മൊബൈൽ തുറക്കാൻ പോലും പറ്റുന്നില്ല, എന്ത് ചെയ്യാം, ഒന്നും പറയാനില്ല.
1: മാത്രമല്ല എത്രത്തോളം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തെകട്ടി വരുന്ന ആ വേദന അല്ലേ.
9: അതായത് നമ്മളൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ വരാൻ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നൊക്കെ ലീവ് എടുത്ത് പണിക്ക് പോലും പോവാത്ത നമ്മളറിയുന്ന കൂട്ടുകാരുണ്ട്.
1: അതെ, അതൊരു വികാരമാണ് ആ രാജ്യം, ആ ബ്രസീൽ എന്ന് പറഞ്ഞ മഞ്ഞക്കുപ്പായക്കാര്, കാനറി, സാമ്പാ, താളം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മറ്റു ടീമുകൾ കളിയാക്കിയാലും നമുക്കത് ഉണ്ടാക്കുന്ന ഒരു വികാരം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഷോക്ക് എന്ന് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവില്ല. ഉറപ്പായിട്ട് ഈ മഞ്ഞക്കുപ്പായത്തിന്റെ ഒപ്പം നമ്മൾ നിൽക്കുക. അതെ, തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് അധികം താമസിക്കാതെ ഒരു കപ്പ് കൂടി കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ.
9: തീർച്ചയായും പ്രതീക്ഷിക്കാം, പ്ലേയേഴ്സ് ഇല്ലാണ്ടോ കോച്ച് ഇല്ലാണ്ടോ അല്ല, പക്ഷേ
1: ഒരു ഒത്തിണക്കം ഇല്ല, ഒരു പ്ലേമേക്കർ, നേരത്തെ വിളിച്ചൊരാൾ പറഞ്ഞ പോലെ ഒരു പ്ലേമേക്കർ ഇല്ലാത്തതിന്റെ അഭാവം വല്ലാതെ ഉണ്ട് ആ ടീമിന്.
9: നമ്മുടെ പക്കുവേറ്റക്ക് പരിക്കും വളരെയധികം ബാധിച്ചു, റഫീനിയ പരിക്കായിരുന്നു, പക്കേറ്റ പരിക്കായിരുന്നു, പക്കേറ്റക്ക് പകരം വന്ന മാർട്ടിനെയും വിനീഷ്യസ് അവര് സ്വിച്ച് ചെയ്താണ് ഇവരെ കളിച്ചത്. അതൊക്കെ നമുക്കറിയില്ലല്ലോ, നമ്മളേലും വലിയ കോച്ചുകളുള്ള ടീമാണ്, അപ്പൊ ആ ടാക്ടിക്സ് നമുക്ക് മനസ്സിലായില്ല. അൾട്ടിമേറ്റ്ലി കോച്ചും പറഞ്ഞു ബ്രൂണോ ഗോമെസ് ആണ് പെനാൽറ്റിയിൽ ഫസ്റ്റ് എടുക്കാനുള്ള ആള്. അപ്പൊ ഇതെന്താ നടന്നത്, എല്ലാം അന്നത്തെ ദിവസം 90 മിനിറ്റ് നടക്കുന്നു, തോറ്റു, വേറൊന്നും പറയാനില്ല.
1: എല്ലാ കളിയുടെ സമസ്ത മേഖലയിലും തോറ്റൊരു ദിവസമായിരുന്നു. എന്നാലും പോർച്ചുഗൽ സ്പെയിൻ മത്സരം വരുന്നുണ്ട്, എന്താണ് അതാണ് ശരിക്കും. ഇന്നുകൂടി നമുക്കൊരു തകർച്ച അതിജീവിക്കാൻ നമ്മുടെ ഹൃദയത്തിന് കെൽപ്പില്ല, ജയിക്കട്ടെ അവരല്ലേ. പക്ഷെ സ്പെയിൻ ഒരു കരുത്തരാണ്, നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക?
9: സ്പെയിനായിട്ട് പ്രതീക്ഷ വരില്ല, കാരണം അവർ ഇതുവരെ ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല, വളരെ യങ് ടീമാണ്, ഹൈ പ്രസിംഗ് ടീമാണ്.
1: അതെ, നമ്മുടെ കുഞ്ഞിച്ചക്കൻ യമീൻ യമാൽ ഉണ്ട്, അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഏത് ഏത് ദുർബല സാഹചര്യത്തിലും ഗോൾ അടിക്കാൻ പറ്റുന്ന കുഞ്ഞിച്ചക്കൻ അല്ലേ.
9: പോർച്ചുഗലും സത്യം പറഞ്ഞ പോർച്ചുഗലും ചെറിയ ടീമൊന്നല്ല, പക്ഷെ ആ ഒരു സ്പിരിറ്റ് മിസ്സിംഗ് ആണ് ആക്ച്വലി.
1: എന്തായാലും ആ സ്പിരിറ്റ് ഇന്നത്തെ ദിവസം വരട്ടെ, സി ആർ സെവൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ ആ പ്രതീക്ഷയിലേക്ക്. അതെ ദീപക്, എന്തായാലും വിഷമത്തില് നമുക്ക് ഇതാ ബാ ചേർത്ത് പിടിക്കുന്നു കേട്ടോ, നമ്മൾ തിരിച്ചു വരും. Yes, viva Brazil. Thank you, Deepak. Namaskaram, good evening.
10: Hello.
1: Hello.
10: Namaskaram.
1: Namaskaram, ആരാണ്?
10: ബഷീർ.
1: താങ്കൾ ഒരു ബ്രസീൽ ഫാനാണോ? അല്ല, പക്ഷെ ഇന്ന് ശബ്ദം കേട്ടപ്പോ ഒരു പാവം ശബ്ദം കേട്ടപ്പോ ഞാൻ ബ്രസീലിൽ നിൽക്കുന്ന കൂടെ ആണെന്ന് വിചാരിച്ചു. ഫ്രാൻസ് ഉറപ്പായിട്ടും കിരീടം നേടാൻ എല്ലാ യോഗ്യതയുള്ള ആൾക്കാരാണ് ഫ്രാൻസ്. അത് ശരി, ബ്രസീൽ ഫാൻസായി ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, അത് താങ്കൾക്ക് ഫ്രാൻസിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ പറ്റില്ലല്ലോ, അതെങ്ങനെ പറ്റാ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടീം തോൽക്കുന്നത് ഒരിക്കലും ഇഷ്ടമാവില്ല. തോറ്റോട്ടെ എന്ന് താങ്കൾക്ക് ഫ്രാൻസിന്റെ ആൾ എന്ന രീതിയിൽ താങ്കൾ തോറ്റോട്ടെ എന്ന് അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല.
10: അതുപോലെ തന്നെ കാപ്പബലിന്റെ കൂടെ അർജന്റീന കളിക്കലും അർജന്റീന കുറെ ഫൗൾ ചെയ്തിട്ടുണ്ട്, റഫറി ഒന്നും കണ്ടിട്ടില്ല. അതൊക്കെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്.
1: അതെ ശരി,
10: അതെ ഹാൻഡ് ബോൾ ഒക്കെ ഉണ്ടായിരുന്നു, റഫറി ഒന്നും
1: കണ്ടില്ല അല്ലേ.
10: അതെ, അതൊക്കെ വളരെ മോശമല്ലേ. ക്യാപബിലിറ്റി വെച്ച് ചെറിയൊരു രാജ്യമാണ്, അവർ വന്ന് കളിച്ചു, അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. ആ പെർഫോമൻസ് ഒരു വാല്യൂ കാണില്ല. പിന്നെ ഗോൾ കീപ്പർ രണ്ട് അടിപൊളി ഗോൾ കീപ്പർ അല്ലേ.
1: അതെ, അയ്യോ മറക്കാൻ പറ്റുമോ ആ മനുഷ്യന്റെ മുഖം.
10: അതെ, പുള്ളി അവരെന്തോ പുള്ളി ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്തോ ആണല്ലേ.
1: അതെ, അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ രാജ്യം ചെറുതാണ് പക്ഷെ ഞങ്ങളുടെ ഹൃദയം വലുതാണ്.
10: എക്സാക്ട്ലി, അത് കറക്റ്റ് ആണ്. അത് അത് നല്ല മനസ്സ് ഉടമകളാ അവര്.
1: ശരിക്കും ആ മനുഷ്യനൊന്നും ഒരു ലോക ഫുട്ബോൾ ഉള്ള കാലത്തോളം, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ആരും മറക്കില്ല.
10: അദ്ദേഹത്തെ ആരും മറക്കില്ല, കാരണം സ്പെഷ്യലി ഗോൾ കീപ്പറിനെ ആരും മറക്കില്ല.
1: അതെ, അതൊരു വൻമരം പോലെ ആ ഒരു കോട്ട കാത്ത മനുഷ്യനല്ലേ. എന്തൊരു സേവുകളായിരുന്നു അദ്ദേഹത്തിന്റെ. ആ മെസ്സിയുടെ ഒരു പെനാൾട്ടി എടുക്കുന്ന സമയത്തും അദ്ദേഹം ചാടി ഇപ്പുറത്തേക്ക് റെഡി ആവുന്നതിന് മുമ്പ് വിസിൽ വന്നു അദ്ദേഹം, പക്ഷെ എന്നിട്ടും അത് സേവ് ചെയ്ത ആ ഒരു സേവ് ഒക്കെ നമ്മുടെ കൺമുന്നിൽ എന്നും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും. അതെ അതെ, അതും അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം അദ്ദേഹം ആദരിക്കുന്ന അല്ലെ, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കൺമുന്നിൽ ഒരു പെനാൾട്ടി എടുക്കുമ്പോൾ പോലും അങ്ങനെയൊന്നും. സന്തോഷം. എന്തായാലും താങ്കളുടെ ഫ്രാൻസ് ഇപ്രാവശ്യം എംബാപ്പയുടെ ഫ്രാൻസ് ആ ഒരു കപ്പ് ലിഫ്റ്റ് ചെയ്യട്ടെ, കാരണം 2022 ആ ഒരു ഒരു ഒരു പ്രായശ്ചിത്തം കൂടി ആവട്ടെ.
10: യെസ്,
1: എന്തായാലും സന്തോഷം.
10: ഇന്നത്തെ കളി ഉണ്ടല്ലോ
1: ഓ,
10: സ്പെയിനും പോർച്ചുഗൽ.
1: അതെ,
10: അതിന് സ്പെയിന് വരുമല്ലോ. എന്തായാലും
1: വരില്ല,
10: വരും
1: വരും. ആ ഞാൻ വെച്ച് പോർച്ചുഗൽ അപ്പൊ ഈസി ആയിട്ട് കേറുമെന്ന്, ഇത്രയും നന്നായിട്ട് കളി മികവ് പറഞ്ഞതല്ലേ. ഓക്കെ,
10: സ്പെയിൻ കൊണ്ടുപോകും.
1: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. യെസ്, അദ്ദേഹം ഫ്രാൻസിന്റെ ഒരു വലിയ ആരാധകനാണ്, ഒപ്പം അർജന്റീനയെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ബ്രസീൽ ആരാധകരെ, വിവാ ബ്രസീൽ! നമ്മൾ തോറ്റിട്ടില്ല, വരുന്ന വേൾഡ് കപ്പിൽ നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരും. ആരും സങ്കടപ്പെടരുത്, നമ്മൾക്ക് കണ്ണു നിറയുന്നുണ്ടാവും, ചങ്ക് പിടയുന്നുണ്ടാവും, എന്നാലും അവസാന ശ്വാസം വരെ ആ മഞ്ഞക്കുപ്പായക്കാരുടെ കൂടെ നിൽക്കുക. താങ്ക് യു സോ മച്ച്.
11: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വർഗവഞ്ചകൻ എന്താണെന്ന് എം വി ഗോവിന്ദൻ അറിയില്ലെന്ന ജി സുധാകരൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ എം വി ഗോവിന്ദൻ യോഗ്യനല്ലെന്ന് ജി സുധാകരൻ MLA. ഒന്നല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നൊഴിയണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നയാളാണ് എം വി ഗോവിന്ദൻ. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ജി സുധാകരൻ വിമർശിച്ചു. എം വി ജയരാജന്റെ പ്രസ്താവനയിൽ തന്റെ പേര് പറഞ്ഞിട്ടില്ല, മറ്റ് രണ്ടുപേരുടെ പേരാണ് പറഞ്ഞത്. തെറ്റുപറ്റിയാൽ ആരായാലും തിരുത്തണം, തിരുത്താത്തവർ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലാണുള്ളത്. എം വി ഗോവിന്ദൻ രാഷ്ട്രീയ വകതിരിവ് കാണിക്കണം. വർഗവഞ്ചകൻ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല, സൈദ്ധാന്തികനാണെന്ന് പത്രക്കാർ മാത്രം പറയുന്നുവെന്നും ജി സുധാകരന്റെ പ്രതികരണം. അഭിനേതാക്കളുടെ സംഘടന AMMA പിരിച്ചുവിടണമെന്ന് CPM മുൻ നേതാവും അമ്പലപ്പുഴ MLA ജി സുധാകരൻ. AMMA സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല, മറ്റ് സംഘടനകൾക്ക് തന്നെ ഇത് അപമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഇറങ്ങണം. സിനിമാ മേഖലയിൽ മോശം ഗ്രൂപ്പിസം നടക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. പൊതുവേദിയിലാണ് MLA വിമർശനം. AMMA കേരളീയ സമൂഹത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു? സാധാരണക്കാർക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല, നാട്ടുകാർക്ക് അതിനോട് താല്പര്യവുമില്ല. പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമെന്നും ജി സുധാകരൻ. ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ കേരള സർക്കാർ മുട്ടുമടക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിരിച്ചുവിടപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി തിരിച്ചെടുക്കാനും അതുവരെ അവർക്ക് അർഹമായ വേതനം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കമായി. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. 9 മഷ്ഹദയിലെ ഇസാം റസയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ടെഹ്റാനിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഗസയിലെ ഭരണസമിതി പിരിച്ചുവിട്ടതായി പലസ്തീൻ പ്രസ്ഥാനം ഹമാസ്. ഭരണം പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ സമിതിക്ക് കൈമാറും. 20 വർഷത്തെ ഭരണത്തിനുശേഷമാണ് ഹമാസിന്റെ പിന്മാറ്റം. ഹമാസ് സർക്കാരിന്റെ അടിയന്തര സമിതി തലവൻ മുഹമ്മദ് അൽഫറ ഔദ്യോഗികമായി രാജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ, ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ. 90-ന് ശേഷം ആദ്യമായി അവസാനത്തിൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബൂത്ത് ഉറപ്പിച്ചത്. നോർവേക്ക് വേണ്ടി 79th മിനിറ്റിലും 90th മിനിറ്റിലുമാണ് ഏർലിംഗ് ഹാലൻഡ് വല കുലുക്കിയത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനായി എത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. 5 ലോക കിരീടം നേടിയ ബ്രസീലിന്റെ നിഴൽ മാത്രമായിരുന്നു കളത്തിൽ. തുടർച്ചയായ 6-ാം ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ ബ്രസീൽ ആരാധകരെ സങ്കടത്തിലാഴ്ത്തിയ സൂപ്പർ താരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെ ബ്രസീലിയൻ ഇതിഹാസ താരം നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഫിഫ ലോകകപ്പ് 2026 ക്വാർട്ടർ ഫൈനലിൽ കടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗൽ ഇറങ്ങുന്നു. കരുത്തരായ സ്പെയിനാണ് എതിരാളി. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കൌൺസിലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ book.passportindia.uae.com എന്നതാണ് വെബ്സൈറ്റ്. വിശദവാർത്ത 6 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good evening, studio clock. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ അല്ലേ നമ്മൾ ഒരു സുശക്തമായിട്ടുള്ള എന്താ പറയുന്നത് ഭയങ്കര രസത്തിലുള്ളൊരു സുശക്തം എന്നൊക്കെ ഉള്ള വാക്ക് ഭയങ്കര ചേരാത്തൊരു പരിപാടിയായിരുന്നു ഓക്കെ സാരമില്ല എനിക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെന്ന് കരുതി നിങ്ങൾ അങ്ങ് ക്ഷമിച്ചിരുന്നാൽ മതി എന്തായാലും ഒരു തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു ആൻഡ് രാവിലെ മൺഡേ ബിൾസ് ഉണ്ടായിരുന്നവരൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി വീണ്ടും ഒരു വർക്കിംഗ് വീക്കിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും സ്കൂളുകളൊക്കെ അടച്ചിരിക്കുന്നത് കൊണ്ട് കുറേ പേര് നാട്ടിലേക്ക് പോയിട്ടുണ്ട് സോ ദാറ്റ് ട്രാഫിക്കിൽ നല്ലൊരു റിഡക്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ എസ്പെഷ്യലി രാവിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാനിന്ന് കിസൈസ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ആ ഒരു എയർപോർട്ടൊക്കെ ക്രോസ് ചെയ്ത് അവിടെ നേരെ ആ കിസൈസ് ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ യൂഷ്വലി ഉണ്ടാകുന്ന ഒരു ട്രാഫിക് കഞ്ചഷൻ്റെ പകുതി മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ ആൻഡ് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല സാധാരണ ഗതിയിൽ സ്കൂളുകൾ അടയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം അത്രമാത്രം ഒരു ട്രാഫിക് റിഡക്ഷൻ സംഭവിക്കാറുണ്ട് സ്കൂളിൽ കുട്ടികളെ ആക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി കൊണ്ടുപോകുന്ന മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളാവട്ടെ ഇവയുടെയൊക്കെ ഒരു എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാഫിക്കിലും ആ ഒരു വലിയ ഇമ്പാക്ട് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല കുറേ പേര് നാട്ടിലേക്കൊക്കെ വെക്കേഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ വീക്കെൻഡ് തന്നെ ഉപയോഗപ്പെടുത്തുന്ന നാട്ടിലേക്ക് പോയിട്ടുള്ളവരുണ്ട് വരും ദിവസങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരുണ്ട് ആൻഡ് മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് റേറ്റിലൊക്കെ നല്ലൊരു ഓഫർ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് 15% വരെ ഡിസ്കൗണ്ടൊക്കെ ഈ ഒരു 9th വരെ ജൂലൈ 9th വരെ ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിരിക്കുക എന്തായാലും കുറേയധികം കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം വിശേഷങ്ങൾ സിനിമ ടിക്കറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ സംഭവബഹുലമായൊരു ആഴ്ചയ്ക്കിതായി ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം ആസഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ് തിരികെത്തിയിട്ട് വേണം ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ നമ്മൾ ഓഫീസിൽ നോക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല എന്നാലും 3-4 മഞ്ഞ ജേഴ്സികൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും യൂഷ്വലി ഇപ്പോൾ ഒരു നമ്മൾ സ്നേഹിക്കുന്നതല്ലാത്ത ഒരു നമ്മുടെ ഒരു എതിർച്ചയും വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിപ്പുറത്തായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വാശിപ്പുറത്ത് കാണുന്ന മറ്റൊരു ടീമിൻ്റെ ഒരു പരാജയത്തെ നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷമാണ് തോന്നേണ്ടത് പക്ഷേ എന്നിരുന്നാലും ഞാനൊരു ബ്രസീൽ ഫാൻ അല്ലാതിരുന്നിട്ട് കൂടി എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം ഇങ്ങനെ ആയിരുന്നില്ല ബ്രസീലിനെ 2026 വേൾഡ് കപ്പിൽ നിന്നും മടക്കയാത്ര കിട്ടേണ്ടിയിരുന്നത് എന്നൊരു തോന്നൽ പ്രത്യേകിച്ചും നെയ്മറിനെ പോലെ ഒരു ഇതിഹാസ കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് എനിക്ക് മാത്രമായിരിക്കത്തില്ല ഇപ്പോൾ ബ്രസീൽ ഫാൻസ് അല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ അർജൻറ്റീനയോ അല്ലെങ്കിൽ ഫ്രാൻസിനെയോ സ്പെയിനെയോ ഒക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു നൊമ്പര കാഴ്ചയായിട്ട് തന്നെ കിടക്കുകയാണല്ലേ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് തിരിച്ചു വരാം ആസിഫാണ് കൂടെയുള്ളത്

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അന്ന.
5: Home 92.2 FM. Home is a feeling.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി,

അത്യാവശ്യം സിനിമയും സീരീസുകളും ഒക്കെ കാണുന്നവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സജീവമായിരിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ് വൈക്കിങ്സ്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന വൈക്കിങ്സ്, വൈക്കിങ്സിന്റെ തന്നെ പല വിധങ്ങളായിട്ടുള്ള സ്പിൻ ഓഫുകളും അത് ആൻഡ് അതിന്റെ പല വേർഷൻസും ഒക്കെ തന്നെ ഇന്ന് നമുക്ക് പല സീരീസുകളായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വൈക്കിങ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവരുടെ ഒരു കൾച്ചറൽ ആധിപത്യം നേടിയെടുത്തതിനെ കുറിച്ചിട്ടും ആൻഡ് ആ ഒരു സമയത്ത് അവരെ കപ്പലുണ്ടാക്കിയ കഥ മുതൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വന്നൊരു സീരീസാണ്. ഇപ്പോൾ വൈക്കിങ്സുകളുടെ ആ ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സോകോൾഡ് നോർവേ, ഹംഗറി പ്രദേശങ്ങളൊക്കെയാണെന്ന് അറിയാലോ. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വൈക്കിങ്സിന്റെ പ്രതാപകാലത്തേക്ക് നോർവേയുടെ ഫുട്ബോൾ വീര്യത്തെ ചേർത്ത് വെക്കുന്ന ആൻഡ് അതിന്റെ കപ്പിത്താനായിട്ട് എർലിംഗ് ഹാലൻഡ് എന്ന

0: ഇരുപത്തിയഞ്ച് പൈസക്കാരനെ ചേർത്ത് നിർത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അതിനാരെയും കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ ബ്രസീലിന് നോർവെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ആൻഡ് ആ ഒരു ചരിത്രം ഇന്നലെയും ആവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു 25 വയസ്സുകാരൻ ഗോളടി മെഷീൻ, ഒരു 35 വയസ്സുകാരൻ ഗോൾ പോസ്റ്റിന് മുന്നിൽ വൻമതിലായി നിന്നപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം ക്വാളിഫൈ ചെയ്ത നോർവെ ആദ്യമായിട്ട് ക്വാർട്ടറിലേക്ക് അങ്ങനെ എൻട്രി നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു ബ്രസീൽ ആരാധകൻ അല്ലെങ്കിൽ തന്നെയും നെയ്മർ എന്ന താരത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ബ്രസീൽ ഒരു കപ്പ് ഓഫ്കോഴ്സ് നമ്മൾ കേട്ടു തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്ന കാലം മുതൽ, ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരാണ് ബ്രസീൽ എന്ന രാജ്യം. പക്ഷെ അവർ ഇത്തരത്തിലൊരു യാത്രയപ്പ് പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഫുട്ബോൾ സ്നേഹിക്കും കുറച്ചെങ്കിലും നൊമ്പരമുള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും നിറം കെടുത്തി കാണാൻ പറ്റുന്ന ഒന്നല്ല എർലിംഗ് ഹാലൻഡ് എന്ന താരത്തെയും നോർവെ എന്ന രാജ്യത്തെയും അവരുടേതായിട്ടുള്ള ആ ഒരു ഫുട്ബോൾ മികവിനെയും. നമ്മളിപ്പോൾ ആ ഒരു വൈക്കിങ്സിൻ്റെ ശൈലിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യോദ്ധാവിൻ്റെ കഥയാണ്. ഹാലൻഡ്, എർലിംഗ് ഹാലൻഡിനെ നമുക്ക് ഹാലൻഡ് ലോത്ബ്രോക്ക് എന്ന് വിളിക്കാം. ഒരു ട്രൂ വൈക്കിംഗ് ആയിട്ട് അദ്ദേഹത്തെ കണക്കാക്കാം. ശക്തരായ ബ്രസീലിനോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അയാൾ തന്റെ കപ്പൽ പടയുമായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ലാറ്റിൻ അമേരിക്ക അടക്കിവാണ ഡോൺ കാർലോയും പടയാളികളും ഹാലൻഡിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. തകർക്കാനാവാത്ത പ്രതിരോധം തീർത്ത് നോർവീജിയൻ ആക്രമണങ്ങളുടെ കുന്തമന ഒടിക്കാൻ തന്നെയായിരുന്നു കാർലോയുടെ പ്ലാൻ. യുദ്ധമുഖത്ത് വെച്ച് ഇരുവരും കണ്ടുമുട്ടി. രണ്ടുപേരുടെയും പോരാട്ട വീര്യം ഇരു സംഘങ്ങളിലെയും പോരാളികളിൽ ജയിക്കാനുള്ള വാശിയെ ഉത്തേജിപ്പിച്ചു. കപ്പൽപ്പട ഒന്നൊന്നായി തീരമെടുത്തു. യഥാർത്ഥ പോരാട്ടം തുടങ്ങുകയായി. സാമ്പാ പടയാളികൾ തികഞ്ഞ ആധിപത്യത്തോടെ യുദ്ധഭൂമിയിൽ വൈക്കിങ്സിനെ നേരിട്ടു. പോർക്കളത്തിൽ അറിയപ്പെട്ട സേനാധിപന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടി. തന്നിൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങളെ രക്ഷിക്കാൻ അവസാനം അവരുടെ സുൽത്താൻ, സാമ്പ താളത്തിൽ ബ്രസീലിന്റെ കാനറികളുടെ സുൽത്താനും യുദ്ധക്കളത്തിലിറങ്ങി. പക്ഷെ ഒടുവിൽ നോർവീജിയൻ കരത്തിന് മുന്നിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തി അടിയറവ് പറയാൻ നിർബന്ധിതരായി. രാജാവിന്റെ കിരീടമോഹങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വീണുടഞ്ഞു. അയാൾക്ക് രാജപദവി ഒഴിയേണ്ടി വന്നു. വൈക്കിങ്സിന്റെ പോരാട്ട വീരത്തെ ലോകം പ്രശംസിച്ചു. അടുത്ത വൻകരയെ ലക്ഷ്യമാക്കി എർലിംഗ് ഹാലൻഡും സംഘവും യാത്ര തുടർന്നു ക്വാർട്ടറിലേക്ക്. പക്ഷേ ഈ സമയത്ത് തീർച്ചയായിട്ടും ഏതൊരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ആ കളിക്കളത്തിൽ, ആ മൈതാനത്തിൽ വീണ നെയ്മറിന്റെ കണ്ണുനീർ അത് വല്ലാത്തൊരു വിങ്ങൽ തന്നെയായിരിക്കും സമ്മാനിച്ചിട്ടുണ്ടാവുക. ലോകത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഒരു കാലഘട്ടത്തിന്റെ അവസാന കണ്ണിയായിട്ടാണ് നമുക്ക് നെയ്മറിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നെയ്മർ വേദനയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് കാലത്തും ബ്രസീലിന് മാത്രം പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പന്തുകളി ഉണ്ടായിട്ടുണ്ട്. അതായത് കേട്ടറിഞ്ഞ കളികളിലും പെലെയും ഗരിഞ്ചയും സീക്കോയും ഒക്കെ പ്രദർശിപ്പിച്ച ഒരു തരം കളി. കണ്ട കളികളിൽ നമുക്ക് അറിയാം റൊണാൾഡിയും റൊണാൾഡോയും റിവാൾഡോയും അതുപോലെ റൊണാൾഡീനോയും ഒക്കെ പ്രദർശിപ്പിച്ച ഒരു കളി. പന്ത് കാലിൽ തൊടുമ്പോൾ അബോധത്തിലേക്ക് വീണു പോകുന്ന ഒരു പ്രത്യേകതരം ഒരു ജെനിസ് ബ്രസീലിലെ താരങ്ങൾക്ക് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ട്. ആ ഒരു ജനസിന്റെ അവസാനത്തെ വക്താവായിരുന്നു നെയ്മർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. എത്ര തവണ വീഴ്ത്തിയാലും എത്രത്തോളം കരുത്ത് ചോർന്നു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു ഫുട്ബോൾ മാത്രമേ പ്രദർശിപ്പിക്കാനാവൂ എന്നയാൾ ലോകത്തെ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വായുവിലും പുൽത്തകിടിയിലെയും പന്തിനെ മെരിക്കുന്ന ബ്രസീലിയൻ ജിങ്കയുടെ ഇനിയൊരു പക്ഷെ ആവർത്തിക്കാനിടയില്ലാത്ത വെല്ലുവിളി നിറഞ്ഞ ഫുട്ബോളിന്റെ അവസാനത്തെ കലാകാരനായിരുന്നു നെയ്മർ. സമോഹനമായ ഒരു ട്രിബ്ലിംഗ്, അനായാസവുമായിട്ട് അലസവുമായി തോന്നുന്ന ഒരു സ്പോട്ട് കിക്ക് ആവട്ടെ, അപ്രതീക്ഷിതവും ഇനിയൊരു തവണ കൂടി ആവർത്തിക്കുമെന്ന് പോലും അയാൾക്ക് പോലും പറയാൻ സാധിക്കാത്ത അത്യപൂർവമായിട്ടുള്ള നീക്കങ്ങളാവട്ടെ, അമേരിക്കയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 16 കൊല്ലം മുമ്പ് ആരംഭിച്ച ആ ഫുട്ബോൾ കഥ അതേ സ്റ്റേഡിയത്തിൽ മറ്റൊരു 16-ാം റൗണ്ടിൽ അവസാനിക്കുകയാണ്. ട്രിബിൾ ചെയ്ത ഒരു ജീവിതവൃത്തം പൂർത്തിയാക്കുമ്പോൾ അയാൾ തളർന്നിരിക്കുന്നു. എങ്കിലും കാലമൊരിക്കലും അവസാനിക്കാത്ത അയാളിലെ പ്രതിഭയ്ക്ക് ഒരു സ്പോട്ട് കിക്ക് വെച്ച് നീട്ടുകയാണ്. ലോകത്തെ ആകെ വെല്ലുവിളിക്കുന്ന ആ ബ്രസീലിയൻ നോട്ടം, നിങ്ങൾക്കെന്നെ തടയാനാവില്ലെന്ന് എല്ലാ തവണത്തെയും പോലെ അതിൻ്റെ അർത്ഥം സ്ഫുരിച്ചു പന്ത് വലതൊട്ടു. പരാജയം ആ നിമിഷത്തിന് മുമ്പ് തന്നെ അയാളെയും അയാളുടെ മഹത്തായ പാരമ്പര്യത്തെയും ചൂഴ്ന്നു നിന്നിരുന്നു. ഞാൻ നെയ്മറാണ്, നിങ്ങൾക്കെന്നെ തടയാനാവില്ല എന്ന് വിളിച്ചു പറയാൻ അയാൾക്ക് ഒരവസരം കൂടി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത്രമാത്രം കളിക്കളത്തിൽ നൊമ്പരമായി മാറിയ ഒരു കണ്ണുനീരാണ് നെയ്മർ കഴിഞ്ഞ ദിവസം ആ കളിക്കളത്തിൽ അടർത്തി വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ മറ്റ് ലീഗ് മത്സരങ്ങളിലൊക്കെ നെയ്മറിന്റെ ആ ഒരു വീരോചിതമായിട്ടുള്ള പ്ലേ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന്. ആൻഡ് ഇന്ന് എന്തായാലും ഫിഫയിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്പെയിൻ പോർച്ചുഗൽ മത്സരമുണ്ട്, അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡ്സിന്റെ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ സ്കൂൾ ക്ലോസ് ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും കുറേ പേര് നാട്ടിലേക്കൊക്കെ ലീവിന് പോയിരിക്കുന്നത് കൊണ്ട് വലിയൊരു ട്രാഫിക് റിഡക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മേജർ റോഡ്സിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് കാണാനുള്ള എസ് ആർ സ്ട്രീറ്റ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർഡായിട്ടാണ് കാണുന്നത്. വലിയൊരു കഞ്ചഷനോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും മോഡറേറ്റ് വെഹിക്കിൾ കൗണ്ട് കുറച്ചധികം കൂടുതൽ തന്നെയാണ്. ആൻഡ് കമ്മിങ് ഓൺ ടു അനദർ റോഡ്സ്, എസ് ആർ സ്ട്രീറ്റ് അത്യാവശ്യം ഫ്രീ ആണ് കേട്ടോ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച്. അൽ കെ എൽ റോഡിലും വലിയ കഞ്ചഷൻസോ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻസ് ഈസ് റിപ്പോർട്ടിംഗ് ഓൾ അറൗണ്ട് ഫ്രം ദുബായ് ഹിൽസ് സ്റ്റേറ്റ് ഭാഗത്തു നിന്ന് കുറച്ചൊരു എക്സ്റ്റൻഷനിലേക്ക് ആ ഒരു ട്രാഫിക് നീളുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് റാസൽഖോർ റോഡിൽ

0: ആണ് റാസൽഖോർ റോഡിൽ. റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഭാഗത്ത് നിന്നും റാസൽഖോർ റോഡിലേക്ക് എൻട്രി എടുക്കുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദുബായ് അല്ലൈൻ റോഡിലും ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ട്രാഫിക് ഫോം ആവുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. റിബാ സ്ട്രീറ്റ് താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. യൂഷ്വൽ ഉള്ളതിനെ അപേക്ഷിച്ച് ട്രാഫിക് കഞ്ചഷൻസൊന്നും അധികമായിട്ടില്ല. എയർപോർട്ട് സ്ട്രീറ്റിലും ചിലയിടങ്ങളിലായിട്ട് കുറച്ചധികം പാക്ഡ് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എത്തിഹാദ് ടോൾ റോഡിൽ ഖബൈസി ഭാഗത്ത് തന്നെ, അതായത് എക്സാക്ട്ലി എത്തിഹാദ് ടോൾ റോഡിൽ ആ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ആ ദുബായ് പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു രണ്ട് ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഏരിയയിൽ നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് കഞ്ചഷൻ ഷാർജ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഊദ്മേത്ത ഭാഗത്തായിട്ട് ഉമുറൈ സ്ട്രീറ്റ് കണക്ടിങ് ടു സബീൽ സ്ട്രീറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിലും കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. സോ ഇന്നർ ഊദ്മേത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റ് എടുക്കുന്നവരൊക്കെ കുറച്ചധികം ട്രാഫിക്കിൽ ഇന്ന് ആ ഒരു ഏരിയയിൽ കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻസോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. Traffic
1: update brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 12th ദുബായ് മംസാർ ഫോക്ക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
3: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
3: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram, adum prativarsham. TNC apply.
6: കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ പറഞ്ഞത് കേട്ടിട്ട്, നമ്മുടെ റേഡിയോ കേട്ടിട്ട് കുറേ പേര് ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ, അവരിൽ കുറേ പേര് നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കേൾക്കുന്ന സമയത്ത് നമുക്കും ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ, ആ സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു പരിപാടി ഇത്ര വലിയ വിജയമായി എന്നുള്ളതിനേക്കാൾ ഉപരി, നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരു പരിപാടിയിലൂടെ, ആ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, ആ പരിപാടിയിൽ കാണികളായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിരുന്ന് കണ്ടതിൻ്റെ പേരിൽ, അത് 100% വെർത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്നേഹ സന്ദേശം അയച്ചിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ആൻഡ് ദാറ്റ്സ് അനദർ തിങ്. അത് അത്രമാത്രം നമുക്ക് ഭയങ്കര സംതൃപ്തി ഇരുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം പറഞ്ഞു വരുന്നത് ട്രിക്സ് മാനിയെ കുറിച്ചാണ്. ട്രിക്സ് മാനിയ 2.0 മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ഒരു കിഡിലൻ ഷോ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ സഫാരി മോളിൽ വെച്ച് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വെരി മച്ച് സോറി, കാരണം കുറേ പേർക്ക് ലാസ്റ്റ് മൊമെന്റിൽ വന്നിരുന്ന കുറേ പേർക്ക് ടിക്കറ്റ്സ് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുബായിൽ തന്നെ, നമ്മുടെ ജൂലൈ 12th ദുബായ് ഫോക്ക് ലോർ തിയേറ്ററിൽ വെച്ചിട്ട് ട്രിക്സ് മാനിയ ഒരിക്കൽ കൂടി പെർഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് കരസ്ഥമാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ഷോസിലൂടെ നമ്മൾ ഓരോ ദിവസവും ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമുക്ക് വന്ന മെസ്സേജുകൾ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. അതായത്, ഈവൻ ദോ ഷോ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് വന്ന മെസ്സേജുകൾ വരെയുണ്ട്. അതായത്, ഷോ കഴിഞ്ഞ് ഏതാണ്ട് ഒന്നര ദിവസത്തിന് ശേഷവും ആ ഫീലിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല, അത്രമാത്രം മനസ്സിൻ്റെ നിഗൂഢതകളിലേക്ക് സഞ്ചരിച്ച, അത്രമാത്രം എല്ലാ കാലത്തേക്കും ഓർത്തു വെക്കാൻ പറ്റുന്ന മൊമെൻറ്റുകൾ സമ്മാനിച്ച ഒരു ഷോ ആയിരുന്നു എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രിക്സ് മാനിയ 2.0, നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെ ഒരു ഗംഭീര ഷോ, അത് ഇവിടെ ജൂലൈ 12th ദുബായ് ഫോക്ക് ലോർ തിയേറ്ററിൽ വെച്ച് പെർഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് രണ്ട് പേർക്ക് കപ്പിൾ ഇൻവൈറ്റ് തരുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി മാത്രം കാത്തു നിൽക്കേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ്സ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. അതായത്, നമ്മുടെ കിസൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിനടുത്തുള്ള തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ ഒക്കെ തന്നെ, അവിടെ രണ്ടിടത്തും ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്സ് സ്വന്തമാക്കാം. കരാമയിലും കിസൈസിലുമുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, പിന്നെ കിസൈസിലുള്ള ചിമ്മിനി റെസ്റ്റോറൻറ്റ്, സഫാരി മാളിലുള്ള ദേപ്പുട്ടിലും വജ്ര ജുവൽസിലും ആൻഡ് അജ്മാനിലുള്ള ഫാസ് ബുട്ടീക്ക് എന്നിടങ്ങളിൽ നിങ്ങൾക്ക് ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഈ ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിന് പുറമെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിക്കറ്റുകൾ തരുന്നുണ്ട്. രണ്ട് പേർക്ക് കപ്പിൾ ഇൻവൈറ്റ്സ് തരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയുള്ളൂ, ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. വിളിക്കുക. 0585829220 ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ, സ്വന്തമാക്കാം ട്രിക്സ്മാനിയ കാണാനുള്ള ടിക്കറ്റ്സ്. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങനെയാണല്ലോ, ഇപ്പം നല്ലൊരു സിനിമ കാണാൻ വേണ്ടി പോയി ഒറ്റയ്ക്കിരുന്ന് കണ്ട് അതിനെക്കുറിച്ച് അയവിറക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ആ ഒരു വിശേഷം പങ്കുവെക്കാൻ, സിനിമയിലെ ചില മൈന്യൂട്ട് സാധനങ്ങൾ ഷെയർ ചെയ്യാൻ, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ശ്രദ്ധിച്ച് വേറൊരാൾ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു റാപ്പോ വൈബൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ബൾക്കായിട്ടൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ അത്രയും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് അടിച്ച് വിളിക്കാം. ഞങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും 12 July ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ. ഈ പരിപാടി ഗംഭീരമാക്കാൻ മെസ്സേജ് അയക്കുന്ന കാര്യം മറക്കണ്ട. ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേരേറ്റ് നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ, അല്ലാത്തവർ ഈ പറഞ്ഞ പോലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കോളൂ.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PSC നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം. നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. ലോകകപ്പിൽ ഇന്ന് കരുത്തരായ സ്പെയിനെതിരെ പോർച്ചുഗൽ. ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്, നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PSC നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കും. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ. അന്വേഷണ ചുമതല കൺട്രോളർക്ക് നൽകിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറിയത്. PSC യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ചെയർമാൻ ഒറ്റപ്പെട്ടു. PSCയുടെ വിശ്വാസ്യത തകർക്കും വിധത്തിൽ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം. പരീക്ഷാ കൺട്രോളറുടെ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ശുപാർശയുണ്ടായിരുന്നുവെങ്കിലും ആ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. PSCക്ക് വൻ തിരിച്ചടി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഒരാഴ്ചയ്ക്കകം അപേക്ഷ നൽകിയവർക്ക് എല്ലാ രേഖകളും കൈമാറണം. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം. വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. PSC ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് നാളെ. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി കോടതി അംഗീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ധാർഷ്ട്യത്തിനു മുന്നിൽ കേരള സർക്കാർ മുട്ടുമടക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിരിച്ചുവിടപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി തിരിച്ചെടുക്കാനും അതുവരെ അവർക്ക് അർഹമായ വേതനം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ MV ഗോവിന്ദൻ യോഗ്യനല്ലെന്ന് G.സുധാകരൻ MLA. ഒന്നുകിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നയാളാണ് MV ഗോവിന്ദൻ. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും G.സുധാകരൻ വിമർശിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെ വധക്കേസിൽ വിചാരണയ്ക്ക് മുൻപ് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. STPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരായത്. പോലീസ് ആരോപിച്ച കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 26 പ്രതികളുടെ കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. 2018 ജൂലൈ 2 ക്യാമ്പസിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ അഭിമന്യു കുത്തേറ്റ് മരിച്ചത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പേർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ നിർദ്ദേശം. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിനേതാക്കളുടെ സംഘടന AMMA പിരിച്ചുവിടണമെന്ന് CPM മുൻ നേതാവും അമ്പലപ്പുഴ MLA G.സുധാകരൻ. AMMA സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല. സംഘടന മറ്റുള്ളവർക്ക് അപമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഇറങ്ങണം. സിനിമാ മേഖലയിൽ മോശം ഗ്രൂപ്പിസം നടക്കുന്നുവെന്നും G.സുധാകരന്റെ വിമർശനം. തൃശൂർ അമല ആശുപത്രിയിൽ നഴ്സുമാർക്ക് ശമ്പള വർധന അംഗീകരിച്ച് മാനേജ്മെന്റ്. 4,000 മുതൽ 6,000 വരെയാണ് വർധന. സമരം ചെയ്തവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി. തീരുമാനത്തിന് പിന്നാലെ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടത്തിയത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ സ്ക്രീൻഷോട്ട് അയച്ചു എന്ന് പറയുന്നു. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ജിതിന്റെ വെല്ലുവിളി. ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അതിനിടെ ആവശ്യം ഉയർന്നു. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ, പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വേണം. ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വമുണ്ടാകണമെന്നും മന്ത്രി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മോദിക്ക് ലഭിച്ചത്. പ്രധാനമന്ത്രി മോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചതുമുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയിരുന്നു. ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടുമുള്ള പ്രത്യേക ബഹുമാന സൂചകമായാണ് ഇന്തോനേഷ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കമായി. 12 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. 9 മഷദിലെ ഇമാം റിസയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗസ മുനമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടുവെന്ന് പലസ്തീൻ സംഘടന ഹമാസ്. സിവിൽ ഭരണം നടപ്പാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായാണ് നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഗവൺമെന്റ് എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽഫറ ഔദ്യോഗിക രാജി സമർപ്പിച്ചതായും ഭരണപരമായ മാറ്റങ്ങൾ സുഗമമാക്കുന്നതിന് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ വിടാതെ അപമാനിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണിക്ക് തന്നോട് കടുത്ത ആരാധനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ട്രംപ്. യുവയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. book.passportindiauae.com എന്നതാണ് സൈറ്റ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90-നു ശേഷം ആദ്യമായി അവസാന 8-ൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ടഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബേർത്ത് ഉറപ്പിച്ചത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനായി എത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. തുടർച്ചയായ 6-ാം ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെയാണ് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്ന് ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6:10.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ADCB ബാങ്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ADCB ബാങ്കിന്റെ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം കൺഫ്യൂഷൻസിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്തായാലും സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ വിവരങ്ങളൊക്കെ സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യം ADCB ബാങ്കിന്റെ ഭാഗത്ത് നിന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് ഉപയോഗിക്കാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു തകരാറ് കാരണം, തകരാറിനെ തുടർന്നിട്ട് പ്രധാനമായിട്ട് മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വഴിയുള്ള പേയ്മെന്റുകളും അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫറും ഒക്കെ കുറച്ചധികം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും കസ്റ്റമേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണമോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ യാതൊരു വിധത്തിലും ചോർന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം, അത് പൂർണ്ണമായിട്ടും സുരക്ഷിതമാണെന്നുള്ളൊരു കാര്യം കൂടി ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, അറ്റ് ദിസ് ടൈം ഈ ജൂലൈ മാസം തുടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ നമ്മളിവിടെയുള്ള ഇന്ത്യൻ പ്രവാസികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ നേരിട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്ന് തന്നെയാണ് നമ്മുടേതായിട്ടുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റിനെയോ സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്ന ചാനലൈസ്ഡ് ആയിട്ടുള്ളൊരു രീതി ഉണ്ടായിരുന്നു ഒരു ഏജൻസി ത്രൂ. പക്ഷേ എക്യുപ്ഡ് ആയിരുന്ന ആ ഒരു ഏജൻസിയിൽ നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ആൻഡ് അതിനുശേഷം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു കേസും കാര്യങ്ങളും ഒക്കെ കാരണം അത് കംപ്ലീറ്റ്ലി എംബസിയുടെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്തത് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത്തിലായിട്ടുണ്ടായിരുന്നത് സാധാരണ ആളുകൾ തന്നെയായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലിയറൻസ് കൂടി വന്നിട്ടുണ്ട്. അതായത് പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്കിംഗ് ചെയ്യാൻ എന്നുള്ളൊരു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ എംബസിയും അബുദാബിയിൽ ഇന്ത്യൻ എംബസിയും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. മുൻപ് വരെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും വോക്കിൻ ആയിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് വന്ന നിലയിലായിരുന്നു രാവിലെ പോയി ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെ കുറിച്ചിട്ട് കുറേയധികം ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സംഘടനകളാവട്ടെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ ഒരു ചൂടത്ത് ആളുകൾ സാധാരണഗതിയിൽ വന്ന് രാവിലെ മുതൽ അത്രയധികം ക്യൂ കാത്തു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം ആൻഡ് അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് ആണെങ്കിലും ഇന്ത്യൻ എംബസി ആണെങ്കിലും പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം എന്നുള്ള ഒരു അവസരം കൊണ്ടുവന്നിട്ടുള്ളത്. book.passportindiauae.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ചും ഈ സേവനങ്ങൾ ആവശ്യമായിട്ടുള്ളവർ, അടിയന്തരമായിട്ട് ആവശ്യമുള്ളവർക്ക് അത്തരം സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. Trending song of the hour.
1: Yada kumbare. Vada, ta vada.

0: ഉണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

സിനിമാ പ്രേമികൾക്കൊക്കെ അത്രമാത്രം എക്സൈറ്റ്മെന്റ് നൽകുന്ന ഒരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മലയാള സിനിമയിൽ നിന്ന് മലയാള സിനിമയുടേതായിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയെ മറ്റു പ്രേക്ഷകർ സ്വീകരിക്കാൻ ഉതകുന്ന വിധം അവിടുത്തെ ഇൻഡസ്ട്രീസിൽ പോയി അവരുടെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് ആ ഒരു റെപ്രസെന്റേഷൻ കൂടി സാധ്യമാക്കി കൊടുത്ത താരങ്ങളിൽ അല്ലെങ്കിൽ യുവതാരങ്ങളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. ഇപ്പോൾ പൃഥ്വിരാജ് ആവട്ടെ, ദുൽഖർ ആവട്ടെ, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ ആവട്ടെ, ഇവരൊക്കെ തന്നെ മറ്റ് ഭാഷകളിൽ സിനിമകൾ അധികമായിട്ട് ചെയ്യുന്നതിന് പലപ്പോഴും പല വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഇൻഡസ്ട്രിയിലും മലയാളത്തിൽ നിന്നും വരുന്ന ഒരു നടൻ എന്ന ലേവൽ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ മുൻ സിനിമകളിലേക്ക് കൂടി ആ ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ സിനിമകൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത പ്രേക്ഷകരിലേക്ക് ഒരു അറ്റൻഷൻ എത്തപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ കർവേച്ചർ വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നൽകുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത്തരത്തിൽ ദുൽഖർ മലയാളത്തെ ഉപേക്ഷിച്ച് പല ഭാഷകൾ, ഇപ്പോൾ ലക്കി ഭാസ്കറൊക്കെ വലിയ 100 കോടി നേടിയ വിജയമായിരുന്നു, അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും മലയാളത്തിന് ഇവരെ മിസ് ചെയ്യുന്നല്ലോ എന്നുള്ള ഒരു ഒരു തേങ്ങൽ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും അതിന് ഒരു ഒരു അപവാദമായിട്ട് ഈ ഒരു ഓണക്കാലത്ത് ഓഫ് കോഴ്സ് ദ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റാർസിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ് സിനിമകളുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഖലീഫ എത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ദുൽഖറിൻ്റെ ഐനോബടി വരുന്നുണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഫ്രം നിവിൻ പോളി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അടുത്തതായിട്ട് ദുൽഖർ ചെയ്യാൻ പോകുന്നൊരു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മലയാളത്തിന് ആവേശം സമ്മാനിച്ച, ഇപ്പോൾ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് സൂര്യയുടെ അടുത്ത സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജിത്തു മാധവൻ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ നായകനാകാൻ വേണ്ടി പോകുന്നത് സാക്ഷാൽ ദുൽഖർ സൽമാൻ ആണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്ച്വലി ദുൽഖർ സൽമാന് മുൻപായിട്ട് ഇപ്പോൾ ജിത്തു മാധവൻ അടുത്തതായിട്ട് ഒരു ലാലേട്ടൻ സിനിമ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ലാലേട്ടൻ ചിത്രം, ജിത്തു മാധവൻ മോഹൻലാൽ ചിത്രം, അതെന്തായാലും ഈ സിനിമയ്ക്ക് ശേഷം മാത്രമായിരിക്കും വരുന്നത് എന്നാണ് ഇപ്പോൾ സോഫാർ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പേര് ചേരുന്ന സമയത്ത് അതൊരു ഒന്നൊന്നര പരിപാടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഈ ജിത്തു മാധവൻ ആൻഡ് ദുൽഖർ സൽമാൻ കോംബോയിൽ ഒരുമിക്കുന്ന ആ ഒരു സിനിമ, അത് ആക്ച്വലി ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്നും ഇങ്ങനെ ചില റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒടിയന് പുറമെ മലയാളത്തിൽ ഒരുങ്ങുന്ന ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലാക്ക് മാജിക് ചിത്രം കൂടി ആയിരിക്കും ഇത്. ബ്ലാക്ക് മാജിക്കിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, ബ്ലാക്ക് മാജിക്കിനല്ല അത്തരം കഥകൾക്ക്. നമ്മുടെ ഈ ബ്ലാക്ക് മാജിക് കഥകൾ എന്ന് പറയുമെങ്കിലും ഇത് നമ്മുടേതായിട്ടുള്ള പൈതൃകങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയുമല്ലോ, മുത്തശ്ശി കഥകളിൽ എപ്പോഴും കടന്നു വരുന്ന ചില എലമെൻസ് ആണ് ഇത്തരത്തിലുള്ള ചില നിഗൂഢതകൾ, ഇത്തരത്തിലുള്ള ചില അപസർപ്പകഥകളൊക്കെ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൾച്ചറിൽ അത്രമാത്രം റൂട്ടഡ് ആയിരുന്ന ചില എലമെൻസുകളെയും കഥാപാത്രങ്ങളെയും എടുത്തിട്ട് ലോക എന്ന സിനിമ കൈവരിച്ചൊരു വിജയം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കർണാടകയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത്രമാത്രം കന്നഡയിൽ റൂട്ടഡ് ആയിട്ടുള്ള, കന്നഡയിൽ നിന്നും കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല, കർണാടകയുടെ ആ ഒരു ഉത്തര മേഖല, പ്രത്യേകിച്ചും ആ ഒരു മംഗലാപുര മേഖലയിലൊക്കെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു കൾച്ചറിൽ കേന്ദ്രീകരിച്ചൊരു സിനിമയാണ് കാന്താര. പക്ഷേ കാന്താര കണ്ടില്ലേ, കാന്താര ലോകമെമ്പാടുമായിട്ട് 1000 കോടിക്ക് മുകളിലേക്ക് കളക്ഷനിലേക്ക് ഉയർന്നു. അത്തരത്തിൽ നമ്മുടെ റൂട്ടഡ് കൾച്ചറുകളിൽ നിന്നും എടുക്കുന്ന ചില എലമെൻസിനെ ഉപയോഗിച്ചുള്ള സിനിമകൾക്ക് വലിയ സ്വീകാര്യത ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. സോ എന്തായാലും അത്തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും, ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള ചില അംശങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു സിനിമയായിരിക്കും ജിത്തു മാധവൻ ദുൽഖർ സൽമാൻ കോമ്പിനേഷനിൽ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. സൂര്യ 47 റിലീസിന് ശേഷമായിരിക്കും ഈ ഒരു പുതിയ പ്രൊജക്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലി അദ്ദേഹം ആരംഭിക്കുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സുഷിൻ ശ്യാം ആയിരിക്കും മ്യൂസിക് ചെയ്യുന്നത്, ഷൈജു ഖാലിദ് ആയിരിക്കും ക്യാമറ ചലിപ്പിക്കുന്നത് എന്നും സൂചനകളുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഒരു വാർത്തകളെക്കുറിച്ച് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ആരുടെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല, പക്ഷേ ഏറെക്കുറെ വിശ്വസനീയമായിട്ടുള്ള ചില സ്രോതസ്സുകളിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. Home FM presents

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: You're listening to Home 92.2 FM. Home is a feeling.
3: Back to home, back to home, back to home, back to home.
4: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram. Adum prativarsham. TNC apply.
5: നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു കൾച്ചറൽ, ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒരു കൾച്ചറൽ റിയാലിറ്റിയുടെ പേരിൽ പലപ്പോഴും വിവാഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ, പെർട്ടിക്കുലർലി കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾ അധികമുള്ള സംസ്ഥാനങ്ങളിൽ, പ്രദേശങ്ങളിലൊക്കെ ജെൻസി ആളുകൾക്ക് വിവാഹത്തോട് മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ആക്ച്വലി ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ളൊരു മാധ്യമം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വാർത്തയുടെ ഒരു ഒതന്റിസിറ്റിയെ കുറിച്ച് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ യുവതയ്ക്ക് വിവാഹത്തോടുള്ള താല്പര്യം കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം എന്നത് ഒരു കാലത്തെ നമ്മുടെ സമൂഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പറയുന്നത് പ്രകാരം കൂടുതൽ യുവാക്കൾ ഇന്ന് വിവാഹം വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കാനോ ആണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. യുവാക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നതായിട്ടാണ് വിവിധ സർവേകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നടത്തിയിട്ടുള്ള സർവേ ഫലങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നതും. ആൻഡ് അവരുദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 23 മുകളിൽ പ്രായമുള്ളവരിൽ 39% പേരും വിവാഹം എന്നത് നിർബന്ധമല്ല, മറിച്ചൊരു ഓപ്ഷൻ മാത്രമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മെട്രോ നഗരങ്ങളാണെങ്കിലും ചെറു പട്ടണങ്ങളിലാണെങ്കിലും യുവാക്കൾ ഒരുപോലെ വിവാഹം പൂർണ്ണമായിട്ടും വ്യക്തിപരമായ തീരുമാനമാണ്, തെരഞ്ഞെടുപ്പാണ് എന്നാണ് പറയുന്നത് അത്രേ. സി ഹൗ ബ്യൂട്ടിഫുള്ളി വി ആർ ഇവോൾവിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. വിവാഹം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായി നമ്മളൊരു സാമൂഹിക ചട്ടക്കൂടിൻ്റെ പേരിൽ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് നിഷ്കർഷിക്കുന്ന ഇടത്തു നിന്നും സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട്, സ്വയം പര്യാപ്തമായിട്ട്, തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെതായിട്ടുള്ള നിർബന്ധങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായിട്ട്, നമുക്കിപ്പോൾ ഇതിൻ്റെ പല വശങ്ങളുണ്ടല്ലോ. പലപ്പോഴും സാമ്പത്തികം ഒരു ക്രൈറ്റീരിയ ആണോ എന്ന് പലരും ചോദിക്കും. സാമ്പത്തികമല്ല എല്ലാത്തിൻ്റെയും ക്രൈറ്റീരിയ എന്ന് പലരും പറയുമെങ്കിലും, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ക്രൈറ്റീരിയാസിലൊന്ന് സാമ്പത്തികമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ്. 100% അത് തന്നെയാണ് വാസ്തവം. നമ്മൾ പറയുന്ന പോലെ ചില ഹാർഷ് റിയാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് മടിയുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല ഫിലോസഫികളിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പല കാര്യങ്ങൾക്കും, അത് ഈവൻതോ ലക്ഷറി എന്ന നിലയിൽ മാത്രമല്ല, നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാമൂഹിക നിലവാരം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് വളരെ അനിവാര്യമാണ്. എന്നാൽ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപേ തന്നെ സാമൂഹികമായിട്ടുള്ള ആ ഒരു പ്രഷറിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെല്ലാം വിവാഹം കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം വിവാഹം കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെക്കാൾ ഇളയ കുട്ടികൾ വരെ വിവാഹം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് കഴിക്കേണ്ട, അല്ലെങ്കിൽ ഇനി പിന്നീട് ഭാവിയിൽ പ്രശ്നമായാലോ എന്നൊക്കെ കരുതിയിട്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ്ലി ഒരാളുടെ മാത്രമല്ല രണ്ട് പേരുടെ വ്യക്തി ജീവിതത്തെ വല്ലാത്ത രീതിയിലേക്ക്, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി. സോ നമ്മളിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവോൾവ് ആവേണ്ട ആളുകൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ മുതിർന്ന ആളുകളാണ് കുറച്ചുകൂടി ഇവോൾവ് ആവേണ്ടത് എന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ ഒരു മൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സംസാരിക്കുന്നു, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നല്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ, വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് നിങ്ങളുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിലൊക്കെ പറയൂ. കൃത്യമായിട്ട് ഇതിനൊരു എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു യുവതലമുറയ്ക്ക് കാണുന്ന ഈ ഒരു വിമുഖത അർത്ഥമുള്ളതാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇപ്പോൾ എവർഗ്രീൻ ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: PUC നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം. നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. ലോകകപ്പിൽ ഇന്ന് കരുത്തരായ സ്പെയിനെതിരെ പോർച്ചുഗൽ. ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്, നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PSC നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കും. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ. അന്വേഷണ ചുമതല കൺട്രോളർക്ക് നൽകിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറിയത്. PSC യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ചെയർമാൻ ഒറ്റപ്പെട്ടു. PSCയുടെ വിശ്വാസ്യത തകർക്കും വിധത്തിൽ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം. പരീക്ഷാ കൺട്രോളറുടെ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ശുപാർശയുണ്ടായിരുന്നുവെങ്കിലും ആ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. PSCക്ക് വൻ തിരിച്ചടി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഒരാഴ്ചയ്ക്കകം അപേക്ഷ നൽകിയവർക്ക് എല്ലാ രേഖകളും കൈമാറണം. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം. വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. PSC ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. PSC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് നാളെ. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി കോടതി അംഗീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ധാർഷ്ട്യത്തിനു മുന്നിൽ കേരള സർക്കാർ മുട്ടുമടക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിരിച്ചുവിടപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി തിരിച്ചെടുക്കാനും അതുവരെ അവർക്ക് അർഹമായ വേതനം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ MV ഗോവിന്ദൻ യോഗ്യനല്ലെന്ന് ജി സുധാകരൻ MLA. ഒന്നുകിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നയാളാണ് MV ഗോവിന്ദൻ. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ജി സുധാകരൻ വിമർശിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെ വധക്കേസിൽ വിചാരണയ്ക്ക് മുൻപ് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. STPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരായത്. പോലീസ് ആരോപിച്ച കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 26 പ്രതികളുടെ കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. 2018 July 2 ക്യാമ്പസിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ അഭിമന്യു കുത്തേറ്റ് മരിച്ചത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പേർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ നിർദ്ദേശം. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിനേതാക്കളുടെ സംഘടന AMMA പിരിച്ചുവിടണമെന്ന് CPM മുൻ നേതാവും അമ്പലപ്പുഴ MLA ജി സുധാകരൻ. AMMA സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല. സംഘടന മറ്റുള്ളവർക്ക് അപമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഇറങ്ങണം. സിനിമാ മേഖലയിൽ മോശം ഗ്രൂപ്പിസം നടക്കുന്നുവെന്നും ജി സുധാകരന്റെ വിമർശനം. തൃശൂർ അമല ആശുപത്രിയിൽ നഴ്സുമാർക്ക് ശമ്പള വർധന അംഗീകരിച്ച് മാനേജ്മെന്റ്. 4,000 മുതൽ 6,000 വരെയാണ് വർധന. സമരം ചെയ്തവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി. തീരുമാനത്തിന് പിന്നാലെ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടത്തിയത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ സ്ക്രീൻഷോട്ട് അയച്ചുവെന്ന് പറയുന്നു. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ജിതിന്റെ വെല്ലുവിളി. ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അതിനിടെ ആവശ്യം ഉയർന്നു. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ, പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വേണം. ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വമുണ്ടാകണമെന്നും മന്ത്രി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മോദിക്ക് ലഭിച്ചത്. പ്രധാനമന്ത്രി മോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചതുമുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയിരുന്നു. ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടുമുള്ള പ്രത്യേക ബഹുമാന സൂചകമായാണ് ഇന്തോനേഷ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കമായി. 12 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. 9 മഷദിലെ ഇമാം റിസയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗസ മുനമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടുവെന്ന് പലസ്തീൻ സംഘടന ഹമാസ്. സിവിൽ ഭരണം നടപ്പാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായാണ് നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഗവൺമെന്റ് എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽഫറ ഔദ്യോഗിക രാജി സമർപ്പിച്ചതായും ഭരണപരമായ മാറ്റങ്ങൾ സുഗമമാക്കുന്നതിന് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ വിടാതെ അപമാനിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണിക്ക് തന്നോട് കടുത്ത ആരാധനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ട്രംപ്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. book.passportindiauae.com എന്നതാണ് സൈറ്റ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ പുറത്ത്. 1-2 ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോർവേ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90 ആദ്യമായി അവസാന 8 പോലും എത്താതെ ബ്രസീലിന് മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ടഗോൾ കരുത്തിലാണ് നോർവേ ആദ്യമായി ക്വാർട്ടർ ബേർത്ത് ഉറപ്പിച്ചത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനായെത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. തുടർച്ചയായ 6 ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 തോറ്റതിന് പിന്നാലെയാണ് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്ന് ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026 ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
9: Brought to you by Ozone Cargo.
10: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
1: വെദർ അപ്ഡേറ്റ്
9: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

അപ്പൊ എന്തായാലും ഇത്തിഹാദ് റെയിൽ നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പലരും ഇപ്പോ ഇൻഷ്യലി ഉള്ള ആ ഒരു ആഗ്രഹം ദുബായിലൂടെ അല്ലെങ്കിൽ യുഎയിലൂടെ യുഎയുടെ മണ്ണിലൂടെ ഒന്ന് ട്രെയിനിൽ പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് പുറമെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ ബിസിനസ് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടാവട്ടെ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്കാവട്ടെ എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം ആക്ച്വലി ഇപ്പോൾ എത്തിഹാദ് റെയിലാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സോ ആളുകളൊക്കെ അത് ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സീ ദ ഫാക്ട് ഈസ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് എത്തിഹാദ് റെയിലിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില പിഴകളെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം വേണമെന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് അതിന് മുൻപായിട്ട് ടിക്കറ്റ് റേറ്റുകളുടെ കാര്യത്തിൽ നിരക്കുകളുടെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഫുജൈറയിൽ നിന്ന് അബുദാബിയിലേക്കോ അല്ലെങ്കിൽ അബുദാബിൽ നിന്ന് ഫുജൈറയിലേക്കോ ഒക്കെ പോകുമ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ പോകുന്ന സമയത്താണെങ്കിലും ലോഞ്ചിങ് ഓഫറായിട്ട് 11 വരെയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. 2 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ സീറ്റില്ലാതെ സൗജന്യമായിട്ടുള്ള യാത്രയാണ്. 17 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് 11 വരെയ്ക്ക് അതായത് 50% ഇളവാണ്. ആൻഡ് 18 മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് നിലവിൽ 50% ഇളവിലാണ് ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത്. ആൻഡ് ഈ ഒരു ഓഫർ അവസാനിക്കുന്നതോടെ ഇവർക്കും സാധാരണ നിരക്ക് ബാധകമായിട്ട് മാറും. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 20% ഇളവുമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 10,000 ദിർഹംസ് കിട്ടും എന്നല്ല പറയുന്നത്, പോവാൻ ചാൻസ് ഉണ്ട്. എത്തിഹാദ് റെയിലിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പണി വാളുന്ന അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോൾ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാലോ 200 ദിർഹംസ് പെട്ടെന്ന് ലഭിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക, മറ്റൊരാളുടെ ടിക്കറ്റ് ദുരുപയോഗം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 200 ദിർഹംസായിരിക്കും പിഴ. ട്രെയിൻ സീറ്റുകളിൽ കാല് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കഴിച്ചു കഴിയുന്ന ഒരു മിഠായി കവറാണെങ്കിൽ പോലും ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തരും. അതിൻ്റെ അവശിഷ്ടങ്ങളാണെങ്കിൽ പോലും അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. 500 ദിർഹംസ് പെട്ടെന്ന് ലഭിക്കുന്ന കുറ്റങ്ങളാണ് ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലോ ഒക്കെ പുകവലിക്കുകയോ അല്ലെങ്കിൽ വേപ്പിംഗ് നടത്തുകയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പുകവലിയും വേപ്പിങ്ങും കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സഹയാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുക, പൊതുസ്ഥലത്ത് തുപ്പുക എന്നിവയൊക്കെ 500 ദിർഹംസായിരിക്കും പിഴ വരാൻ വേണ്ടി പോകുന്നത്. മുൻകൂട്ടി അനുമതി വാങ്ങാതെ എന്തെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ടിംഗ്, ഇപ്പോൾ നമുക്ക് പേഴ്സണലി ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്യുന്നത് പോലെയല്ല, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും 500 ദിർഹംസ് പിഴയാണെന്നുള്ളൊരു കാര്യം ഓർത്തോണം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഷൂട്ടൊക്കെ എന്നാൽ പിന്നെ എത്തിഹാദ് റെയിലാവട്ടെ ഇതിനകത്ത് വെച്ച് അൺബോക്സ് ചെയ്യാന്നൊക്കെ കരുതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 500 ദിർഹംസ് കയ്യിൽ നിന്ന് പോകും കേട്ടോ. 5,000 ദിർഹംസ് പിഴ ലഭിക്കുന്ന ചില കുറ്റങ്ങളുണ്ട്. ട്രെയിനിൻ്റെ വാതിലുകൾ തടസ്സപ്പെടുത്തുകയോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 500 ദിർഹംസ് കിട്ടും. നമ്മൾ ഈ നാട്ടിലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ലോക്കലിലോ അല്ലെങ്കിൽ സ്ലീപ്പറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റൊക്കെ അടിച്ച് ഭയങ്കര സുഖത്തിൽ നാടറിഞ്ഞ് നാട്ടുകാരെയൊക്കെ കണ്ട് ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന വെച്ചാൽ അതൊരു നൊസ്റ്റാൾജിയാണ്. എന്നാൽ ആ നൊസ്റ്റാൾജി ഇവിടെ ഇറക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ട്രെയിനിൻ്റെ വാതിലുകൾ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിനിൻ്റെ വാതിലൊക്കെ തുറക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 50,000 ദിർഹംസായിരിക്കും 5,000 ദിർഹംസായിരിക്കും പിഴ കിട്ടാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അടിയന്തര സാഹചര്യങ്ങളല്ലാതെ എമർജൻസി ബ്രേക്കോ അലാറമോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയിൻ വലിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും 5,000. ആൻഡ് റെയിൽവേ ട്രാക്കിലേക്ക് അനധികൃതമായിട്ട് നമ്മൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ റെയിൽവേയുടെ സ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും കിട്ടും ഈ 5,000 ദിർഹംസിൻ്റെ പിഴ കേട്ടോ. ഈ അടുത്ത് ഞാൻ കേരളത്തിലാണോ ഇന്ത്യയിൽ എവിടെയോ ട്രെയിൻ പാളം മുറിച്ചുകൊണ്ട് പോയി വിറ്റ ഒരു കേസ്, എനിക്കൊന്ന് കൊച്ചിയിൽ തന്നെയാണ്, കൊച്ചിയിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഉപയോഗശൂന്യമായി കിടന്ന് ട്രെയിൻ പാളമാണ് മുറിച്ച് വിറ്റതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ റെയിൽവേ ട്രാക്കിലേക്ക് അനധികൃതമായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ 5,000 ദിർഹംസാണ് പിഴ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തോണം. ഇത്തരത്തിൽ പിഴകളുടെ കാര്യം നോക്കാനാണെങ്കിൽ നല്ല കിടിലും പിഴ കിട്ടും ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നേ. നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കിടിലമായിട്ട് നമുക്കൊരു യാത്ര എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ നിയമങ്ങൾ പാലിച്ച് എല്ലാ കാര്യത്തിലും യുഎയുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ നിയമങ്ങൾ പാലിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്കിതൊക്കെ ആസ്വദിച്ച് പോകാവുന്നതാണെന്നുള്ളതാണ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
0: 055-666-5859. Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM.

0: ടൈംസ് ഒ ടി ടിയിൽ റിലീസായതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരുപാട് സ്റ്റാറ്റസുകൾ വരുന്നുണ്ട്. ഓരോ മേഖലയിലും പലപ്പോഴും തങ്ങളുടേതായിട്ടുള്ള 100% കൊടുത്തിട്ടും പല മറ്റ് കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ നമ്മുടെ, അതായത് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നില്ല, അല്ലെങ്കിൽ കളിക്കളത്തിൽ ബാക്കിയുണ്ടായിരുന്നവർ, കൂടെ കളിച്ചവരും നമുക്കെതിരെ നിന്നവരും ഒന്നും നമുക്ക് അനുകൂലമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോകുന്ന ചില പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ആളുകളുടെയൊക്കെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ നിറയുകയാണ് ആക്ച്വലി അത്രമാത്രം ബോളിവുഡ് ടൈംസിൻ്റെതായിട്ടുള്ള ഗ്ലിംസസും ചെറിയ ഷോർട്സും ഒക്കെ വെച്ചിട്ട്. ആ കൂട്ടത്തിൽ ടൊവിനോ തോമസ് സിനിമയിലേക്ക് വരുന്നതിന് മുൻപേ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ്, ആ പോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും ഈ ഒരു ബോളിവുഡ് ടൈംസിൻ്റെ ചില ട്രോളുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പറഞ്ഞതുപോലെ അന്ന് നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ എഴുതിയിട്ടിരിക്കുന്ന മംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു 2011 June 28 പുലർച്ചെ 1 മണിക്ക് ശരിക്കും ടോവിനോ തോമസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് വീണ്ടും ഇങ്ങനെ ചർച്ചകളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു മോളിവുഡ് ടൈംസ് റിലീസായതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒ ടി ടി റിലീസിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഒരു സംഗതി, ഒരു ഒരു സംഭവം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ അന്ന് സിനിമയിലേക്ക് വരുമോ അല്ലെങ്കിൽ എന്നുപോലും അദ്ദേഹത്തിന് ഉറപ്പില്ലാതിരുന്ന സമയത്താണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ എന്നെ വിധിയെന്ന് പരിഹസിക്കുമായിരിക്കും, കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളുമായിരിക്കും, പക്ഷെ ഒരിക്കൽ ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും, അന്ന് നിങ്ങൾ എന്നെയോർത്ത് അസൂയപ്പെടും. ഇതൊരു അഹങ്കാരിയുടെ ദാർഷ്ട്യമല്ല, വിധിയുടെ വിലാപവുമല്ല, മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ് എന്നാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് അന്ന് വന്നിരിക്കുന്ന കമൻസ് പ്രത്യേകിച്ച് നമുക്ക് തന്നെ കാണാമല്ലോ, ഒരു 11 വർഷത്തിന് മുന്നേയുള്ള കമൻസ് ആയതുകൊണ്ട് അന്ന് അതിൻ്റെ കമൻസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹഹഹാ എനിക്ക് വയ്യ അഹങ്കാരി എന്ന് ഒരാൾ, വേറൊരാൾ പറയുന്നു വട്ടാണല്ലേ, ഡോണ്ട് വറി ഡ്യൂട്ട്, നീ സത്യമായിട്ടും സിനിമ ലൈറ്റ് ബോയ് ആവുമടാ ഈ സ്വഭാവത്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമൻറ്റ്. ഡാ ഓൾറെഡി ഈ കാറ്റഗറിയിൽ നമുക്ക് ശ്രീശാന്ത് ആൻഡ് പൃഥ്വിരാജ് ഉണ്ട്, അങ്ങനെ വേറൊരു കമൻറ്റ്, അങ്ങനെ കുറേ കമൻറ്റുകൾ ആക്ച്വലി ടോവിനോനെ കളിയാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു പോസ്റ്റിന് അടിയിൽ കാണാൻ വേണ്ടി പറ്റും. അതിന് ടോവിനോ അന്ന് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്, ഐ അക്സെപ്റ്റ് ഓൾ യുവർ കമൻറ്റ്സ്, എന്നെ കളിയാക്കുന്നതിന്, എന്നെ കളിയാക്കി കഴിഞ്ഞിട്ട് പ്ലീസ് റീഡ് മൈ സ്റ്റാറ്റസ് അഗെയിൻ എന്ന് അദ്ദേഹം അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സി കാലം തെളിയിച്ചൊരു സംഭവം നോക്കണേ, ഇന്ന് ടോവിനോ എവിടെ നിൽക്കുന്നു, അന്ന് അദ്ദേഹത്തെ കളിയാക്കിയവർ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അതായത് 100% നമ്മളൊരു കാര്യത്തിൽ ജെനുവിനായിട്ട് നമുക്ക് പാഷനുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്വല്പം അഹങ്കരിക്കുന്നുണ്ടും വലിയ പ്രശ്നമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ, ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: You're listening to Home 92.2 FM. Home is a feeling.
3: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram, adum prathi varsham. TNC apply.
4: പോയിപ്പോയൊരു കാലത്തെ നഷ്ടബോധങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും ഊളിയിട്ട് പോകുമ്പോൾ, ചില രാത്രികളിലൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പഴയ കാലങ്ങളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച്, അന്ന് നമ്മൾ കണ്ടിരുന്ന മനുഷ്യരെക്കുറിച്ച്, ഇപ്പോഴൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ രാത്രി എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഒരു 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫീഡിലേക്ക് ഇങ്ങനെ വരുന്നത് മുഴുവൻ നാട്ടിലെ ചില എക്സ്ട്രീം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മുടെ പല എലമെൻസുകളും ആൻഡ് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെട്രോ ട്രാക്കുകളൊക്കെ ഇട്ടുള്ള ചില പാട്ടുകളും ആൻഡ് അതിനനുസരിച്ചുള്ള ചില വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിന് ആലോചിക്കും, ഇതെങ്ങനെയാണ് ഇത് ഇവരിതെങ്ങനെ അറിഞ്ഞ് ഞാൻ നൊസ്റ്റാൾജി അടിച്ചിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളെ നൊസ്റ്റാൾജി അടിപ്പിക്കാൻ വേണ്ടി ഇവരെങ്ങനെയാണ് ഇമ്മാതിരി പരിപാടികൾ ഇങ്ങനെ ഒപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി റാൻഡംലി കണ്ട ഒരു കാര്യമായിരുന്നു, അതായത് പോയിപ്പോയ കാലത്തിൻ്റെതായിട്ടുള്ള ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കാത്ത ചില വരുമാന മാർഗ്ഗങ്ങളെ കുറിച്ചിട്ട് ബിസിനസ് റിപ്പോർട്ടറിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. അതായത് ഈ പശു വളർത്തൽ എന്ന് പറഞ്ഞൊരു സംഗതി, ഇന്ന് ഡയറി ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോയിട്ടുള്ള ഒരു സമ്പ്രദായം നമുക്കറിയാം. ഡയറി ഫാമിംഗ് പലരും ചെയ്യാറുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നടത്തുന്നവരുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നാട്ടും പുറത്ത് ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2, 3, 4 വീടിലെങ്കിലും മിനിമം പശുക്കൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നും അതൊരു മേജർ വരുമാന സ്രോതസ്സായി കണ്ടിരുന്ന ഒരു സാഹചര്യം വീടുകൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മുട്ട. ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഗ്രാമത്തിലൊരു വീടാ. ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഈ മൃഗങ്ങളുടെ ശബ്ദം, പ്രത്യേകിച്ചും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പശുക്കളുടെ ആവട്ടെ, അല്ലെങ്കിൽ കോഴികളുടേതാവട്ടെ, ഇങ്ങനത്തെ ചില മൃഗങ്ങളുടെ ശബ്ദമൊക്കെ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അതൊരു നൊസ്റ്റാൾജിക് പരിപാടി തന്നെ ആയിരുന്നു അല്ലേ. ഇന്ന് ശരിക്കും ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെ കുറേ പോയിപ്പോയ കാലത്തിൻ്റെതായിട്ടുള്ള പല ബിസിനസ് എലമെൻസുകൾ, അതിപ്പം പശു വളർത്തലിൻ്റെ നിലയിൽ മുട്ടയ്ക്കുണ്ടായിരുന്നു ഇത്രയും വിലയെന്നൊക്കെ നമ്മൾ ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നത് അതിൻ്റെ കാര്യത്തിലാവട്ടെ. അല്ലെങ്കിൽ കൃഷിയിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വാഴയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിറയെ തെങ്ങുകൾ, അടയ്ക്ക, ഇങ്ങനത്തെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നും ഒരു വരുമാന സ്രോതസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു സമ്പ്രദായം, അത് ആക്ച്വലി നമ്മുടെ നാടിന് തന്നെ ഇപ്പോൾ കൈമോശം വന്നു പോയിട്ടുള്ള ഒന്നാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ റീലെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. നൊസ്റ്റാൾജി അടിക്കുന്നെങ്കിൽ നിങ്ങളും കുറച്ച് നൊസ്റ്റാൾജി അടിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം. ആസുവാണ് കൂടെയുള്ളത് ഓൺ ബാക്ക് ടു ഹോം.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528 03 11.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PUC നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം. നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. ലോകകപ്പിൽ ഇന്ന് കരുത്തരായ സ്പെയിനെതിരെ പോർച്ചുഗൽ. ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്, നെയ്മർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎസ്സി നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കും. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ. അന്വേഷണ ചുമതല കൺട്രോളർക്ക് നൽകിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SPക്ക് കൈമാറിയത്. പിഎസ്സി യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനത്തെ തുടർന്ന് ചെയർമാൻ ഒറ്റപ്പെട്ടു. പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കും വിധത്തിൽ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന വിമർശനം. പരീക്ഷാ കൺട്രോളറുടെ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ശുപാർശയുണ്ടായിരുന്നുവെങ്കിലും ആ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. പിഎസ്സിക്ക് വൻ തിരിച്ചടി. ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനത്തിൽ പരീക്ഷാരേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഒരാഴ്ചയ്ക്കകം അപേക്ഷ നൽകിയവർക്ക് എല്ലാ രേഖകളും കൈമാറണം. ഉത്തരക്കടലാസും അഭിമുഖത്തിന് നൽകിയ മാർക്കിന്റെയും വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം. വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. പിഎസ്സി ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പിഎസ്സി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് നാളെ. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജി കോടതി അംഗീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ CMRL എക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട മെഡിക്കൽ കോഡിംഗ് കമ്പനിയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ കേരള സർക്കാർ മുട്ടുമടക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിരിച്ചുവിടപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി തിരിച്ചെടുക്കാനും അതുവരെ അവർക്ക് അർഹമായ വേതനം ഉറപ്പാക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ MB ഗോവിന്ദൻ യോഗ്യനല്ലെന്ന് ജി സുധാകരൻ MLA. ഒന്നുകിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം. പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നയാളാണ് MB ഗോവിന്ദൻ. നേതൃസ്ഥാനത്തിരുന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ജി സുധാകരൻ വിമർശിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ അഭിമന്യുവിന്റെ വധക്കേസിൽ വിചാരണയ്ക്ക് മുൻപ് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. STPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരായത്. പോലീസ് ആരോപിച്ച കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 26 പ്രതികളുടെ കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. 2018 July 2 ക്യാമ്പസിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ അഭിമന്യു കുത്തേറ്റ് മരിച്ചത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പേർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന അന്വേഷണ സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തി 2 റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിനേതാക്കളുടെ സംഘടന AMMA പിരിച്ചുവിടണമെന്ന് CPM മുൻ നേതാവും അമ്പലപ്പുഴ MLA ജി സുധാകരൻ. AMMA സംഘടനയുടെ ഒരാവശ്യവും സമൂഹത്തിനില്ല. സംഘടന മറ്റുള്ളവർക്ക് അപമാനം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഇറങ്ങണം. സിനിമാ മേഖലയിൽ മോശം ഗ്രൂപ്പിസം നടക്കുന്നുവെന്നും ജി സുധാകരന്റെ വിമർശനം. തൃശൂർ അമല ആശുപത്രിയിൽ നഴ്സുമാർക്ക് ശമ്പള വർധന അംഗീകരിച്ച് മാനേജ്മെന്റ്. 4,000 മുതൽ 6,000 വരെയാണ് വർധന. സമരം ചെയ്തവർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി. തീരുമാനത്തിന് പിന്നാലെ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ തുടർ നടപടികൾ ആരംഭിക്കാനാകാതെ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പരിശോധിക്കാൻ പ്രഖ്യാപിച്ച എംപവേർഡ് കമ്മിറ്റി എപ്പോൾ ചേരുമെന്നത് സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. അതേസമയം സർക്കാർ അറിയാതെയുള്ള വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും അദാനിയും MSC കമ്പനിയുമായി നടത്തിയത് വലിയ ഡീലെന്ന് CPM ആരോപിക്കുന്നു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതി ജിതിൻ ഭാസ്കർ 200 പേർക്ക് താൻ സ്ക്രീൻഷോട്ട് അയച്ചു എന്ന് പറയുന്നു. തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെയുണ്ട്. ആർക്കെങ്കിലും താൻ അയച്ച സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ജിതിന്റെ വെല്ലുവിളി. ജിതിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് അതിനിടെ ആവശ്യം ഉയർന്നു. മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം സ്വാഗതം ചെയ്ത് മന്ത്രി കെ മുരളീധരൻ, പാർട്ടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ പുതിയ KPCC അധ്യക്ഷൻ വേണം. ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ നേതൃത്വമുണ്ടാകണമെന്നും മന്ത്രി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മോദിക്ക് ലഭിച്ചത്. പ്രധാനമന്ത്രി മോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചതുമുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയിരുന്നു. ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടുമുള്ള പ്രത്യേക ബഹുമാന സൂചകമായാണ് ഇന്തോനേഷ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. 8 മുതൽ 10 വരെ നീളുന്ന ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജൂലൈ 10-11 തീയതികളിൽ നടക്കുന്ന ന്യൂസിലാന്റ് സന്ദർശനത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ടെഹ്റാനിൽ തുടക്കമായി. 12 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന വിലാപയാത്രയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായത്. 9 മഷദയിലെ ഇമാം റസയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗസ മുനമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടുവെന്ന് പലസ്തീൻ സംഘടന ഹമാസ്. സിവിൽ ഭരണം നടപ്പാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായാണ് നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഗവൺമെന്റ് എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽഫറ ഔദ്യോഗിക രാജി സമർപ്പിച്ചതായും ഭരണപരമായ മാറ്റങ്ങൾ സുഗമമാക്കുന്നതിന് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ വിടാതെ അപമാനിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെലോണിക്ക് തന്നോട് കടുത്ത ആരാധനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ട്രംപ്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ഓൺലൈൻ പോർട്ടൽ നിലവിൽ വന്നു. book.passportindiauae.com എന്നതാണ് സൈറ്റ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ പുറത്ത്. 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ച് ആദ്യമായി നോവെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 90-നുശേഷം ആദ്യമായി അവസാന 8-ൽ പോലും എത്താതെ ബ്രസീലിന് മടക്കം. ഏർലിംഗ് ഹാലൻഡിന്റെ ഇരട്ടഗോൾ കരുത്തിലാണ് നോർവെ ആദ്യമായി ക്വാർട്ടർ ബേർത്ത് ഉറപ്പിച്ചത്. അധിക സമയത്ത് ലഭിച്ച പെനാൾട്ടി പകരക്കാരനായി എത്തിയ നെയ്മർ ലക്ഷ്യത്തിലെത്തിച്ചു. തുടർച്ചയായ 6 ലോകകപ്പിലും കിരീടമില്ലാതെ മടങ്ങിയതിന് പിന്നാലെ സൂപ്പർതാരം നെയ്മറുടെ വിരമിക്കൽ. നോർവേക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ 1-2 ഗോളുകൾക്ക് തോറ്റതിന് പിന്നാലെയാണ് നെയ്മർ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്ന് ഇംഗ്ലണ്ട് മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ ഇന്ന് ക്വാർട്ടർ ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും ഇറങ്ങുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
1: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
4: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. July 12 ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: July 12 ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: back to home. Brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram. Adum prati varsham. TNC apply.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham. TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
2: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
3: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ജൂലൈ 12th ദുബായ് ഫോക് ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: ജൂലൈ 12 ദുബായ് മംസാർ ഫോക് ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: I love you too.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prativarsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.